ആകാശവാണി 103.6 റിയൽ എഫ് എം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 14 സെക്കൻഡും. 103.6 മെഗാഹെഡ്സിൽ എഫ് എം ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, വൈശാഖം 19, കൊല്ലവർഷം 1201, മേടം 26, 2026 മെയ് 9 ശനിയാഴ്ച.

0: 103.6 റിയൽ എഫ്എമ്മിന്റെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇപ്പോൾ കേൾക്കാം
1: വചനാമൃതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വത്സല നിലമ്പൂർ.
2: ജലമത് നാളെ അപൂർവം, അത് ജീവജാലങ്ങൾക്ക് കിട്ടാക്കനി. ജീവന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ് ജലം. ജീവജാലങ്ങളുടെ ശരീരദ്രവങ്ങളുടെ മുഖ്യഘടകവും ജലം തന്നെ. ഖരം, ദ്രാവകം, വാതകം എന്നിങ്ങനെ മൂന്നവസ്ഥകളിൽ ജലം ഭൂമിയിൽ കാണപ്പെടുന്നു. ഭൂതലത്തിന്റെ 71% ജലത്താൽ ആവൃതമാണ്. അതിൽ 97% ലവണരസമുള്ള സമുദ്രജലമാണ്. കുടിവെള്ളം ലവണാംശം കലരാത്ത ശുദ്ധജലമാണ്. നദികൾ, കിണറുകൾ, കായലുകൾ, കുളങ്ങൾ തുടങ്ങിയവയാണ് ശുദ്ധജല സ്രോതസ്സുകൾ. ശുദ്ധജലക്ഷാമവും ജലമലിനീകരണവുമാണ് ഇന്ന് നാം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. എന്നിട്ടും അതിനെതിരായി നാം എന്തു ചെയ്യുന്നു? പണ്ട് സർപ്പക്കാവുകളിലെ മരങ്ങൾ മുറിക്കുമ്പോൾ മുതിർന്നവർ പറയും, കാവു ഇറ്റു തിന്നല്ലേ, ഇറ്റു വെള്ളം കിട്ടാതെ പൊരിഞ്ഞു ചാകും. കാടും കാവും പുഴയും മലയും വയലും മണ്ണും ഒക്കെ ജലപോഷണ സംരക്ഷണ സ്രോതസ്സുകൾ ആയിരുന്നു. ഇന്ന് കാവയുടെ വയലയുടെ മണ്ണും മലകളും പുഴകളും അനുനിമിഷം മരിച്ചുകൊണ്ടിരിക്കുന്നു. എവിടെയൊന്ന് തിരിഞ്ഞു നോക്കിയാലും അവിടെയെല്ലാം സിമന്റ് കോട്ടകൾ മാത്രം. ഇന്ന് ചാണകം മെഴുകിയ മുറ്റങ്ങളോ ദീപമെരിയുന്ന തുളസിത്തറകളോ പുതിയ തലമുറയ്ക്ക് അന്യം. ടൈൽസ് പാകിയ മുറ്റത്ത് വീഴുന്ന മഴവെള്ളം ഒഴുകി മതിലുകൾക്കപ്പുറം ഓടകളിലെത്തുന്നു. മുറ്റത്തെ കിണറ് ഒരു ഉറവ പോലുമില്ലാതെ മരിക്കുകയും ചെയ്യുന്നു. ജൈവവേലികളും നമുക്ക് നഷ്ടം വന്നു കഴിഞ്ഞു. ഒരു കാലത്ത് പുരയിടത്തിനു ചുറ്റും അധികം ഉയരമില്ലാത്ത ഫലവൃക്ഷങ്ങളും ചെമ്പരത്തി, വെള്ളില, ആടലോടകം, കൈത, മുരിക്ക് എന്നീ ചെടികൾ തീർത്ത ജൈവവേലികളും ഉണ്ടായിരുന്നു. മഴക്കുഴികളോടൊപ്പം ഈ ജൈവവേലികളും തിരിച്ചുവരവ് നടത്തിയേ തീരൂ. ജലത്തിന്റെ ദുരുപയോഗം കുറയ്ക്കണം. ജലം സംരക്ഷിക്കണം. തുറന്നുകിടക്കുന്ന ടാപ്പുകൾ കണ്ടാൽ അടയ്ക്കണം. പൊട്ടിക്കിടക്കുന്ന പൈപ്പ് ലൈനുകൾ റിപ്പയറിംഗ് ചെയ്യാൻ ബന്ധപ്പെട്ടവരെ വിളിച്ചറിയിക്കണം. ഒരു പൗരന്റെ കടമയാണത്. ജലസംരക്ഷണം ഒരു സംസ്കാരം ആയിത്തന്നെ ഇനിയുള്ള കാലം വളർത്തിക്കൊണ്ടുവരണം. 44 നദികളും അനേക ലക്ഷം കിണറുകളും കുളങ്ങളും തോടുകളും കൊണ്ട് സമ്പന്നമായ ഒരു നാട്ടിൽ കുടിവെള്ളത്തിനായി ജനം പരക്കം പായുകയാണ്. സമഗ്രമായ ജലമാനേജ്മെന്റിന് മാത്രമേ കേരളത്തെ രക്ഷിക്കാൻ കഴിയൂ. വികസനത്തിന്റെ പാതയിൽ സ്മൃതിയുടെ കോൾനിലങ്ങളും തടാകങ്ങളും വയലുകളും നികന്നപ്പോൾ കിണറുകൾ വറ്റുകയും കുടിവെള്ളം മലിനമാവുകയും ചെയ്യുന്നതുവരെ നാം മുന്നറിയിപ്പുകളെ അവഗണിച്ചുകൊണ്ടേയിരുന്നു. ജലം അമൂല്യമാണെന്നും അത് സംരക്ഷിക്കേണ്ടത് പൗരധർമ്മമാണെന്നും മറന്നുകൂടാ. ജലത്തെ സ്നേഹിച്ചവരും മഴയെ ഇഷ്ടപ്പെട്ടവരുമായിരുന്നു പഴയ തലമുറ. മണ്ണിലാണ് വെള്ളം ശേഖരിക്കപ്പെടുന്നതും സംരക്ഷിക്കപ്പെടുന്നതുമെന്നതിനാൽ മണ്ണും മണ്ണിനെ മണ്ണാക്കി നിലനിർത്തുന്നത് ജൈവവസ്തുക്കളാകിയാൽ അവയെയും സംരക്ഷിച്ചുകൊണ്ടേ ജലത്തെ രക്ഷിക്കാനാകൂ. ആഗോളതലത്തിൽ തന്നെ ജലലഭ്യതയും സുരക്ഷിതമായ കുടിവെള്ളവും ഗൌരവപ്പെട്ട വിഷയമാണ്. ലഭിക്കുന്ന വെള്ളം എങ്ങനെ സംരക്ഷിച്ചു ആവശ്യത്തിന് ഉപയോഗിക്കാം? അത് മലിനപ്പെടാതിരിക്കാൻ എന്തു ചെയ്യണം? ദുരുപയോഗവും അമിത ഉപയോഗവും എങ്ങനെ തടയാം എന്നൊക്കെ ആലോചിച്ചുറപ്പിക്കേണ്ട കാലം കഴിയാറായി. നമ്മുടെ ജീവിതശൈലികൾ, ചില ചിട്ടകൾ എന്നിവ മാറ്റിയെഴുതിയാലേ ജലസ്വാശ്രയം നടപ്പിൽ വരൂ. ജലം സർവവ്യാപിയും പ്രകൃതിയിൽ സ്ഥിരമായതുമാണ്. പക്ഷേ മാലിന്യമാകുന്നവർ കൂടി മൂല്യം നഷ്ടപ്പെടുന്ന പൊതുസ്വത്തു കൂടിയാണ്.

0: ആത്മപരിശോധനയുടെയും വീണ്ടുവിചാരത്തിന്റെയും അവസരമൊരുക്കുകയാണ് പ്രളയവും വരൾച്ചയും. പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത് നിർത്തുക, അതിനെ സ്നേഹിക്കാൻ പഠിക്കുക, മണ്ണൊരുക്കുക, മനസ്സൊരുക്കുക, പ്രകൃതിയുടെ ദാനങ്ങൾ ധൂർത്തടിക്കാതിരിക്കുക, ഇതാവണം നമ്മുടെ ശീലം.
1: വത്സല നിലമ്പൂർ തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.
2: ആകാശവാണി 103.6 റിയൽ FM. FM പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാളിൽ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ BJP മന്ത്രിസഭ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിലാണ് ചടങ്ങ്. പുതുച്ചേരിയിൽ NDA മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി N. രംഗസ്വാമി ലഫ്റ്റനന്റ് ഗവർണർ കൈലാസ് നാഥനെ കണ്ട് ഗവൺമെന്റ് രൂപീകരണത്തിന് അവകാശമുന്നയിച്ചു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുന്ന ഭൂരിപക്ഷം MLA കത്തുകൾ അദ്ദേഹം ലഫ്റ്റനന്റ് ഗവർണർക്ക് കൈമാറി. തമിഴ്നാട്ടിൽ തമിഴക വെട്രി കഴകം നേതാവ് വിജയന്റെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം തുടരുന്നു. ഗവൺമെന്റ് രൂപീകരണത്തിൽ TVKയെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പിന്തുണച്ചെന്ന റിപ്പോർട്ട് ലീഗ് അഖിലേന്ത്യാ പ്രസിഡന്റ് പ്രൊഫസർ ഖാദർ മൊയ്തീൻ തള്ളിയതിനെ തുടർന്നാണ് പുതിയ പ്രതിസന്ധി. ആദായനികുതി നിയമം 2025 പൊതുജന അവബോധവും പങ്കാളിത്തവും സൃഷ്ടിക്കാൻ സംസ്ഥാന വ്യാപക അവബോധ ക്യാമ്പയിൻ പ്രാരംഭ് 2026 കേരളത്തിലും ലക്ഷദ്വീപിലും സംഘടിപ്പിക്കും. ചൊവ്വാഴ്ച ക്യാമ്പയിൻ കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യും. കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷസ്ഥാനം K. സച്ചിദാനന്ദൻ രാജിവെച്ചു. വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിലും രാജിവെച്ചിട്ടുണ്ട്. വ്യാജരേഖ ചമച്ച് അനധികൃത അവയവദാനം നടത്തിയ കേസിൽ 3 എറണാകുളം റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. കുമാരപുരം സ്വദേശി സണ്ണി വർഗീസ്, ഭാര്യ സിനി വർഗീസ്, ചേലക്കുളം സ്വദേശി സനോജ് എന്നിവരാണ് അറസ്റ്റിലായത്. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ 8 തകർത്തു. ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

103.6 റിയൽ എഫ്എമ്മിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെ കുറിച്ച് നോക്കാം. അല്പസമയത്തിനുള്ളിൽ 6:10 കാവ്യാഞ്ജലി, ഒരു വെള്ളരിപ്രാവിന്റെ കഥ, മുല്ലനേഴിയുടെ കവിത, ആലാപനം വിദ്യ ടി. 6:15 പ്രഭാതവന്ദനം. 6:30 ഡോക്ടർ ശ്രീകാന്ത് ഐക്യർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതിമധുരം. 6:40 ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം. 6:55 പാരിസൺസ് ചായ ഹാപ്പി ജേർണി, തുടർന്ന് പാരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. 7:00 സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം, സഹപ്രായോജകർ ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ. 7:05 ഓപ്പൺ ഫോറം ആദ്യമായി. 7:20 കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവഗാനം, സഹപ്രായോജകർ വെനീസിയ ബാത്വെയർ. 7:25 മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം. 7:30 കേൾക്കാം പാട്ടുപെട്ടിക്കാലം, പ്രായോജകർ GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ. 7:35 മുബാറക് ജ്വല്ലറി ശ്രദ്ധ.

7:45 ന്യൂറ ഹൗസ് ലോൺസ് രാഗപരാഗം, സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ. 7:50 ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കോഴിക്കോട് കരിയർ ക്യൂസ്, സഹപ്രായോജകർ വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ പേരാമ്പ്ര. 7:55 എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം, അടിയാളപ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 8:02 ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. 8:30 കണ്ണുങ്കണ്ടി സസ്നേഹം. 9:02 ഓർമ്മകളുടെ സംഗീതം. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ്, തുടർന്ന് പ്രിയഗീതം. 11:02 യുവർ ചോയ്സ്. 12:02 എവർഗ്രീൻ ഡ്യുവറ്റ്സ്.

0: കാവ്യാഞ്ജലി.
1: ഇന്ന് മുല്ലനേഴിയുടെ ഒരു വെള്ളരിപ്രാവിന്റെ കഥ എന്ന കവിത കേൾക്കാം. ആലപിച്ചത് വിദ്യാ ടി.

പ്രാവിൻ്റെ ചിറകുകൾക്കെന്തു ഭംഗി, പ്രാവിൻ്റെ മാംസത്തിനെന്തു രുചി.

103.6. പ്രഭാത വന്ദനം.

0: പ്രഭാതവന്ദനം സമാപിച്ചു.
1: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരം സമർപ്പിക്കുന്നത്,
2: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ, കൊട്ടൂളി, കോഴിക്കോട്.
0: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരത്തിൽ കേൾക്കാം. കാലചക്രം എന്ന ചിത്രത്തിനു വേണ്ടി മാധുരി പാടിയത്. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ജി ദേവരാജൻ.

0: കാഴ്ച മങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: സ്മൃതി മധുരം
3: 103.6 റിയൽ എഫ്എം.
4: സ്മൃതി മധുരത്തിൽ ഇനി കേൾക്കാം ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എം കെ അർജുനൻ സംഗീതം നൽകി സി ഐ ഡി നസീർ എന്ന ചിത്രത്തിനു വേണ്ടി കെ പി ബ്രഹ്മാനന്ദൻ പാടിയത്.

0: കാഴ്ച മങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: സ്മൃതി മധുരം
3: 103.6 റിയൽ FM.
4: ഇനി അധികാരം എന്ന ചിത്രത്തിനു വേണ്ടി സത്യൻ അന്തിക്കാട് എഴുതി, എ ടി ഉമ്മർ സംഗീതം നൽകി, വാണി ജയറാം പാടിയത്.

0: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരം സമർപ്പിച്ചത്,
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ, കൊട്ടൂളി, കോഴിക്കോട്.
2: കോഴിക്കോട് നഗരത്തിൽ
3: വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
4: ശോഭിക വെഡിംഗ്സ്,
5: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
6: എക്സലന്റ് കളക്ഷൻസ്, ട്രെൻഡി ഫാഷൻ, ഏത് ബഡ്ജറ്റിലും എല്ലാവർക്കും കൈ നിറയെ പർച്ചേസ് ചെയ്യാം. അതുകൊണ്ടാണ് ശോഭിക എന്നെന്നും ഏവർക്കും പ്രിയപ്പെട്ടതായത്.
2: കോഴിക്കോട് നഗരത്തിൽ ഇന്ന് നടക്കുന്ന ചില പരിപാടികൾ. തിരുത്തിയാട് IHRD സ്കൂളിൽ ചങ്ങാതിക്കൂട്ടം, കുട്ടികളുടെ നാടകക്കളരി രാവിലെ 9 മണിക്ക് ആരംഭിക്കും. ഡ്യൂസ് പിക്കിൾ ബോൾ ക്ലബിന്റെ ഓപ്പൺ 2026 ഓൾ ഇന്ത്യ ഓപ്പൺ പിക്കിൾ ബോൾ ടൂർണമെന്റ് രാവിലെ 7 മണിക്ക്. ഈസ്റ്റൽ വി കെ കൃഷ്ണമേനോൻ മ്യൂസിയത്തിൽ കേരള ചിത്രകലാ പരിഷത്ത് സംഘടിപ്പിക്കുന്ന ഒരു കോഴിക്കോടൻ നിറച്ചാർത്ത് ചിത്രകലാ ക്യാമ്പ് രാവിലെ 9:30 ആരംഭിക്കും. ടൗൺ ഹാളിൽ ഗോൾഡൻ സ്റ്റാർസ് ഓർക്കസ്ട്രയുടെ വാർഷികത്തോടനുബന്ധിച്ച് സംഗീത നിശ വൈകിട്ട് 5 മണിക്ക്. മാതൃഭൂമി ബുക്സിന്റെ പുസ്തക വിചാരം, സുഭാഷ് ചന്ദ്രന്റെ വാതിൽ, ഡോക്ടർ മിനി പ്രസാദ്, ഡോക്ടർ ലാൽ രഞ്ജിത്ത് എന്നിവർ പങ്കെടുക്കുന്നു വൈകിട്ട് 5 മണിക്ക്.
3: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
4: ശോഭിക വെഡിംഗ്സ്,
5: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. കേരള മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ ചർച്ച ഇന്ന് ന്യൂഡൽഹിയിൽ. കോൺഗ്രസ് ഹൈക്കമാൻഡ് സംസ്ഥാനത്തെ പാർട്ടി നേതാക്കളെ കാണും. പശ്ചിമബംഗാളിൽ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ BJP മന്ത്രിസഭ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട്ടിൽ തമിഴക വെറ്ററി കഴകം നേതാവ് വിജയന്റെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം തുടരുന്നു. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ 8 wicketsന് തകർത്തു. വാർത്തകൾ വിശദമായി. കേരള മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിന് നിർണായക ചർച്ചകൾ ന്യൂഡൽഹിയിൽ തുടരുന്നു. കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രതിനിധികൾ സംസ്ഥാനത്തെ മുതിർന്ന പാർട്ടി നേതാക്കളുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ചർച്ചകളിൽ പങ്കെടുക്കാൻ VD സതീശൻ, രമേശ് ചെന്നിത്തല, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് തുടങ്ങിയവർ ഇന്നലെ തന്നെ ഡൽഹിയിലെത്തിയിരുന്നു. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന് നിരീക്ഷകരായ മുകുൾ വാസ്നിക്ക്, അജയ് മാക്കൻ എന്നിവർ MLA മാരുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ റിപ്പോർട്ട് ഹൈക്കമാൻഡിന് സമർപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചായിരിക്കും അന്തിമ തീരുമാനം. VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ എന്നിവരുടെ പേരുകളാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രധാനമായും പരിഗണിക്കുന്നത്. ചർച്ചകൾ പൂർത്തിയാക്കി സമവായത്തിൽ എത്താനായാൽ ഇന്ന് വൈകിട്ടോടെ പ്രഖ്യാപനം ഉണ്ടായേക്കും. പശ്ചിമബംഗാളിൽ മമതാ ബാനർജിയുടെ 15 വർഷത്തെ ഭരണത്തിന് അന്ത്യം കുറിച്ച് സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ BJP മന്ത്രിസഭ രാവിലെ 11 സത്യപ്രതിജ്ഞ ചെയ്യും. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിലാണ് ചടങ്ങ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ, കേന്ദ്രമന്ത്രിമാർ, NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സാന്നിധ്യത്തിൽ ഇന്നലെ ചേർന്ന നിയമസഭാ കക്ഷിയോഗം സുവേന്ദു അധികാരിയെ നേതാവായി തിരഞ്ഞെടുത്തിരുന്നു. യോഗത്തിനുശേഷം സുവേന്ദു അധികാരി ബംഗാൾ ഗവർണർ RN രവിയെ കണ്ട് മന്ത്രിസഭാ രൂപീകരണത്തിന് അവകാശമുന്നയിച്ചു. നേതാവായി തിരഞ്ഞെടുത്തതിനെ തുടർന്ന് സുവേന്ദു അധികാരിയുടെ ജന്മനാടായ പൂർബ മേദിനിപ്പൂരിലും സ്വന്തം മണ്ഡലമായ നന്ദിഗ്രാമിലും പ്രവർത്തകർ ആഹ്ലാദ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചു. തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ സൃഷ്ടിച്ച ഭയത്തിനെതിരെയാണ് ജനങ്ങൾ BJPക്ക് അനുകൂലമായി വിധിയെഴുതിയതെന്ന് നിയമസഭാ കക്ഷിയോഗത്തിന് ശേഷം അമിത്ഷാ പറഞ്ഞു. ഗവൺമെന്റ് രൂപീകരണത്തിന് ശേഷം കൊൽക്കത്ത RJK മെഡിക്കൽ കോളേജിലെ ബലാത്സംഗ കേസിലും സന്ദേശ് ഖരിയിൽ സ്ത്രീകൾക്ക് നേരെയുണ്ടായ ലൈംഗികാതിക്രമ കേസിലും അന്വേഷണം നടത്താൻ തീരുമാനമെടുക്കുമെന്ന് സുവേന്ദു അധികാരി അറിയിച്ചു.
0: പുതുച്ചേരിയിൽ NDAയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി N രംഗസ്വാമി ലഫ്റ്റനന്റ് ഗവർണർ കൈലാസ്നാഥിനെ കണ്ട് ഗവൺമെന്റ് രൂപീകരണത്തിന് അവകാശമുന്നയിച്ചു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുന്ന ഭൂരിപക്ഷം MLA മാരുടെയും കത്തുകൾ അദ്ദേഹം ലഫ്റ്റനന്റ് ഗവർണർക്ക് കൈമാറി. നേരത്തെ NDA സഖ്യകക്ഷികളുടെ യോഗം ചേർന്ന് രംഗസ്വാമിയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തിരുന്നു. തമിഴ്നാട്ടിൽ തമിഴക വെറ്ററി കഴകം നേതാവ് വിജയന്റെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം തുടരുന്നു. ഗവൺമെന്റ് രൂപീകരണത്തിൽ TVKയെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പിന്തുണച്ചെന്ന റിപ്പോർട്ട് ലീഗ് അഖിലേന്ത്യാ പ്രസിഡന്റ് പ്രൊഫസർ ഖാദർ മൊയ്തീൻ തള്ളിയതിനെ തുടർന്നാണ് പുതിയ പ്രതിസന്ധി. ഇതോടെ ഇന്ന് TVK ഗവൺമെന്റിന്റെ സത്യപ്രതിജ്ഞ ഉണ്ടായേക്കുമെന്ന പ്രതീക്ഷ അസ്ഥാനത്തായി. ഇന്നലെ 2 തവണയും ഗവർണറെ കണ്ട വിജയ് ഗവൺമെന്റ് രൂപീകരണത്തിന് അവകാശമുന്നയിച്ചിരുന്നു. ഡെസ്ക് റിപ്പോർട്ട്.
2: മുസ്ലിം ലീഗ് തമിഴക വെട്ടറി കഴകത്തെ പിന്തുണയ്ക്കുന്നതായി കത്ത് നൽകിയിട്ടില്ലെന്ന് പ്രൊഫസർ ഖാദർ മൊയ്തീൻ വാർത്താക്കുറിപ്പിലാണ് അറിയിച്ചത്. തമിഴ്നാട്ടിൽ ഗവൺമെന്റ് രൂപീകരിക്കുന്നതിനെയാണ് പിന്തുണച്ചതെന്നും TVKയെ പിന്തുണയ്ക്കുന്നതായി അറിയിച്ചിട്ടില്ലെന്നും വാർത്താക്കുറിപ്പ് വ്യക്തമാക്കി. വിജയിനെ പിന്തുണയ്ക്കുന്ന വിടുതലൈ ചിരുതൈകൾ കക്ഷി ഇന്ന് TVKയെ പിന്തുണച്ച് കത്തു നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അമ്മ മക്കൾ മുന്നേറ്റ കഴകം നേതാവ് TTV ദിനകരൻ ഗവർണറെ കണ്ട് പാർട്ടിയുടെ AG MLA എസ് കാമരാജ് അണ്ണാ DMK സെക്രട്ടറി എടപ്പാടി പളനിസ്വാമിയെ മുഖ്യമന്ത്രിയാക്കുന്നതിന് പിന്തുണച്ച് കത്ത് നൽകി. നേരത്തെ AMMK തമിഴക വെട്ടറി കഴകത്തെ പിന്തുണച്ചതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ പുതിയ ഗവൺമെന്റ് രൂപീകരണത്തിന് ഭരണഘടനാപരമായ നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ DMK പ്രസിഡന്റ് MK സ്റ്റാലിൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നു. ഗവൺമെന്റ് രൂപീകരണം വൈകുന്നത് മൂലം തമിഴ്നാട്ടിൽ രാഷ്ട്രപതി ഭരണത്തിന് ഇടവരുത്തരുതെന്ന് സ്റ്റാലിൻ ഗവർണറോട് ആവശ്യപ്പെട്ടു.
0: ദേശീയ അന്വേഷണ ഏജൻസിയുടെ തീർപ്പാകാതെ ശേഷിക്കുന്ന 10 മുതൽ 15 വരെ കേസുകൾക്ക് ഓരോ പ്രത്യേക

0: കോടതിയെങ്കിലും സ്ഥാപിക്കണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ്മല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ചാണ് നിർദ്ദേശം നൽകിയത്. മറ്റ് കേസുകളൊന്നും ഇത്തരം പ്രത്യേക കോടതികളെ ഏൽപ്പിക്കരുതെന്നും വിചാരണ തുടർച്ചയായ ദിവസങ്ങളിൽ നടത്തണമെന്നും ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെട്ടു. NIA കേസുകൾ വർഷങ്ങൾ നീണ്ടുപോകുന്നുവെന്ന ആശങ്കയെ തുടർന്നാണ് കോടതി സ്വമേധയാ കേസ് പരിഗണിച്ചത്. റഷ്യയ്ക്കും ഉക്രൈനുമിടയിൽ 3 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. തിങ്കളാഴ്ച വരെ ഇരു രാജ്യങ്ങളും എല്ലാത്തരം ആക്രമണങ്ങളും നിർത്തിവെക്കും. 2nd World War റഷ്യയുടെ May 9 വിജയാഘോഷ ദിനത്തോടൊപ്പമാണ് വെടിനിർത്തൽ ഉണ്ടായതെന്ന് ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് കുറിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷ പരിഹാരത്തിന് അമേരിക്ക തയ്യാറാക്കിയ കരട് പ്രമേയം ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിയിൽ ഇറാൻ നിരസിച്ചു. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നിയമപരമാക്കാൻ ലക്ഷ്യമിടുന്ന നിർദ്ദേശങ്ങളാണ് പ്രമേയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് ടെഹ്റാൻ കുറ്റപ്പെടുത്തി. കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷ സ്ഥാനം K. സച്ചിദാനന്ദൻ രാജിവെച്ചു. വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിലും രാജിവെച്ചിട്ടുണ്ട്. ഇരുവരും രാജിക്കത്ത് സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിക്ക് ഇമെയിലിൽ അയച്ചു. KSRTCയുടെ ജെൻഡർ ടിക്കറ്റിംഗ് ഇന്ന് പ്രാബല്യത്തിൽ വരും. ഇലക്ട്രോണിക് മെഷീൻ വഴി ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ പുരുഷൻ, സ്ത്രീ എന്നീ രേഖപ്പെടുത്തുന്ന സൗകര്യമാണ് ഇന്ന് നിലവിൽ വരുന്നത്. ആദായ നികുതി നിയമം 2025 പൊതുജന അവബോധവും പങ്കാളിത്തവും സൃഷ്ടിക്കാൻ സംസ്ഥാന വ്യാപക അവബോധ ക്യാമ്പയിൻ പ്രാരംഭ് 2026 കേരളത്തിലും ലക്ഷദ്വീപിലും സംഘടിപ്പിക്കും. ചൊവ്വാഴ്ച ക്യാമ്പയിൻ കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ലക്ഷദ്വീപിൽ ഇന്നും നാളെയും മണിക്കൂറിൽ 50 മുതൽ 60 വരെ കിലോമീറ്റർ വേഗത്തിൽ കാറ്റിനും ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. 7 ജില്ലകളിലും ലക്ഷദ്വീപിലും നാളെയും മഞ്ഞ ജാഗ്രതയാണ്. രാജ്യരക്ഷാ സഹമന്ത്രി സഞ്ജയ് സേത്ത് കൊല്ലത്തെ മാതാ അമൃതാനന്ദമയി മഠം സന്ദർശിച്ചു. അമൃതാനന്ദമയിയുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആശ്രമവും അമൃത വിശ്വാപീഠവും അമൃതപുരി ക്യാമ്പസും അദ്ദേഹം സന്ദർശിച്ചു. UDFൽ മുസ്ലിം ലീഗ് രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തുകയാണെന്ന് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ ആരോപിച്ചു. വിദ്യാഭ്യാസം പോലെ ഗൌരവമേറിയ വകുപ്പുകൾ ദേശീയ പാർട്ടികളാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ISL ഫുട്ബോളിൽ സ്പോർട്ടിംഗ് ഡൽഹിക്കെതിരെ ഒഡീഷയ്ക്ക് ജയം. 1-2 ഒഡീഷ ജയിച്ചത്. ഇന്ന് FC ഗോവ മോഹൻബഗാൻ സൂപ്പർ ജയൻസിനെ നേരിടും. ഗോവയിൽ വൈകിട്ട് 5 മത്സരം. മറ്റൊരു മത്സരത്തിൽ ജംഷഡ്പൂർ FC ബംഗളൂരു FCയെ നേരിടും. വൈകിട്ട് 7:30 ജംഷഡ്പൂരിലാണ് മത്സരം. ഇന്ത്യ AFC U17 വനിതാ ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടി. ചൈനയിലെ സുഷോയിൽ നടന്ന അവസാന ഗ്രൂപ്പ് ബി മത്സരത്തിൽ ലെമനെ മറുപടിയില്ലാത്ത 4 തോൽപ്പിച്ചാണ് ഇന്ത്യയുടെ ക്വാർട്ടർ പ്രവേശം. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ 8 തകർത്തു. ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ജയ്പൂരിൽ വൈകിട്ട് 7:30 മത്സരം. പുതിയ അധ്യയന വർഷം സ്കൂൾ തുറക്കുന്നതിന് മുൻപ് തൃശൂർ ജില്ലയിലെ സ്കൂളുകളുടെ ഫിറ്റ്നസ് പരിശോധന പൂർത്തിയാക്കാൻ ജില്ലാതല അവലോകന യോഗം ചേർന്നു. തൃശൂരിൽ നിന്ന് ഭരിത പ്രതാപ്.
1: പുതിയ അധ്യയന വർഷം സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി തൃശൂർ ജില്ലയിലെ സ്കൂളുകൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിന്റെ പുരോഗതി വിലയിരുത്തുന്നതിന് ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. ജില്ലയിലെ ഗവൺമെന്റ് എയ്ഡഡ്, അൺഎയ്ഡഡ് ഉൾപ്പെടെ ആകെയുള്ള 1007 സ്കൂളുകൾക്ക് ഫിറ്റ്നസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകൾ നടത്തിയ പ്രവർത്തനങ്ങൾ യോഗത്തിൽ ജില്ലാ കളക്ടർ വിലയിരുത്തി. ജില്ലയിലെ സ്കൂളുകൾക്ക് ഫിറ്റ്നസ് ലഭിക്കുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ഉറപ്പുവരുത്തുന്നതിനും വിദ്യാഭ്യാസ ഉപഡയറക്ടറെ ജില്ലാ കളക്ടർ ചുമതലപ്പെടുത്തി. ജില്ലാ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കാണ് സർട്ടിഫിക്കേഷന്റെ ഏകോപന ചുമതല.
0: വയലാർ രാമവർമ്മ സാംസ്കാരിക വേദി മലയാള ചലച്ചിത്ര സംവിധായകൻ M. കൃഷ്ണൻ നായരുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ കൃഷ്ണാഞ്ജലി പുരസ്കാരം ഇന്ന് നടൻ മധുവിന് സമർപ്പിക്കും. വൈകിട്ട് നിയുക്ത MLA K. മുരളീധരൻ നടൻ മധുവിന്റെ വീട്ടിലെത്തി പുരസ്കാരം കൈമാറും. വ്യാജരേഖ ചമച്ച് അനധികൃത അവയവദാനം നടത്തിയ കേസിൽ 3 എറണാകുളം റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരിൽ നിന്ന് അവയവ കച്ചവടത്തിന് ഉപയോഗിക്കുന്ന ഒട്ടേറെ രേഖകളും പിടിച്ചെടുത്തു. 8th സ്വതന്ത്ര ചലച്ചിത്രമേള കോഴിക്കോട് കൃഷ്ണമേനോൻ മ്യൂസിയത്തിൽ നാളെ സമാപിക്കും. മത്സര വിഭാഗത്തിൽ ബയോസ്കോപ്പ് അവാർഡിനായി മലയാളത്തിൽ നിന്ന് 3 ഉൾപ്പെടെ 9 നിപിൻ നാരായണൻ സംവിധാനം ചെയ്ത കാത്തിരിപ്പ്, ശ്രീകൃഷ്ണൻ KP റോക്ക്, ഷിഹാബ് ഓങ്ങല്ലൂരിന്റെ റെക്കോർഡ് ഡാൻസ് എന്നിവയാണ് ചിത്രങ്ങൾ. പ്രധാന വാർത്തകൾ വീണ്ടും. കേരള മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ ചർച്ച ഇന്ന് ന്യൂഡൽഹിയിൽ. കോൺഗ്രസ് ഹൈക്കമാൻഡ് സംസ്ഥാനത്തെ പാർട്ടി നേതാക്കളെ കാണും. പശ്ചിമബംഗാളിൽ സുബേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ BJP മന്ത്രിസഭ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട്ടിൽ തമിഴക വെട്ടിക്കടകം നേതാവ് വിജയന്റെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം തുടരുന്നു. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഐ പി എൽ ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിന്

0: 8 wicketsന് തകർത്തു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: അന്തപ്പനന്ത ഒരു മൗനം.
2: പരസ്യത്തിൽ കൊടുത്ത വലിയ ലാഭം കണ്ടിട്ടാ മോൾക്കൊരു വില കൂടിയ ഫോൺ വാങ്ങിയത്. ക്യാമറയുടെ ക്വാളിറ്റി കുറവ് കണ്ട് കമ്പനി സർവീസ് സെന്ററിൽ ചെന്നപ്പോഴല്ലേ ചതി മനസ്സിലായത്. റിപ്പയർ ചെയ്ത ഫോണായിരുന്നു.
3: കണ്ണും കണ്ടി ഉറപ്പ് നൽകുന്നു, ഞങ്ങൾ റീഫർബിഷ്ഡും സെക്കൻഡ്സും വിൽക്കുന്നില്ല.
4: പരിസൻസ് ചായ, ഹാപ്പി ജേണി.
5: പരിസൻസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
6: അടുത്ത 2 മണിക്കൂറിൽ കോഴിക്കോട് വഴി കടന്നുപോകുന്ന ട്രെയിനുകളിൽ രാവിലെ 8-7 കോഴിക്കോട് എത്തിച്ചേരേണ്ട മുംബൈ ലോക്മാന്യ തിലകിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന നേത്രാവതി ഇപ്പോൾ 2 മണിക്കൂർ വൈകി ഓടുന്നു. മറ്റ് ട്രെയിനുകൾ ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നു.
4: പരിസൻസ് ചായ, ഹാപ്പി ജേണി.
7: കാത്തിരുന്നു മടുത്തോ? എങ്കിലൊരു കപ്പ് പരിസൻസ് ചായ കുടിക്കൂ, ഉന്മേഷം വീണ്ടെടുക്കൂ.

0: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: വെനീസിയ ബാത്ത്വെയർസ്.
2: ഇപ്പൊ നാട്ടിൽ മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്?
1: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
3: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
4: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
5: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
6: ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്.
7: കൊതി തീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
8: ദേശീയ ഓഹരി വിപണി വില സൂചികകളായ സെൻസെക്സ് 516 കുറഞ്ഞ് 77,382, നിഫ്റ്റി 150 കുറഞ്ഞ് 24,176 വ്യാപാരം അവസാനിപ്പിച്ചു. ഇന്നലെ സ്വർണം ഗ്രാമിന് 30 കുറഞ്ഞ് 13,995, പവന് 240 കുറഞ്ഞ് 111,960.
6: ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്.
7: കൊതി തീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
9: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട് ഫോണും മാത്രം മതിയോ?
10: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
9: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരും.
10: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. TNC അപ്ലൈ.
11: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
12: ഓപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓപ്റ്റിക് അവന്യൂ.
13: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
14: ഓപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
15: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
16: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
15: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
17: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
18: 24 പ്രവർത്തിക്കുന്ന വിമൻ ആൻഡ് ചൈൽഡ് കെയർ സെന്ററും ഗൈനക്കോളജി പീഡിയാട്രിക് ജനറൽ മെഡിസിൻ വിഭാഗവും വെറും 10,000 ഡെലിവറി പാക്കേജുമായി കൊയിലാണ്ടിയിൽ ആരോഗ്യ വിപ്ലവം തീർക്കുകയാണ് സഹാനി ഹോസ്പിറ്റൽ.
15: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.

0: ഇന്നത്തെ ഗാനം.
1: പട്ടിന്റെ പകിട്ട് പാട്ടിന് പാടിപ്പകർന്ന് നൽകിയ ഗായകൻ തലത് മെഹമൂദിന്റെ ഓർമ്മദിനത്തിൽ ഇതാ അദ്ദേഹത്തിന്റെ കരിയറിൽ നാഴികക്കല്ലായി മാറിയ ഒരു ഗാനം.

ചിത്രം സുജാത, വർഷം 1959. ബിമൽ റോയ് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ നായകനായ സുനിൽ ദത്ത് അവതരിപ്പിച്ച കഥാപാത്രം ഫോണിലൂടെ ഈ ഗാനം നായിക കഥാപാത്രത്തിനെ പാടിക്കേൾപ്പിക്കുന്നതായാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഗാനരചന മജ്രൂഹ് സുൽത്താൻപുരി, സംഗീതം

0: ശരീരത്തെ മനസ്സിലാക്കാൻ മനസ്സിന് കഴിയും, എന്നാൽ ആരാണ് മനസ്സിനെ ശരിക്കും മനസ്സിലാക്കുന്നത്?
1: വരൂ, ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
0: ഫോൺ 0495-233-4300.
3: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8-2 സമർപ്പിക്കുന്നത്
4: ശോഭിക വെഡിംഗ്സ്,
5: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
6: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.

0: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
2: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.

0: ആദ്യമായി.
1: ആദ്യമായി എന്ന ഈ പരമ്പരയിൽ ഇന്ന് തന്റെ ആദ്യ ഗാനത്തെക്കുറിച്ച് സംസാരിക്കുന്നു ഗായകനായ വി ടി മുരളി.
2: തേൻ തുള്ളി എന്നൊരു സിനിമയിലാണ് ഞാൻ ആദ്യമായിട്ട് പാടുന്നത്, ഒരു സിനിമാ പാട്ട് എന്നുള്ള രീതിയിൽ പാടുന്നത്. അതിനു മുമ്പ് എനിക്ക് റെക്കോർഡിംഗ് അനുഭവം എന്ന് പറയുന്നത് ആകാശവാണിയിലെ മൈക്കിന് മുമ്പിലിരുന്ന അനുഭവം മാത്രമേ ഉള്ളൂ. മറ്റ് തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള കോറസുകളോ അല്ലെങ്കിൽ പങ്കെടുക്കുകയോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ആകാശവാണിയിൽ പല രീതിയിൽ പങ്കെടുത്തിട്ടുണ്ട്. മാത്രമല്ല, അന്ന് കേരളത്തിൽ റെക്കോർഡിംഗ് സ്റ്റുഡിയോയും ഇല്ല. ഇന്നിപ്പോൾ മുക്കിന് മുക്കിന് സ്റ്റുഡിയോകളുണ്ട്, ഓരോ വീട്ടിൻ്റെയും മുകളിൽ സ്റ്റുഡിയോകളുണ്ട്. ആ രീതിയിലൊന്നും അന്ന് സ്റ്റുഡിയോകളും ഇല്ല. മദ്രാസാണ് എൻ്റെ സെൻറ്റർ, മലയാള സിനിമയുടെ സെൻറ്റർ തന്നെ മദ്രാസാണ്. എൻ്റെ അച്ഛൻ വി ടി കുമാരൻ മാഷ് എന്ന് പറയും, വടക്കേ മലബാറിലെ ആളുകൾക്ക് അറിയുന്ന, പഴയകാലത്തെ ആളുകൾക്ക് അറിയുന്ന ഒരാളാണ്, കവിയായിരുന്നു. അദ്ദേഹത്തിന് പക്ഷാഘാതം പിടിപെട്ട് വലത് സൈഡ് മുഴുവൻ തളർന്നു പോയിട്ട് മെഡിക്കൽ കോളേജിൽ 2-3 മാസമായി കിടക്കുകയാണ്. ആ സമയത്താണ് എനിക്ക് ഈ അവസരം വരുന്നത്. കാരണം അച്ഛൻ ഇനി തിരിച്ചു വരില്ല എന്ന അവസ്ഥയായിരുന്നു അക്കാലത്ത്. അതായത് മെഡിക്കൽ സയൻസ് ഇന്നത്തെ പോലെ ഡെവലപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരവസ്ഥയിൽ അച്ഛൻ്റെ വളരെ അടുപ്പമുള്ള ആളുകൾ, വളരെ സുഹൃത്തുക്കളെന്നോ ശിഷ്യന്മാരെന്നോ എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ആളുകളായിരുന്നു പള്ളിക്കര ബി പി മുഹമ്മദും വി ടി അബ്ദുറഹിമാനും എസ് വി അബ്ദുള്ളയും ഒക്കെ. മാഹിക്കാരനായ ഒരു പ്രൊഡ്യൂസർ പി വി ഷാജഹാൻ എന്ന് പറഞ്ഞ ഒരാളാണ് തേൻതുള്ളി പ്രൊഡ്യൂസ് ചെയ്തത്. തേൻതുള്ളി സംവിധാനം ചെയ്തത് കെ പി കുമാരനാണ്, വലിയ പ്രഗത്ഭനായ സംവിധായകനാണ്. അവരെല്ലാം അച്ഛനെ വീണ അവസ്ഥയിൽ നിന്ന് കണ്ടിട്ടാണ് മദ്രാസിലേക്ക് പോകുന്നത്. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചിട്ട് തീരുമാനമെടുത്തു, മാഷോടൊരു കടപ്പാട് എന്നുള്ള രീതിയിൽ മുരളിക്കൊരു ചാൻസ് കൊടുക്കാം എന്നുള്ളതാണ് അവർ ആലോചിച്ചത്. ആദ്യം അവരുടെ മുമ്പിൽ ഞാൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ മദ്രാസിലെത്തിയിട്ട് അവർ വിളിക്കുന്നു. മെഡിക്കൽ കോളേജിലേക്ക് ട്രങ്ക് കോൾ ബുക്ക് ചെയ്തിട്ടാണ്, അന്ന് ഈ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ മറ്റ് എസ് ടി ഡി കോളുകളോ ഒന്നുമില്ല. മെഡിക്കൽ കോളേജിലേക്ക് വിളിക്കുന്നു, അവിടുന്ന് ഒരാൾ വന്നിട്ട് ഞങ്ങളുടെ അച്ഛൻ കിടക്കുന്ന മുറിയിൽ പറയുന്നു, എന്താ പറയുന്നത്, നാളെ രാവിലെ, അതായത് അന്ന് വിളിച്ച അന്ന് വൈകുന്നേരത്തെ മെയിലിന് ഞാൻ പുറപ്പെട്ട് പിറ്റേഴ്സും രാവിലെ അവിടെ എത്തണം. ഞാൻ അച്ഛൻ്റെ അടുത്ത് വിട്ടു നിൽക്കാൻ പറ്റുന്ന ഒരു സമയമാണോ എന്നുള്ളത് ഡോക്ടറോട് കൂടി ചോദിച്ചുകൊണ്ടാണ്, ഡോക്ടർ ധൈര്യമായിട്ട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞതുകൊണ്ടാണ് പോകുന്നത്. ഞാൻ മദ്രാസും ആദ്യമായിട്ട് കാണുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ രാഘവ മാഷാണ് സംഗീത സംവിധായകൻ എന്ന് നേരത്തെ അറിയാം എനിക്ക്. കാരണം അദ്ദേഹം ഇവിടെ ഈ പടവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വടകര വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ അച്ഛനും അതിൽ ആ സമയത്തൊക്കെ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. രാഘവ മാഷ് എന്ത് പറയും എന്നുള്ളതാണ് എനിക്ക് വലിയ പ്രശ്നമായിരുന്നു. രാഘവ മാഷ്ക്കും എന്നെ നേരത്തെ അറിയാം, കോഴിക്കോട് ആകാശവാണിയിലെ അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ ഞാൻ പാടിയിട്ടുണ്ട് ഒക്കെ അറിയാം. അങ്ങനെ നേരെ രാഘവ മാഷിന്റെ വീട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അദ്ദേഹമ്മയുടെ ഒരു വീടിന്റെ മുകളിൽ വാടകയ്ക്ക് താമസിക്കുന്നുണ്ടായിരുന്നു. അന്ന് തന്നെ എന്നെ പാട്ടുകളൊക്കെ പഠിപ്പിച്ചു, പിറ്റേ ദിവസം റെക്കോർഡിംഗ് എന്ന് പറഞ്ഞു. 1978 ഇത്ര വലിയ പ്രായമൊന്നുമില്ല, വേറെ അനുഭവങ്ങളില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ എന്റെ പരിഭ്രമം എന്ന് കേട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇപ്പോൾ പോലും നമുക്കൊരു സിനിമയിലേക്ക് പാടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പരിഭ്രമമായി. ഈ പ്രായത്തിൽ പോലും പരിഭ്രമമുണ്ട്. ഒരു വേദിയിൽ പാടുന്ന പോലെയല്ല ഒരു റെക്കോർഡിംഗ് പാടുക എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പ്രഗത്ഭനായിട്ടുള്ള രാഘവ മാഷ് എന്ന് പറഞ്ഞാൽ ആ മേഖലയിൽ വലിയൊരാളല്ലേ, വലിയ ഗുരുവായിട്ടുള്ള ആളല്ലേ. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു പാട്ട് പഠിച്ച് പാടുക എന്ന് പറയുന്നത് ചില സമയത്ത് എനിക്ക് തോന്നും വേണ്ടിയിരുന്നില്ല, അതിന് വരേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോയിട്ടുണ്ട്. മാഷാണെങ്കിൽ ഭയങ്കര പെർഫെക്ഷൻ്റെ ആളുമാണ്. ഒരു ചെറിയ ഒരു കാര്യം പോലും വളരെ സമയമെടുത്ത് നമുക്ക് പറഞ്ഞിരുന്ന ഒരു സ്വഭാവക്കാരനാണ് അദ്ദേഹം. ഞാൻ സ്റ്റുഡിയോയിൽ പോയി, അത് AVM RR തിയേറ്റർ എന്ന് പറഞ്ഞൊരു സ്റ്റുഡിയോ ആയിരുന്നു. അവിടെ ചെന്നപ്പോൾ ആദ്യത്തെ സോങ് പി സുശീലയുടെയാണ്, മോഹമിതളിട്ട പൂവ് എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടുണ്ട്. അങ്ങനെ പോപ്പുലർ ആയിട്ടില്ലെങ്കിലും വളരെ പ്രഗത്ഭമായ രീതിയിൽ സംവിധാനം ചെയ്യപ്പെടുകയും പാടപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു പാട്ടാണത്. പി ടി അബ്ദുറഹിമാന്റെ രചനയും അത്യുഗ്രമാണ്. മോഹമിതളിട്ട പൂവ് ദാഹാർത്ഥമാമൊരു നാവ്, പൂവിതളിൽ നിന്നിട്ട് നാവിലെലിയാനാഞ്ഞ തേൻതുള്ളി എന്നിൽ കിനാവ് എന്ന് പറഞ്ഞിട്ട്.

ഇങ്ങനെയായിരുന്നു ആ പാട്ട്. പിന്നീടാണ് ഓത്തുപള്ളി എന്നുള്ള പാട്ട് എടുക്കുന്നത്. ഓത്തുപള്ളിയാണോ അല്ലെങ്കിൽ കാലത്തെ ജയിക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് വേറൊരു പാട്ട്, ഒരു കവിത ഉണ്ട്, പി ടി എബ്രഹിമാൻ തന്നെ എഴുതിയ ഒരു കവിതയുണ്ട്. ആ കവിതയാണോ ആദ്യം എടുത്തത് എനിക്ക് ഓർമ്മയില്ല.

0: തന്നെയാണ് ആ പാട്ട്. ഈ സുശീലയൊക്കെ കാണുമ്പോൾ അത് തന്നെ ഒരു വലിയൊരു മഹാത്ഭുതമായിട്ടാണ്, എനിക്കിതെല്ലാം സാധിച്ചല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം സുശീലയെ പോലെ സൗത്ത് ഇന്ത്യൻ ഫിലിം മ്യൂസിക്കിൽ കംപ്ലീറ്റ് നിറഞ്ഞു തന്ന അതിപ്രഗത്ഭരായ സംഗീത സംവിധായകരെ പാട്ടുകൾ മുഴുവൻ പാടിയിട്ടുള്ള ഒരാളെ ഞാൻ നേരിൽ കാണുകയാണ്. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത്, അതായത് എൻ്റെ ബാല്യ കൗമാര ആ സമയത്തൊക്കെ നമുക്ക് ഒരു പെൺ ശബ്ദം ഉണ്ടാവുമല്ലോ പുരുഷന്മാർക്ക്, കുട്ടികളാകുമ്പോൾ സ്ത്രീ ശബ്ദമായിരിക്കും ഉണ്ടാകുക. ആ സമയത്ത് പാടിയിരുന്ന പാട്ടുകളെല്ലാം എസ് ജാനകിയുടെയും സുശീലയുടെയാണ്. അപ്പോൾ അവരെ ഞാൻ നേരിട്ട് കാണുകയാണ്, ഞാനിങ്ങനെ കണ്ണെടുക്കാതെ അവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരെ സുശീലാമ്മ സുശീലാമ്മ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ബഹുമാനിക്കുന്നു, ആദരിക്കും. അവർ വരുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. അങ്ങനെയെല്ലാം കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ ഞാൻ ഇതുവരെ കേട്ടതിനെ ഞാൻ കാണുകയാണ് എന്നുള്ളൊരു തോന്നലാണ്. അവരുടെ പാട്ട് അതിലൂടെ മുഴങ്ങി കേട്ടപ്പോൾ, അവർ പാടുന്നത് കണ്ടപ്പോൾ ഒക്കെയുള്ള അനുഭവങ്ങൾ ഞാൻ ഒരിക്കലും മറക്കില്ല. അത് എനിക്ക് പറയാനോ എഴുതാനോ ഒന്നും പറ്റില്ല, അത് അനുഭവിച്ച് തന്നെ അറിയേണ്ട കാര്യമാണ്. ഞാൻ എങ്ങനെ എഴുതും അതിനെക്കുറിച്ച്, ഞാൻ അന്ന് അനുഭവിച്ച വൈകാരികമായ ഒരവസ്ഥയെക്കുറിച്ച് എങ്ങനെ ഞാൻ എഴുതും എനിക്കറിയില്ല. പിന്നെ ഈ പാട്ട് റെക്കോർഡ് ചെയ്ത് രണ്ട് പ്രാവശ്യമൊക്കെ എടുത്തു കാണാം, കാരണം ഒരുപാട് ടേക്കുകളിലൊന്നും പോയില്ല. മാഷ് തലേദിവസം തന്നെ പാട്ട് പറഞ്ഞു തന്നിരുന്നതുകൊണ്ട് എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുകൾ അധികം വന്നില്ല. പിന്നെ ഓർക്കസ്ട്രക്കാർ അന്നെല്ലാം ഒരുമിച്ചെടുക്കുന്ന രീതിയാണല്ലോ, ഇന്നത്തെ പോലെ ട്രാക്ക് ഏർപ്പാടുകളൊന്നും ഇല്ലല്ലോ. ഓർക്കസ്ട്രയിൽ എന്തെങ്കിലും ചെറിയ വിശക്ക് പറ്റുമ്പോൾ രണ്ടാമത് പാടേണ്ടി വരും, എടുക്കേണ്ടി വരും. അങ്ങനെയല്ലാതെ എൻ്റെ ഭാഗത്തുനിന്ന് വലിയൊരു തെറ്റൊന്നും വന്നില്ല. പിന്നെ അവിടെ മൊത്തത്തിൽ നല്ല പാട്ട് എന്നുള്ളത് വരികയും ചെയ്തു. പൊട്ടുപള്ളി എന്നുള്ള പാട്ട് 2028 വന്നു കഴിഞ്ഞാൽ 50 വർഷമായി, അര നൂറ്റാണ്ടായി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ശക്തി വർദ്ധിക്കുക. ഈ അരനൂറ്റാണ്ട് കാലം പല തലമുറകളിലൂടെയും ആ പാട്ട് കടന്നുപോയി. ഇന്ന് ഞാൻ സംസാരിക്കുന്ന ദിവസം പോലും ആ പാട്ടിനെ കുറിച്ച് ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഫോണിൽ കേൾപ്പിച്ചു തരും, ഫോണിൽ അവർ പാടുന്ന കേൾപ്പിച്ചു തരും, അല്ലെങ്കിൽ ഫോണിൽ ഞാൻ അങ്ങോട്ട് പാടിക്കൊടുക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെ എല്ലാ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. ആ പാട്ടിൻ്റെ ഒരു ജാതകം അങ്ങനെയായത് അത് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. അങ്ങനെയൊക്കെ പാട്ട് അങ്ങനെ നിലനിന്നിട്ട് പോലും, വരുഞ്ഞാടകം എന്ന സിനിമയിലെ മാതളത്തേന്നാണെന്ന പാട്ടും നിലനിന്നു, പൊന്നരളിപ്പൂ എന്ന കത്തിയിലെ പാട്ടും നിലനിന്നു. പക്ഷെ ഞാൻ മദ്രാസിൽ സ്ഥിരമായി നിൽക്കുകയോ ഒന്നും ഉണ്ടായില്ല. ഞാൻ തിരിച്ചിങ്ങോട്ട് തന്നെ നാട്ടിലേക്ക് തന്നെ പോയിരുന്നു. പിന്നെ പക്ഷെ ഞാൻ പഠിക്കാനായി പോയി മദ്രാസിലെ ഗവൺമെന്റ് മ്യൂസിക് കോളേജിൽ വിദ്വാൻ എന്ന് പറഞ്ഞൊരു കോഴ്സിന് ഞാൻ ചേർന്നു. സിനിമാ സംഗീത മോഹവുമായിട്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. പക്ഷെ അതും എനിക്ക് സക്സസ് ആയില്ല. കാരണം എല്ലാ ദിവസവും ഓരോ സംഗീത സംവിധായകന്മാരെ കാണലും അവരുടെ പിന്നാലെ പോലും അവർക്ക് പാട്ട് പാടി കേൾപ്പിക്കലും അതൊന്നും സാധിച്ചില്ല. അതെൻ്റെ ഒരു ദോഷമായിരിക്കാം, ഗുണമായിരിക്കാം, അതറിയില്ല. എനിക്കങ്ങനെ കഴിയുമായിരുന്നുള്ളൂ. എൻ്റെ സിനിമ പാട്ട് ബന്ധങ്ങൾ എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെയുള്ളൂ. അതെൻ്റെ ജീവിതവുമായി എൻ്റെ അച്ഛൻ്റെ ജീവിതവുമായി ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇന്നും ആ ഓട്ടുപള്ളി എന്നുള്ളൊരു പാട്ടാണ് എൻ്റെ ആളുകൾ തിരിച്ചറിയുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. വിഷ്വൽ മീഡിയകൾ ഉണ്ടായിരുന്ന കാലത്തല്ലാത്തതുകൊണ്ട് ആ ഓഡിയോയിൽ കൂടി തന്നെ ആളുകൾ ഓർമ്മിച്ച് വരണ്ടേ. ആ സിനിമയുടെ ഒരു ക്ലിപ്പിംഗ് അല്ലെങ്കിൽ വീഡിയോ ക്ലിപ്പിംഗ് അങ്ങനെ ഒന്നും അവശേഷിക്കുന്നില്ല. ആ ഫിലിമിൽ തന്നെ അതിന് നെഗറ്റീവ് പോലും പോയിപ്പോയിരിക്കുന്നു. അപ്പോൾ എന്നെ ഓർമ്മിക്കാൻ ഈ കേൾവിയിലൂടെ മാത്രമേ ഓർമ്മിക്കാൻ കഴിയുന്നുള്ളൂ എന്നൊരവസ്ഥ ഇപ്പോഴുണ്ട്. കേൾവി കൊണ്ട് തന്നെ അത് ഒരു കാലത്തെ അതിജീവിച്ചു എന്ന് പറയുന്നതും ഒരു സത്യം തന്നെയാണ്. ഒരു തുണ്ട് ഫിലിം പോലും കാണിച്ചു കൊടുക്കാനില്ലാതെ അത് ഒരു പരിധിയിരുന്നു. കാരണം ഈ പാട്ടിൻ്റെ 25-ാം വർഷം മുട്ടൊരു പരിപാടി വടകരയിൽ വലിയ ഗംഭീരമായി നടത്തിയപ്പോൾ ഏഷ്യാനെറ്റിൽ നിന്ന് അവിടെ നിന്നൊക്കെ അവർ വിളിച്ചിട്ട് എന്തെങ്കിലും ഒരു പാട്ടിൻ്റെതോ അല്ലെങ്കിൽ ആ സിനിമയുടെങ്കിലും ഒരു ക്ലിപ്പ് കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ അന്വേഷിച്ച് നോക്കുമ്പോൾ അതിൻ്റെ നെഗറ്റീവ് പോലും നഷ്ടപ്പെട്ടു പോയിരുന്നു. നഷ്ടപ്പെട്ടു വെച്ചാൽ ഒടിഞ്ഞു പോയിരുന്നത്. എന്നിട്ടും ഒരു പാട്ടിലൂടെ എനിക്ക് നിൽക്കാൻ പറ്റുന്നു എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. 78-ൽ അച്ഛൻ വീഴുന്നത്. 78 തന്നെയാണ് ഞാൻ ഈ പാട്ട് റെക്കോർഡ് ചെയ്യുന്നത്. മാസങ്ങളൊന്നും കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. പിന്നെ 86-നടക്ക് ഞാൻ ഈ കുറേ സിനിമകളിലൊക്കെ പാടിയിട്ടുണ്ട്. ചിലതെല്ലാം പുറത്തു വരാതെ ആയിപ്പോയിട്ടുണ്ട്. രാഘവ മാഷ് തന്നെ ഒരു പാട്ട് ഞാൻ പാടുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. അന്നും പുറത്ത് വന്നില്ല. 2 ഫിലിമിൻ പാടിയിട്ടുണ്ടായിരുന്നു രാഘവ മാഷ്, അതൊന്നും പുറത്ത് വന്നില്ല. ഒന്നൊരു കൈതപ്രദാമ്പന്ധം വീരിൻ്റെ ഒരു തോറ്റം പാട്ട് പോലുള്ള ഒരു പാട്ട്, കിഴകിഴക്ക് എന്നിട്ടൊരു പാട്ടുണ്ടായിരുന്നു. കാരണം അതൊക്കെ വളരെ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളായിരുന്നു. ഏതായാലും എൻ്റെ എല്ലാ പുരോഗതിയും എൻ്റെ സംഗീത ജീവിതവും ഒക്കെ അച്ഛനുമായും രാഘവ മാഷുമായിട്ട് ബന്ധപ്പെട്ടാണ് കടന്നത്.
1: ആദ്യമായി എന്ന ഈ പരമ്പരയിൽ തന്റെ ആദ്യ ഗാനത്തെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഗായകനായ വി ടി മുരളി.
2: ആദ്യമായി

0: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
1: പുത്തലത്ത് കണ്ണാശുപത്രി.
2: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
1: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
3: മുബാറക് ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് രാമനാട്ടുകര ആൻഡ് ഫറൂഖ്
4: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
5: എന്നും രാവിലെ 10:30.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
6: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക്, അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.

103.6 റിയൽ എഫ്എമ്മിൽ ഇന്ന് 8:30 കണ്ണങ്കണ്ടി സസ്നേഹം. 9:02 ഓർമ്മകളുടെ സംഗീതം. ഉച്ചയ്ക്ക് 2:15 കേൾക്കാം തുടർനാടകം. ഗസലുകൾ കേൾക്കാം. രാത്രി 8:02 സുവർണ മലരുകൾ. 9:30 നാടകം ഒരിക്കൽ മാത്രം. രചന രാജൻ തിരുവോത്ത്. സംവിധാനം സി കൃഷ്ണകുമാർ. പത്ത് രണ്ടിന് ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനവുമായി രഞ്ജിനി.

0: അഖില കേരള റേഡിയോ നാടകോത്സവം മൂന്നാം ദിവസം മെയ് 12 ചൊവ്വാഴ്ച രാത്രി 9:30 ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ. വാൽപ്പാറയിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷണത്തിനിടെ നടന്ന മത്സരത്തിൻ്റെയും ജയപരാജയങ്ങളുടെയും ഉള്ളുപൊള്ളിക്കുന്ന അനുഭവ സാക്ഷ്യം മടക്കം.
1: കാരാഗ്രഹം ഇവിടെ നിന്ന് ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
2: നളിനി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ.
0: പുനഃപ്രക്ഷേപണം മെയ് 13 ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:00.
3: കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവഗാനം സമർപ്പിക്കുന്നത്
4: ആടെ ചേട്ടന് 5 അരി, 1 പഞ്ചസാര, 500 ചായപ്പൊടി, പിന്നെ എന്തായാലും എന്തോ ഒരു കാര്യങ്ങൾ പറഞ്ഞില്ലായിരുന്നു. എന്തായിരുന്നു?
5: 1 വെളിച്ചെണ്ണ.
4: വെളിച്ചെണ്ണ വെളിച്ചെണ്ണ എന്തെങ്കിലും കുറഞ്ഞെടുക്കല്ലേ?
5: ഏയ്, അന്ന് വേണ്ട അന്ന് വേണ്ട, നമുക്ക് കേരസമൃദ്ധി വെളിച്ചെണ്ണ തന്നെ മതി. ഇപ്പോഴത്തെ കാലത്ത് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരേ ഒരു വെളിച്ചെണ്ണ കേരസമൃദ്ധി മാത്രമേ ഉള്ളൂ മോനെ.
3: നാട്ടു നന്മയുടെ പരിശുദ്ധി ഓരോ തുള്ളിയിലും കേരസമൃദ്ധി വെളിച്ചെണ്ണ.
6: ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
0: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
7: ബെനീസിയ ബാത്വേഴ്സ്, എൻ ഐ എസ് ഒ 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
8: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
7: ബെനീസിയ, ബിയോണ്ട് ദ സ്റ്റൈൽ.
0: അപൂർവ ഗാനം.

1977 രാമു കാര്യാട്ട് സംവിധാനം ചെയ്ത ദ്വീപ് എന്ന ചിത്രത്തിനു വേണ്ടി തലത് മെഹമൂദ് പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഗാനരചന യൂസഫ് അലി കേച്ചേരി, സംഗീതം MS ബാബുരാജ്. തലത് മെഹമൂദ് പാടിയ ഒരേ ഒരു മലയാള ചലച്ചിത്ര ഗാനമാണ് ഇത്.

0: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
2: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ.
3: വലിയ വിലക്ക് വാങ്ങിയ ഫ്രിഡ്ജാ തകരാറായത്. പരസ്യത്തിലെ ഗിഫ്റ്റിന്റെ വലിപ്പം കണ്ട് വാങ്ങിയതാ.
4: അന്തപ്പ എത്ര തവണ നിന്നോട് പറഞ്ഞതാ, ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് കണ്ണങ്കണ്ടി ചെന്ന് മറ്റുള്ളവരുടെ വിലയും കണ്ണങ്കണ്ടിയുടെ വിലയുമായി താരതമ്യം ചെയ്ത ശേഷമേ വാങ്ങാവൂന്ന്. ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള കമ്പനി ഒറിജിനൽ പ്രോഡക്റ്റും ഏറ്റവും കുറഞ്ഞ വിലയും പിന്നെ ബെസ്റ്റ് സർവീസും അത് കണ്ണങ്കണ്ടിയിൽ നിന്ന് മാത്രമേ കിട്ടൂ.
5: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്. എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
6: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
7: ഫംഗ്ഷണൽ ഡിസ്പെപ്സിയ അഥവാ അജീർണം, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലെ ഓർഗനിൻ മെഡിസിൻ വിഭാഗം പ്രൊഫസറും മെഡിക്കൽ സൂപ്രണ്ടുമായ ഡോക്ടർ റിതേഷ് ബി.
8: നമ്മുടെ ചുറ്റുമുള്ള പല ആളുകളും പറയുന്ന ഒരു പ്രശ്നമാണ് സ്ഥിരമായുള്ള ഗ്യാസ് ട്രബിൾ, വയർ സ്തംഭനം, വേദന

0: നെഞ്ചെരിച്ചിൽ, പുളിച്ചുതകട്ടൽ, എപ്പോഴും വയർനിറഞ്ഞ അവസ്ഥ എന്നിവ. ആശുപത്രിയിൽ കാണിച്ചു എല്ലാ പരിശോധനകളും നടത്തി, പക്ഷേ ഒരു കുഴപ്പവുമില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്നും പറയും. ഇത് യഥാർത്ഥത്തിൽ ഫങ്ഷണൽ ഡിസ്പെപ്സിയ എന്ന രോഗാവസ്ഥയാണ്. വളരെ സാധാരണയായി കണ്ടുവരുന്ന ഒരു അസുഖമാണ് ഫങ്ഷണൽ ഡിസ്പെപ്സിയ അഥവാ അജീർണം. ലോകത്ത് ഏകദേശം 20% ആളുകൾക്ക് ഈ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് എന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. അതായത് 100-ൽ 20 പേർക്ക് ഈ പ്രയാസങ്ങൾ ഉണ്ട്. ഫങ്ഷണൽ ഡിസ്പെപ്സിയ 2 തരമുണ്ട്. ഒന്ന് ഭക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്, മറ്റൊന്ന് ഭക്ഷണം കഴിക്കുന്നതുമായി ബന്ധമില്ലാത്തത്. ഭക്ഷണം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട രോഗലക്ഷണങ്ങൾ വരുന്ന ഇനത്തെ പോസ്റ്റ് പ്രാൻഡിയൽ ഡിസ്ട്രസ് സിൻഡ്രോം എന്ന് വിളിക്കുന്നു. ഇതിൽ ഭക്ഷണം കഴിച്ച ശേഷം വയറ് അമിതമായി വീർക്കുക, വയറ് സ്തംഭനം തോന്നുക, കുറച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ വയറ് നിറഞ്ഞതായി തോന്നുക എന്നീ ലക്ഷണങ്ങളാണ് കാണുന്നത്. ഭക്ഷണം കഴിച്ചാലും ഇല്ലെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുന്ന ഇനത്തെ എപ്പിഗാസ്ട്രിക് പെയിൻ സിൻഡ്രോം എന്ന് വിളിക്കുന്നു. ഇതിൽ വയറിൻ്റെ മുകൾ ഭാഗത്തുള്ള വേദന, വയർ എരിച്ചിൽ, വയർ കാളൽ എന്നീ ലക്ഷണങ്ങളും കാണാം. ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് ഇതുവരെ അറിവായിട്ടില്ല. എന്നിരുന്നാലും ആമാശയത്തിൻ്റെ ചലനത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ ദഹനപ്രക്രിയയെ സാരമായി ബാധിക്കാം. ചിലപ്പോൾ ആമാശയം വളരെ പതുക്കെ ചലിക്കുകയും ദഹനത്തിന് കൂടുതൽ സമയമെടുക്കുകയും ചിലരിൽ വളരെ പെട്ടെന്ന് തന്നെ ആമാശയത്തിലെത്തിയ ഭക്ഷണത്തെ പുറത്തേക്ക് തള്ളുന്ന അവസ്ഥയും ഉണ്ടാകും. കൂടാതെ ആമാശയത്തിൻ്റെ നാഡികളിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ മൂലം ഇതിൻ്റെ സംവേദനക്ഷമതയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും ഈ രോഗലക്ഷണങ്ങൾക്ക് കാരണമാകാറുണ്ട്. ചില ആളുകളിൽ കുടലിൽ ഉണ്ടാകുന്ന ചെറിയ രീതിയിലുള്ള നീർക്കെട്ടും കൂടാതെ മാനസിക സമ്മർദ്ദവും അമിത ഉത്കണ്ഠയും ഇതിന് കാരണമാകാറുണ്ട്. ഒരു വിദഗ്ധനായ ഡോക്ടർ ലക്ഷണങ്ങൾ പഠിച്ച് അത്യാവശ്യമായ ചില പരിശോധനകളും നടത്തിയ ശേഷം ദഹനവ്യവസ്ഥയെ ബാധിക്കുന്ന മറ്റു രോഗങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയെങ്കിൽ മാത്രമേ ഫങ്ഷണൽ ഡിസ്പെപ്സിയ എന്ന രോഗനിർണയത്തിലേക്ക് എത്തുകയുള്ളൂ. സാധാരണയായി ഇത്തരത്തിൽ അസിഡിറ്റി പ്രശ്നമുള്ള ആളുകൾ എൻഡോസ്കോപ്പി പരിശോധന നടത്തുന്നത് നല്ലതാണ്. അതുവഴി പെപ്റ്റിക്കൾസർ ഡിസീസ്, റിഫ്ലക്സ് ഈസോഫജൈറ്റിസ്, എച്ച് പൈലോറി ഇൻഫെക്ഷൻ എന്നിവ ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ സാധിക്കും. റോം ഫോർ ക്രൈറ്റീരിയ പ്രകാരം ഫങ്ഷണൽ ഡിസ്പെപ്സിയ സ്ഥിരീകരിക്കണം എങ്കിൽ കഴിഞ്ഞ 6 മാസമായി രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുകയും ഭക്ഷണം കഴിച്ച ശേഷം വയർസ്തംഭനം, കുറച്ച് ഭക്ഷണം കഴിക്കുമ്പോഴേക്കും വയർ നിറഞ്ഞതായി തോന്നുക, വയറിന് മുകൾ ഭാഗത്തായി അസ്വസ്ഥത ഉണ്ടാക്കുന്ന വേദന, വയറെരിച്ചിൽ എന്നിവയിൽ ഒന്നോ അതിൽ കൂടുതൽ ലക്ഷണങ്ങൾ ആഴ്ചയിൽ പല ദിവസമെങ്കിലും തുടർച്ചയായി 3 മാസം ഉണ്ടാവുകയും നേരത്തെ പറഞ്ഞതുപോലെ മറ്റ് രോഗങ്ങളൊന്നും ഇല്ല എന്ന് പരിശോധന വഴി ഉറപ്പുവരുത്തുകയും വേണം. ഇത്തരത്തിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ ഒന്നും തന്നെ പരിശോധനകൾ വഴി കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അവർക്ക് ഫങ്ഷണൽ ഡിസ്പെപ്സിയ എന്ന അസുഖം ആണെന്ന് പറയാം. ഫങ്ഷണൽ ഡിസ്പെപ്സിയക്കുള്ള പ്രധാന ചികിത്സ ജീവിതശൈലി മാറ്റങ്ങളിലൂടെയാണ്. ഇവർക്കുള്ള ഭക്ഷണക്രമം ഇനി പറയുന്നവയാണ്: വറുത്തതും പൊരിച്ചതുമായ ആഹാര സാധനങ്ങൾ ഒഴിവാക്കുക, കൊഴുപ്പ് കുറഞ്ഞ ഭക്ഷണങ്ങൾ കഴിക്കുക, ഒരുമിച്ച് കൂടുതൽ ആഹാരം വയറുനിറച്ച് കഴിക്കുന്നതിന് പകരം കുറച്ച് ഭക്ഷണം വീതം പല തവണകളായി കഴിക്കുക, ഭക്ഷണം കഴിച്ച ഉടനെ കിടക്കുകയോ കുനിഞ്ഞു നിൽക്കുകയോ ചെയ്യാതിരിക്കുക, ഭക്ഷണത്തിന് ശേഷം കുറച്ച് നടക്കുന്നത് ദഹനത്തിന് സഹായിക്കും. പുകവലി ഒഴിവാക്കുക, കാരണം പുകവലി ദഹനവ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുന്നു. കൂടാതെ മദ്യപാനവും ഉപേക്ഷിക്കുക. മദ്യം ദഹനപ്രക്രിയ തടസ്സപ്പെടുത്തുകയും അസിഡിറ്റി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അതിനാൽ മദ്യപാനം പൂർണ്ണമായും ഒഴിവാക്കുന്നതാണ് നല്ലത്. മാനസിക സംഘർഷവും അമിത ഉത്കണ്ഠയും കുറക്കുന്നതിന് യോഗ, മെഡിറ്റേഷൻ മുതലായവ പരിശീലിക്കുക. ഹോമിയോപ്പതിയിൽ അസിഡിറ്റി കുറക്കുന്നതിനും രോഗം പൂർണ്ണമായും ഭേദപ്പെടുത്തുന്നതിനും ഫലപ്രദമായ മരുന്നുകൾ ലഭ്യമാണ്. രോഗിയുടെ ലക്ഷണങ്ങൾ, രോഗകാരണങ്ങൾ, മാനസിക ശാരീരിക പ്രത്യേകതകൾ എന്നിവ പരിഗണിച്ചാണ് മരുന്ന് നിർണ്ണയിക്കുന്നത്. ഫങ്ഷണൽ ഡിസ്പെപ്സിയ ഒരു ഗുരുതര രോഗമല്ല. ജീവിതശൈലി മാറ്റങ്ങളിലൂടെയും ചികിത്സയിലൂടെയും ഈ അവസ്ഥയെ നിയന്ത്രിക്കാനും ദഹനപ്രശ്നങ്ങളില്ലാത്ത സാധാരണ ജീവിതം നയിക്കാനും സാധിക്കും.
1: ഫങ്ഷണൽ ഡിസ്പെപ്സിയ അഥവാ അജീർണം, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഓർഗനിൻ മെഡിസിൻ വിഭാഗം പ്രൊഫസറും മെഡിക്കൽ സൂപ്രണ്ടുമായ ഡോക്ടർ റിതേഷ് ബി.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
3: സ്കൂളും കോളേജും തുറക്കാൻ പോകുന്നു
4: എങ്കിൽ പുതിയ ലാപ്ടോപ്പ് വാങ്ങാൻ മൈജിയിലേക്ക് വരൂ. മാക്ബുക്ക് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ഗെയിമിംഗ് ലാപ്ടോപ്പുകൾ ബെസ്റ്റ് പ്രൈസിൽ സ്വന്തമാക്കൂ.
5: ടീച്ചേഴ്സിനും സ്റ്റുഡന്റ്സിനും സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരാം. ലാപ്ടോപ്പുകൾ സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
4: മൈജി ബാക്ക് ടു സ്റ്റഡി ഇപ്പോൾ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
6: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
7: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, സി എച്ച് ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
6: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിൻമടക്കം.
8: പ്രശസ്തമായ ഒരു മറുനാടൻ ഈണത്തെ ആധാരമാക്കി സോറഭായ് പാടിയ ഒരു ഗ്രാമഫോൺ ഗാനം

0: നിങ്ങൾ കേട്ടത് പ്രശസ്തമായ ഒരു മറുനാടൻ ഈണത്തെ ആധാരമാക്കി സോറാഭായ് പാടിയ ഒരു ഗ്രാമഫോൺ ഗാനം.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
2: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ സന്ധി മാറ്റിവെക്കൽ, കീഹോൾ സർജറി, ആർത്രോസ്കോപ്പി, സ്പോർട്സ് മെഡിസിൻ, ട്രോമ മാനേജ്മെന്റ്, ഹിപ്പ് സർജറി, മുട്ടുമാറ്റിവെക്കൽ തുടങ്ങി നിരവധി ചികിത്സാ രീതികൾ.
3: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, സി എച്ച് ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
1: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
3: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, സി എച്ച് ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
4: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश.
5: परीक्षा एक ऐसा अवसर है और परीक्षा के लिए हेल्दी कंपटीशन की भावना हमारी तैयारी को और बेहतरीन बनाती
4: है. एनसीपीसीआर आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे. अधिक जानकारी के लिए www.ncpcr.gov.in पर लॉग इन करें.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: മുബാറക്കിലെ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷ, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ. കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
2: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: കേരളീയരുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ് വെളിച്ചെണ്ണ. ശുദ്ധമായ വെളിച്ചെണ്ണയിൽ പാചകം ചെയ്യണമെന്ന നിർബന്ധവും നമ്മുടെ വീട്ടമ്മമാർക്കുണ്ട്. എന്നാൽ

0: കുറഞ്ഞ മറ്റ് എണ്ണകളും നിറവും മണവുമില്ലാത്ത പെട്രോളിയം ഉൽപ്പന്നമായ മിനറൽ ഓയിലും വെളിച്ചെണ്ണയിൽ മായമായി ചേർക്കാറുണ്ട്. വില ഉയരുമ്പോഴാണ് മായം ചേർത്ത വെളിച്ചെണ്ണ വിപണിയിൽ വിൽക്കുന്നത്. വെളിച്ചെണ്ണയിലും മറ്റ് ഭക്ഷ്യ എണ്ണകളിലും മായം കലർത്തുന്ന പ്രവണതകൾക്കെതിരെ നടപടികൾ ശക്തമാക്കിയിരിക്കുകയാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. എണ്ണയുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനും മായം കലർന്ന എണ്ണ പിടിച്ചെടുക്കുന്നതിനും വകുപ്പ് ശക്തമായ നടപടികളെടുക്കും. വിപണിയിലെ വെളിച്ചെണ്ണയുടെ ഗുണനിലവാരം നിരന്തരം പരിശോധിക്കും. മിന്നൽ പരിശോധനകൾ വ്യാപാര സ്ഥാപനങ്ങളിൽ നടത്താനും ആലോചനയിലുണ്ട്. ഭക്ഷ്യ എണ്ണകളിലെ മായം ചേർക്കലിനെക്കുറിച്ച് പൊതുപ്രവർത്തകനും NIT ഗവേഷകനുമായ പ്രൊഫസർ വർഗീസ് മാത്യു മനുഷ്യാവകാശ കമ്മീഷന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഇക്കാര്യത്തിൽ സത്വര നടപടിയെടുക്കാൻ തുനിഞ്ഞത്. വെളിച്ചെണ്ണയിൽ മായം ചേർക്കുന്നത് തടയാനുള്ള ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നീക്കങ്ങളെക്കുറിച്ച് കോഴിക്കോട് ജില്ലാ ബേപ്പൂർ വിഭാഗം ഭക്ഷ്യസുരക്ഷാ ഓഫീസർ ഷംസിയ MN പ്രതികരണത്തോടെ ഇന്നത്തെ ശ്രദ്ധ ആരംഭിക്കുന്നു.
1: നമ്മള് മലയാളികൾക്ക് വളരെയധികം പ്രിയങ്കരമായിട്ടുള്ള ഭക്ഷ്യണ്ണകളില് ആദ്യത്തെ സ്ഥാനം വരുന്ന എണ്ണയാണ് വെളിച്ചെണ്ണ എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിലെ തനതായിട്ടുള്ള എല്ലാ ഒട്ടുമിക്ക എല്ലാ വിഭവങ്ങളും തയ്യാറാക്കുന്നതും വെളിച്ചെണ്ണ കൊണ്ട് തന്നെയാണ്. വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു എണ്ണ കൂടിയാണ് വെളിച്ചെണ്ണ. മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ്സ്, ലോറിക് ആസിഡ് തുടങ്ങിയ നല്ല കൊഴുപ്പുകൾ അടങ്ങിയിട്ടുള്ള ഒരു എണ്ണ കൂടിയാണ് വെളിച്ചെണ്ണ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അടുത്തായിട്ട് വെളിച്ചെണ്ണയ്ക്ക് വളരെയധികം ഡിമാൻഡും അതുപോലെ തന്നെ വിലയും കൂടിയൊരു സാഹചര്യത്തിൽ, കാരണം ഇപ്പോൾ നമ്മളൊരു കടയിൽ പോവുകയാണെങ്കിൽ തന്നെ ഏറ്റവും അധികം സ്റ്റോക്കുള്ളതും വെളിച്ചെണ്ണ തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഈ ഇടക്കായിട്ട് വെളിച്ചെണ്ണയുടെ വില കൂടിയത് കൊണ്ട് മായം കലർന്ന വെളിച്ചെണ്ണയാണോ വിപണിയിലെത്തുന്നത് എന്നുള്ള ആശങ്കയും പല രീതിക്കുള്ള വാർത്തകളും നമ്മുടെ ഇടയിൽ സുപരിചിതമാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ആക്ച്വലി നമുക്ക് വെളിച്ചെണ്ണയുടെ പ്രാഥമികമായിട്ടുള്ള ഒരു ഞാൻ വാങ്ങിച്ച എണ്ണ നല്ലതാണോ അല്ലെങ്കിൽ മോശമാണോ എന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ വെളിച്ചെണ്ണയുടെ ശുദ്ധ മീൻസ് അതിൻ്റെ എത്രത്തോളം ശുദ്ധമാണ് എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. ഒരു പ്രാഥമിക ടെസ്റ്റ് എന്നു പറഞ്ഞാൽ ഒരു പളങ്ക് ഗ്ലാസ്സിൽ പറഞ്ഞ ഒരു ഗ്ലാസ്സിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ്സിൽ പകുതിയോളം വെളിച്ചെണ്ണ എടുക്കുക, എന്നിട്ട് വെളിച്ചെണ്ണയുടെ ഗ്ലാസ് ഫ്രിഡ്ജിലേക്ക് വെക്കുക. ഒരു ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂറോളം അല്ലെങ്കിൽ അതിൽ കൂടുതലോ എണ്ണ ഒന്ന് ഫ്രിഡ്ജിൽ ഇരിക്കാനായിട്ട് അനുവദിക്കുക. അതിനുശേഷം നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ശുദ്ധമായ വെളിച്ചെണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണയുടെ സ്വഭാവം എന്താന്ന് പറഞ്ഞാൽ അത് വളരെയധികം തണുപ്പേൽക്കുമ്പോൾ മൊത്തമായി വാക്സ് പോലെ മെഴുകു പോലെ മൊത്തത്തിൽ വെളിച്ചെണ്ണയാവും. അങ്ങനെ ഫുൾ വാക്സ് ആയിട്ട് നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് നല്ല വെളിച്ചെണ്ണയാണ് എന്ന രീതിക്ക് തന്നെയാണ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാവുന്നത്. പക്ഷേ വേറെ വല്ല എണ്ണകൾ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വെളിച്ചെണ്ണയിൽ ചില ഭാഗം വാക്സ് ആയിട്ടും മറ്റ് ചില ഭാഗത്ത് എണ്ണയായിട്ടും കിടക്കുകയാണെങ്കിൽ നമുക്കതൊരു അഡൾട്രേഷൻ സംശയിക്കാവുന്നതാണ്. ഇതൊരു പ്രാഥമികമായിട്ടുള്ള ഒരു ടെസ്റ്റ് മാത്രമാണ്. അപ്പോൾ നമ്മുടെ വിപണിയിൽ ഇത്തരം മായം കലർന്ന എണ്ണകൾ എത്തുന്നുണ്ടോ എന്നതിനെ പറ്റി വിശദമായിട്ട് പരിശോധനകളും അതുപോലെ തന്നെ സാമ്പിളിങ്ങുകളും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് നടത്തുന്നുണ്ട്. അങ്ങനെ അത്തരം കിട്ടുന്ന എണ്ണകൾ പൂർണ്ണമായും തന്നെ വിപണിയിൽ നിന്ന് റീകോൾ ചെയ്ത് അത് ഇല്ലാതാക്കുക എന്ന് ഉറപ്പുവരുത്തുകയും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ചെയ്യുന്നുണ്ട്. വീട്ടിൽ നിന്ന് തന്നെ ഇത്തരം പരിശോധനകൾ നടത്തിയും നമുക്ക് ഇത്തരം കാര്യങ്ങൾ ഉറപ്പുവരുത്താവുന്നത് കൂടിയാണ്.
0: വെളിച്ചെണ്ണയുടെ പരിശുദ്ധി ഉറപ്പാക്കാൻ കർഷക കൂട്ടായ്മകൾ നിർമ്മിക്കുന്ന ബ്രാൻഡുകളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് ആവശ്യമാണ്. സംസ്ഥാന നാളികേര വികസന കോർപ്പറേഷൻ ചെയർമാൻ TK രാജൻ ശ്രദ്ധയോട്.
2: കേരളത്തിൽ വെളിച്ചെണ്ണയുടെ 100 ബ്രാൻഡുകളാണ് ഇന്ന് വിപണിയിലുള്ളത്. ഈ മേഖലയിലെ വെളിച്ചെണ്ണയിൽ കൂടുതൽ ബ്രാൻഡുകളിലും മായം ചേർത്തവയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാരഫിൻ എന്ന കെമിക്കൽസ് ചേർത്തിട്ടാണ് ഇവ ഉൽപ്പാദിപ്പിക്കുന്നത്. ആധുനിക ലാബറട്ടറികളിൽ പോലും ഇവയിലെ മായം കണ്ടുപിടിക്കുവാൻ പ്രയാസമുള്ളതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സർക്കാർ ഉൽപ്പന്നങ്ങളായ നാളികേര വികസന കോർപ്പറേഷന്റെ കേരജം എന്ന ബ്രാൻഡും കേരഫെഡിന്റെ ഉൽപ്പന്നമായ കേരയുമാണ് മാർക്കറ്റിൽ ഇപ്പോൾ മായം ചേർക്കാത്ത ഉൽപ്പന്നങ്ങളായി വെളിച്ചെണ്ണയിൽ വിൽക്കുന്നത്. ഇവ വിദഗ്ധ പരിശോധനക്ക് വിധേയമാക്കിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ആ നിലയിൽ തന്നെയാണ് അവ ലാബറട്ടറികളിലെ പരിശോധനക്ക് വിധേയമാക്കിയിട്ടാണ് വിപണിയിൽ ഇറക്കുന്നത്. വിദേശ മാർക്കറ്റുകളിലും വെളിച്ചെണ്ണ വിറ്റഴിക്കുന്നുണ്ട്. പ്രസ്തുത രാജ്യങ്ങളിലെ കർശനമായ പരിശോധനക്ക് വിധേയമാക്കിയാണ് ഇവ അവിടെ വിൽക്കുന്നത്. അതുകൊണ്ടുതന്നെ കർശനമായ ശിക്ഷാ നടപടികൾ ഉള്ളതുകൊണ്ട് തന്നെ മായം ചേർത്ത വെളിച്ചെണ്ണ വിദേശ മാർക്കറ്റിൽ വിറ്റഴിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. കേരളത്തിലെ ഈ രംഗത്ത് മായം ചേർക്കുന്നവർക്ക് നേരെ കർശനമായ പരിശോധന

പരിശോധനയും ശിക്ഷാ നടപടികളും ഉണ്ടാവണം. മയം ചേർക്കുന്നത് കൊണ്ട് തന്നെ അവര് മാർക്കറ്റില് വില കുറച്ചാണ് വെളിച്ചെണ്ണ വിൽക്കുന്നത്. മറ്റൊരു പ്രതിഭാസം ഇപ്പോ കണ്ടുവരുന്നത് ഉപഭോക്താവിന്റെ മാനസിക നിലയിൽ തന്നെ ചൂഷണം ചെയ്യുന്ന ഒരു സമീപനം ഇപ്പോ ഉണ്ട്. ഒരു ലിറ്റർ വെളിച്ചെണ്ണ സാധാരണഗതിയിൽ മാർക്കറ്റിൽ വിൽക്കഴിക്കുന്ന പൗച്ച് അടിസ്ഥാനത്തിലാണ് വിൽക്കുന്നത്. എന്നാൽ അത് 900 മില്ലി ലിറ്റർ ആക്കി മാറ്റി ഉപഭോക്താവിന്റെ മാനസിക നിലയെ തന്നെ ചൂഷണം ചെയ്യുകയാണ്. അപ്പോൾ വില കുറച്ച് കൊടുക്കാൻ കഴിയും. ഈ രംഗത്തുള്ള മായം ചേർത്ത വെളിച്ചെണ്ണ കൂടുതലായി അവർക്ക് വിറ്റഴിക്കാൻ കഴിയുന്നുണ്ടതും എന്ന വസ്തുതയാണ്. അപ്പം മായം ചേർക്കാത്ത ബ്രാൻഡ് വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിക്കുകയും അവ വിപണിയിൽ വിറ്റഴിക്കുകയും

0: ഉൽപ്പാദിപ്പിക്കാൻ കഴിയും, അത് ഗുണഭോക്താക്കൾക്ക് നല്ല രീതിയിൽ കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഇന്നത്തെ ഒരു നമ്മളെ ഈ വിപണി അഭിമുഖീകരിക്കുന്ന വസ്തുത എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്.
1: ഭക്ഷണത്തിനും ചർമ്മ സംരക്ഷണത്തിനും ഒരുപോലെ ഗുണം ചെയ്യുന്ന വെളിച്ചെണ്ണ മായമില്ലാത്തതാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരോഗ്യകരമായ ജീവിതത്തിന് അനിവാര്യമാണ്. ഡോക്ടർ അംബിക, ചീഫ് ഫിസിഷ്യൻ, അബായ ആയുർവേദ വെൽനസ്, വലിയകുന്ന്, മലപ്പുറം.
2: കേരളീയരുടെ ജീവിതത്തിൽ വെളിച്ചെണ്ണയ്ക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. നമ്മുടെ ഭക്ഷണ രീതിയിലും ജീവിതശൈലിയിലും വെളിച്ചെണ്ണ അത്രയും അടുത്തതാണ്. പാചകത്തിനും കുട്ടികളുടെ പരിചരണത്തിനും തലമുടി സംരക്ഷണത്തിനും നാം വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇത്രയും പ്രധാനപ്പെട്ട ഒരു വസ്തുവിൽ മായം കലർത്തൽ നടക്കുന്നു എന്നത് വലിയ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. ഇന്ന് വിപണിയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ എന്ന പേരിൽ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ പാം ഓയിൽ, സൺഫ്ലവർ ഓയിൽ, സോയാബീൻ ഓയിൽ, മിനറൽ ഓയിൽ, കൃത്രിമമായിട്ടുള്ള സുഗന്ധ വസ്തുക്കൾ, പഴയ എണ്ണകൾ ഒക്കെ ചേർക്കുന്നുണ്ട്. ഇതൊക്കെ പുറത്തുനിന്ന് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കണമെന്നില്ല. നല്ല നിറം ഉണ്ടാവാം, വെളിച്ചെണ്ണയുടെ മണം പോലെയും തോന്നാം, എന്നാൽ ഉള്ളിൽ ആരോഗ്യത്തെ ബാധിക്കുന്ന ഘടകങ്ങൾ ഉണ്ടാവാം. മായം കലർന്ന എണ്ണകളിൽ അൺഹെൽത്തി ഫാറ്റ്സ് കൂടുതലായിരിക്കും. ഇത് രക്തക്കുഴലുകളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടാനായിട്ട് കാരണമാവുന്നു. അതിൻ്റെ ഫലമായിട്ട് തന്നെ ഹൃദയത്തിലേക്കുള്ള രക്തപ്രവാഹം കുറയുന്നു, ഹാർട്ട് അറ്റാക്കിനും സ്ട്രോക്കിനുമുള്ള അപകട സാധ്യതകൾ ഉണ്ടാക്കിയേക്കാം. ഇന്ന് ചെറുപ്പക്കാരിൽ ഹൃദ്രോഗം കൂടി വരുന്നതിനുള്ള ഒരു പ്രധാന കാരണം തെറ്റായ ഭക്ഷണ രീതി തന്നെയാണ്. ഡയബറ്റീസ് ഉള്ളവർക്ക് ഭക്ഷണത്തിലെ ഫാറ്റ് ക്വാളിറ്റി വളരെ പ്രധാനമാണ്. മായം കലർന്ന എണ്ണകൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് വർദ്ധിപ്പിക്കാനായിട്ട് കാരണമാക്കുന്നു. അതുകൊണ്ട് തന്നെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ബുദ്ധിമുട്ടായി വരും. ആയുർവേദത്തിൽ വെളിച്ചെണ്ണയെ നാളികേര തൈലം എന്ന പേരിലാണ് പരാമർശിച്ചിരിക്കുന്നത്. ഇത് ശരീരത്തിന് ശീതഗുണം നൽകുന്നതും പിത്തശമനം ചെയ്യുന്നതും ചർമ്മം പോഷണം നൽകുന്നതുമായിട്ടുള്ള ഒരു ദ്രവ്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പ്രധാനപ്പെട്ട പല ആയുർവേദ ഔഷധങ്ങളിലും വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയുടെ ശുദ്ധി ഒരു ഭക്ഷ്യസുരക്ഷാ വിഷയം മാത്രമല്ല, അത് ചികിത്സയുടെ ഫലപ്രാപ്തിയെയും പൊതുജന ആരോഗ്യത്തെയും നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ്. നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന എണ്ണ നമ്മുടെ ശരീരത്തിലേക്ക് ദിവസേന പോകുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്വാളിറ്റി ഒരു ചെറിയ കാര്യമല്ല. ഇന്ന് ഒരു ചെറിയ അവഗണന ചിലപ്പോൾ നാളെ മറ്റു പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കിയേക്കാം. അതൊരു ഹാർട്ട് പ്രോബ്ലം ആവാം, ഒരു ഫാറ്റി ലിവർ ഡയഗ്നോസിസ് ആവാം. അതുകൊണ്ട് തന്നെ സുരക്ഷിതമായിട്ടുള്ള ഭക്ഷണം തിരഞ്ഞെടുക്കുക എന്നത് ഒരു ഇൻവെസ്റ്റ്മെൻ്റാണ്, നമ്മുടെ ആരോഗ്യത്തിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്. നല്ല ഭക്ഷണം, നല്ല ആരോഗ്യം, നല്ല ജീവിതം. എല്ലാവർക്കും ആരോഗ്യപൂർണമായ ദിനങ്ങൾ ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു.
1: മായം ചേർത്ത വെളിച്ചെണ്ണയും മറ്റ് ഭക്ഷ്യ എണ്ണകളും ഇന്ന് വിപണിയിൽ വ്യാപകമായി തീർന്നിട്ടുണ്ട്. പാം ഓയിൽ, പാരഫിൻ മെഴുക്, ലിക്വിഡ് പാരഫിൻ തുടങ്ങിയ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വെളിച്ചെണ്ണയിൽ ചേർത്ത് ഉപയോഗിക്കുന്നതിലൂടെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കും ഉദര രോഗങ്ങൾക്കും കാരണമാകുന്നു. കരൾ വൃക്കരോഗങ്ങൾക്കും ക്യാൻസറിനും ഇടയാക്കുന്നു. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ മായം കലർന്ന എണ്ണകൾ പിടിച്ചെടുക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സ്വീകരിച്ച നടപടികൾക്ക് കഴിയും. ശുദ്ധമായ വെളിച്ചെണ്ണയാണോ വാങ്ങുന്നതെന്ന് ഉപഭോക്താക്കളും ഉറപ്പുവരുത്തേണ്ടതാണ്. ഗുണനിലവാരമുള്ള എണ്ണകൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിച്ചു വാങ്ങുന്നത് നന്നാവും. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ജാഗ്രത നമ്മുടെ അടുക്കളകൾ ആരോഗ്യപൂർണമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ശ്രദ്ധ ഇവിടെ പൂർണ്ണമാകുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് റിയാസ് മുളിയങ്ങൽ, ആശയം നിർവഹണം ഫഹദ് റാസ.
3: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: അവതരണം നന്ദു കർത്ത.
1: സഗമ പനി സാനി ബമഗ സ.
2: ഗംഭീരനാട്ട എന്ന രാഗം ശങ്കരാഭരണ രാഗത്തിന്റെ ജന്യമായിട്ടാണ് കരുതപ്പെടുന്നത്. വളരെ പോപ്പുലർ ആയിട്ടുള്ള നാട്ട എന്ന രാഗവുമായിട്ട് അല്പം സാമ്യമുണ്ട്. എന്നാൽ നാട്ടയുടെ ഏറ്റവും കാതലായിട്ടുള്ള ഷഡ്ശ്രുതി ഋഷഭ പ്രയോഗം ഗംഭീരനാട്ടയിലില്ല. ഈ രാഗം അടിസ്ഥാനമായിട്ട് ശ്രീ എം ജയചന്ദ്രൻ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു ഗാനമാണ് ഇന്ന് കേൾക്കാൻ പോകുന്നത്.

0: चंदन का एहसास।
1: न्यूरा हाउस लोन्स രാഗ പരാഗം സമർപ്പിക്കുന്നത്
2: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
1: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗ പരാഗം സമർപ്പിക്കുന്നത്
3: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
4: വീട്ടിലിരുന്ന് തന്നെ ഭവന വായ്പയ്ക്ക് രേഖകൾ ശരിയാക്കി ബാങ്കിൽ അപേക്ഷിക്കാൻ ന്യൂറ ഹൗസ് ലോൺസിന്റെ നമ്പറിൽ വിളിച്ചോളൂ. 9 8 7 2 2 2 3 3 0.
1: രാഗപരാഗം പാട്ടിലെ രാഗസാന്നിധ്യം.

0: പല്ലവി പൂർണ്ണമായും ഈ ഗംഭീര നാട്ടയിലാണ്. എന്നാൽ ചരണത്തിൻ്റെ അവസാന രണ്ട് വരികളിൽ അദ്ദേഹം മറ്റു ചില സ്വരങ്ങൾ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്.
1: അച്ഛനെങ്ങോ പോയി അമ്മയെല്ലാമായി കണ്ണന പോലും കഥയായി
0: എന്ന് പറയുന്ന ഭാഗത്ത്
1: പതനിത
0: ചതുർസൂരി ദൈവതം വരുന്നുണ്ട്, കൈശിക നിഷാദവും വരുന്നുണ്ട്, അതുപോലെ
1: ചാരത്തു ദൂരത്തു നീ
0: എന്ന് വരുന്നിടത്ത് വീണ്ടും കൈശിക നിഷാദം വരുന്നുണ്ട്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും ഗംഭീരനാട്ടയാണെന്ന് പറയാനാവില്ലെങ്കിലും ഗംഭീരനാട്ടയുടെ ഭാവങ്ങളിലൂടെയാണ് ഇത് സഞ്ചരിക്കുന്നത്.

0: നിമിരം നീക്കം ചെയ്യാം.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
2: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് സമർപ്പിക്കുന്നത്
4: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
5: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
4: 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനം. ആധുനിക ചികിത്സാ രീതികളായ DTMS, മോഡിഫൈഡ് ECT, ചീറ്റമെന്റ് തെറാപ്പി എന്നിവ ലഭ്യമായ ഏക ആശുപത്രി.
5: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രി, മലപ്പറമ്പ്, കോഴിക്കോട്.
2: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
6: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
7: ഹലോ, ഗുഡ് മോർണിംഗ്. കരിയർ ക്വിസിലേക്ക് സ്വാഗതം. പറയൂ, ആരാണ് സംസാരിക്കുന്നത്?
8: ഹലോ, ഞാൻ രേഷ്മയാണ്.
7: രേഷ്മ, എവിടെ നിന്നാ വിളിക്കുന്നത്?
8: ഞാൻ മണ്ണൂരിൽ നിന്നാ വിളിക്കുന്നത്.
7: ഓക്കെ, രേഷ്മ എന്ത് ചെയ്യുന്നു?
8: ഞാനിപ്പോ ഹൗസ് വൈഫാണ്.
7: ആഹാ, രേഷ്മ, ഇന്നത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ?
8: ഓ, ആയിക്കോട്ടെ.
7: രേഷ്മ, പത്രമൊക്കെ വായിക്കാറുണ്ടോ?
8: കുറവാണ്, എന്നാലും ടിവിയില് വാർത്തകളൊക്കെ ഏകദേശം
7: കാണാറുണ്ട്. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം.
8: ഓക്കെ,
7: ചോദ്യം ഇതാണ്. 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും കൂടിയ ഭൂരിപക്ഷം നേടിയ സ്ഥാനാർത്ഥി ആര്?
8: കുഞ്ഞാലിക്കുട്ടിയാണോ? ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു.
7: കോൺഗ്രാറ്റുലേഷൻസ് രേഷ്മ, ശരിയായ ഉത്തരം.
8: താങ്ക് യു, താങ്ക് യു.
7: ശരിയായ ഉത്തരമാണ് കേട്ടോ. അപ്പോ PK കുഞ്ഞാലിക്കുട്ടിയാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പില് കേരളത്തില് ഏറ്റവും കൂടിയ ഭൂരിപക്ഷം നേടിയ സ്ഥാനാർത്ഥി.
8: അതെ അതെ അതെ.
7: അപ്പൊ രേഷ്മ, ഒരുപാട് സന്തോഷം, കരിയർ ക്വിസിലേക്ക് വിളിച്ചു, ശരിയായ ഉത്തരം പറഞ്ഞു. അപ്പൊ താങ്ക് യു സോ മച്ച് രേഷ്മ.
8: ഓക്കെ, താങ്ക് യു സോ മച്ച്.
7: കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയ സ്ഥാനാർത്ഥിയാണ് PK കുഞ്ഞാലിക്കുട്ടി. മലപ്പുറം മണ്ഡലത്തിൽ നിന്ന് 85,327 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം എന്ന റെക്കോർഡ് അദ്ദേഹം സ്വന്തമാക്കി. 2021 തിരഞ്ഞെടുപ്പിൽ മട്ടന്നൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിരുന്ന KK ശൈലജയുടെ റെക്കോർഡാണ് അദ്ദേഹം മറികടന്നത്. ഇന്നത്തെ കരിയർ ക്യൂസ് സമാപിക്കുന്നു. അവതരണം സുധർമ്മ.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് സമർപ്പിച്ചത്
4: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
5: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
2: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
6: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
9: HNK യൂറോളജി സെന്റർ, നോവൽ ടൈം. അടിയാള പ്രേതം, PF മാത്യൂസ് എഴുതിയ നോവൽ. സമർപ്പിക്കുന്നത്
2: HNK യൂറോളജി സെന്റർ.
10: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ HNK യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പോയിക്കോളൂ. 8592944444.
11: രണ്ടു നാൾ ഉണ്ണിച്ചക്കൻ അപ്രത്യക്ഷനായിരുന്നു. അയാളുടെ രീതികൾ CI ബെഞ്ചമിന് തീരെ രസിക്കുന്നുണ്ടായിരുന്നില്ല. ഒരു കേസിൽ തുടങ്ങി അതെവിടെയും എത്തിക്കാതെ മറ്റൊന്നിലേക്ക് കടന്നിരിക്കുകയാണ് അയാൾ. പിന്നോട്ട് നടത്തം നിർത്തി മുന്നിൽ കാണുന്നത് കണ്ടുപിടിക്കുമെന്ന് അന്ത്യശാസനം പോലെ പറയുകയും ചെയ്തു. അച്ചമ്പിയുടെ മകൻ സേവറും ഭാര്യ കാർമലിയും താമസിക്കുന്ന വാഗമണിലെ വീട് രാത്രിമഴയേറ്റ് തണുത്ത് മരവിച്ചിരുന്നു. ഓട്ടെറമ്പിൽ നിന്ന് വെള്ളം തുള്ളികുത്തുന്നത് നോക്കി ചവിട്ടുപടിയിൽ നിൽക്കുമ്പോൾ ആ വീട് കരയുകയാണെന്ന് തന്നെ ഉണ്ണിച്ചക്കന് തോന്നി. നിലവിളി തീരാത്ത മുഖവുമായി മുന്നിൽ നിന്ന് കാർമലി പറഞ്ഞു: സേവിച്ചേട്ടൻ ഇവിടില്ല, എങ്ങോട്ട് പോയതാണെന്ന് എനിക്കറിയില്ല. വലിയൊരു ലെതർ ബാഗും കൊണ്ടാണ് പോയത്. പോയിട്ടിപ്പോ 8-9 ദിവസമായി. ആ ബാഗിൽ എന്താണ് ഉണ്ടായിരുന്നത്? ഖാലിയായിരുന്നു. എന്തിനാണോ എന്ന് ചോദിച്ചിട്ട് പറഞ്ഞതുമില്ല. മോൻ മരിച്ചതിനു ശേഷം സേവിച്ചേട്ടനാകും.

0: മാറിയിരുന്നു. മകൻ മരിച്ചിട്ടില്ല എന്നദ്ദേഹം വിശ്വസിച്ചിരുന്നില്ലേ? രഹസ്യം കണ്ടുപിടിച്ച ഒരാളെ എന്ന പോലെ പേടിയോടെ കാർമലി ഉണ്ണിച്ചക്കനെ നോക്കി. ഇനി അവൾ സഹകരിക്കാൻ പോകുന്നില്ലെന്ന് ഉണ്ണിച്ചക്കനും ബോധ്യമായി. രാത്രി ബസ് യാത്രയ്ക്കിടയിൽ ഒരു തുള്ളിപോലും ഉറങ്ങാതെയിരിക്കെ ഉണ്ണിച്ചക്കനൊരു മായക്കാഴ്ചയുണ്ടായി. വലിയൊരാഴക്കിടങ്ങിലേക്ക് വീണുകൊണ്ടിരുന്ന നീഗ്രോയും തള്ളിയിട്ട വെള്ളക്കാരനും അടുത്ത നൊടിയിൽ അച്ചമ്പിയും കുഞ്ഞുമാക്കോതയുമായി. പിറ്റേന്ന് രാവിലെ ബെഞ്ചമിന്റെ മുന്നിലേക്ക് ഉണ്ണിച്ചക്കൻ വന്നു. അയാൾ ക്ഷീണിതനും വിവശനുമായിരുന്നു. സാറേ, ഇന്ന് തന്നെ അച്ചമ്പിയുടെ വീട്ടിലെ കാപ്പിരിത്തറ കുത്തിത്തുറന്ന് പരിശോധന നടത്തണം. അതെന്തിനാ? എനിക്ക് വേണ്ടി സാറിത് ചെയ്യണം. കുറച്ച് പഴകിയതാണെങ്കിലും ഒരു കേസ് തെളിയാൻ പോവുകയാണ്. എങ്ങനെയായാലും അതിൻ്റെ സൽപ്പേര് സാറിന് തന്നെ കിട്ടും. എന്നെ കണ്ണടച്ചൊന്ന് വിശ്വസിക്കണം. ബെഞ്ചമിൻ ചിരിച്ചു. സാറേ, ഇതിലൊരു യുക്തിയും പറഞ്ഞ് സ്ഥാപിക്കാനില്ല. അങ്ങനെ എന്തെങ്കിലും ചോദിച്ചാൽ ഡ്രീം ലോജിക് എന്നോ മറ്റോ പറയേണ്ടി വരും. ബെഞ്ചമിൻ പിന്നെയും ചിരിച്ചു. സ്വപ്നങ്ങളിലും മായക്കാഴ്ചകളിലും വിശ്വസിക്കാത്തവരെ ഇതൊന്നും പറഞ്ഞ് ബോധിപ്പിക്കാനാകില്ലെന്ന് ഉണ്ണിച്ചക്കന് തീർച്ചയായിരുന്നു. തന്റെ ആവശ്യം നടക്കാൻ പോകുന്നില്ലെന്നും. അതുകൊണ്ടുതന്നെ നേരെ മുറിയിൽ പോയി കിടന്നു. കിടന്നപാടെ ഉറങ്ങുകയും ചെയ്തു. വാതിലിൽ ആരോ ആഞ്ഞു മുട്ടുന്നത് കേട്ട് അയാൾ ഉണർന്നപ്പോൾ മുറിയിൽ കുറ്റാക്കൂറ്റിരുട്ടാണ്. ബെഞ്ചമിൻ പറഞ്ഞുവിട്ട പി സി ജോയി കട്ടിക്കാരനാണ്. ഉടനടി കൂട്ടിക്കൊണ്ടു ചെല്ലാനാണ് ഉത്തരവ്. അച്ചമ്പിയുടെ വീടിന് മുന്നിൽ വന്നു നിൽക്കുമ്പോൾ ഉണ്ണിച്ചക്കന് വിശ്വസിക്കാനായില്ല. കാപ്പിരിത്തറ കുത്തിപ്പൊളിച്ച് മണ്ണുമാന്തി കിണറുപോലെ തുറന്നിട്ടിരിക്കുന്നു. മൂന്ന് ഗ്യാസ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ ഉണ്ണിച്ചക്കൻ വ്യക്തമായും കണ്ടു. കൃത്യമായി എല്ലുകൾ കൂട്ടിവച്ച് മനുഷ്യരൂപം കൈവരിച്ച ഒരു അസ്ഥികൂടം. പക്ഷേ അതിന് തലയില്ലായിരുന്നു. ഇടതുകാലിന് മുടന്തിന്റെ ലക്ഷണങ്ങളുണ്ടായിരുന്നു. വികാരഭരിതനായ ഉണ്ണിച്ചക്കൻ അസ്ഥികൂടത്തിന്റെ അരികിൽ മുട്ടുകുത്തി നിന്നു. അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പുസ്തകത്തിലെന്ന പോലെ രാപ്പകലുകൾ പിന്നിലേക്ക് മറിഞ്ഞു. ഭാരമേറിയ തുകൽബാഗുമായി നടന്നുവരുന്ന മനുഷ്യനെയും അയാളെ പിന്തുടരുന്നയാളെയും രാത്രി അതിൻ്റെ നിഗൂഢതകളെല്ലാം പുറത്തെടുത്ത് കറുപ്പിക്കുകയും അമൂർത്തരൂപങ്ങളാക്കി മാറ്റുകയും ചെയ്തു. വെളിച്ചമാകുമ്പോൾ ഗുദാമുകൾക്കരികിലെ ലോഡ്ജിന് മുന്നിലൂടെ അവരിലൊരാളുടെ മരണത്തിന് കാരണമായി കടന്നുപോകേണ്ട പാണ്ടിലോറി രാത്രിയെ പ്രകാശിപ്പിച്ചുകൊണ്ട് യാത്രയാരംഭിച്ചു.
1: എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ. സമർപ്പിച്ചത്
2: എച്ച് എൻ കെ യൂറോളജി സെന്റർ,
3: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ എച്ച് എൻ കെ യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പൊയ്ക്കോളൂ. 8592944444.
4: Assignments, project, print cheyan ini endine tension.
5: My G back to study il Epson HP brother Canon printerukalku special offer.
4: Laptop or smartphone vaangumbol printerukalil extra discountum.
5: Students inum teachers inum school college ID card umay vera.
4: Ella My G future showroomukalilum.
6: Akhila Kerala Radio Nadakotsavam 3rd divasam May 12th theyadi chovvazhcha raatri 9:30 na ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ. വാൽപ്പാറയിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷണത്തിനിടെ നടന്ന മത്സരത്തിൻ്റെയും ജയപരാജയങ്ങളുടെയും ഉള്ളുപൊള്ളിക്കുന്ന അനുഭവ സാക്ഷ്യം മടക്കം.
7: കാരാഗ്രഹം ഇവിടെ നിന്ന് ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
8: നളിനി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ.
6: പുനഃപ്രക്ഷേപണം 13rd ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.

FM പ്രധാന വാർത്തകൾ. ദേശീയ അന്വേഷണ ഏജൻസിയുടെ തീർപ്പാകാതെ ശേഷിക്കുന്ന 10 മുതൽ 15 വരെ കേസുകൾക്ക് ഓരോ പ്രത്യേക കോടതിയെങ്കിലും സ്ഥാപിക്കണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ്മല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ചാണ് നിർദ്ദേശം പുറപ്പെടുവിച്ചത്. ഇസ്രായേലും ലെബനനും US മധ്യസ്ഥതയിൽ ഈ മാസം 14-ന് 15-ന് സമാധാന ചർച്ച നടത്തും. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സമാധാനവും സുരക്ഷയും ഉറപ്പുവരുത്താനാവശ്യമായ നടപടികൾ ചർച്ചയാകുമെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. രാജ്യരക്ഷാ സഹമന്ത്രി

0: ജെ സേത് കൊല്ലത്തെ മാതാ അമൃതാനന്ദമയി മഠം സന്ദർശിച്ചു. മാതാ അമൃതാനന്ദമയിയുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആശ്രമവും അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസും സന്ദർശിച്ചു. യു ഡി എഫിൽ മുസ്ലിം ലീഗ് രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തുകയാണെന്ന് ബി ജെ പി മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. വിദ്യാഭ്യാസം പോലെ ഗൌരവമേറിയ വകുപ്പുകൾ ദേശീയ പാർട്ടികളാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. കണ്ണൂർ ജില്ലയിൽ അമൃത് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകൾ സ്ഥാപിക്കാൻ പൊളിച്ച റോഡുകൾ കാലവർഷത്തിനു മുൻപ് ടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യം അടിയന്തരമായി പരിശോധിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ്. ഇത് സംബന്ധിച്ച് പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകി. കെ എസ് ആർ ടി സിയുടെ ജെൻഡർ ടിക്കറ്റിംഗ് ഇന്ന് പ്രാബല്യത്തിൽ വരും. ഇലക്ട്രോണിക് മെഷീൻ വഴി ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ പുരുഷൻ സ്ത്രീ എന്ന് രേഖപ്പെടുത്തുന്ന സൌകര്യമാണ് ഇന്ന് നിലവിൽ വരുന്നത്. ലക്ഷദ്വീപിൽ ഇന്നും നാളെയും മണിക്കൂറിൽ 50 മുതൽ 60 വരെ കിലോമീറ്റർ വേഗത്തിൽ കാറ്റിനും ശക്തമായ മഴയ്ക്കും സാധ്യത. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ജയ്പൂരിൽ വൈകിട്ട് 7:30 മത്സരം. എഫ് എം പ്രധാന വാർത്തകൾ ഇനി 9 മണിക്ക്.
1: ഇപ്പോൾ വെറും 132 രൂപ ദിവസം മുടക്കിൽ ഒരു ഇൻവെർട്ടറും ബാറ്ററിയും കണ്ണങ്കണ്ടിയിൽ നിന്ന് സ്വന്തമാക്കാം. വലിയ ഡ്രമുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
2: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത് ശോഭിക വെഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക് ശോഭിക അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ്. ശോഭിക വെഡിംഗ്സ്, കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
5: ജീവിതത്തിൽ സൗഹൃദങ്ങളും ശത്രുതകളും പോലെ തന്നെയാണ് കലഹങ്ങളും. പല ചിത്രങ്ങളിലും ഇത് വളരെ രസകരമായി നർമ്മത്തിന്റെ മേമ്പൊടി ചേർത്ത് അവതരിപ്പിച്ചിട്ടുമുണ്ട്. കാവിലെ പാട്ടുത്സവത്തിന് വെല്ലുവിളിച്ച് പാട്ടിലൂടെ പരസ്പരം പോർവിളിക്കുന്ന ഈ ഗാനം പ്രേക്ഷകരുടെ മനസ്സിൽ ഏറെ ഇടം പിടിച്ചിട്ടുണ്ട്. യോദ്ധ എന്ന ചിത്രത്തിൽ യേശുദാസും എം ജി ശ്രീകുമാറും പാടിയ ഈ ഗാനം ബിജു തിരുമലയുടെ രചനയ്ക്ക് എ ആർ റഹ്മാൻ ഈണമിട്ടതാണ്.

0: ഇടകാനെ പിടയ്ക്കും പൂഞ്ചാവൽ കോഴിത്താൻ പിന്നാലെ കുറുക്കൻ തെയ്യന്താറോ
1: ആനത്തടിയനും ആനക്കുടയനും ആനത്തൊടിയില് നിലയില്ല അമ്പാടി ചെറുതവളക്കുഞ്ഞിന് തലയറ്റം വരെ അയ്യയ്യ
0: തലയിവിടെ ഇരിക്കുമ്പോ വാലും തരങ്ങല്ലടാ
2: മടികൊടു തടി കിട്ടാൻ ഒരുപാട് നടക്കല്ലടാ
3: മുരുകൈ ഒരുതാം കരവീർ അറിയാം തുണയോട് ഇതിലെ എതിരെ ഇടയാം തടിയാ മടയാ വാടാ കുഴിമടിയാ
0: മടകാടി ചണ്ടി തങ്കരി പോർത്തി മാർഗിനി ഭഗവതി അടിയനിൽ അടിവോടി

പാട്ടൂറം പോയിട് വൈഡൂരെ കൊട്ടാരം കപ്പം കെട്ടാം. വൈഡൂരെ കൊട്ടാരം സ്വപ്നത്തിൽ കെട്ടാൻ വഴിയില്ലാത്തോനെന്തും തീമ്പിളക്കാ. കാണാൻ പോകണ പൂരം ചൊല്ലണ ധാരാണം പുഞ്ചാളി, നീയോ നിന്റെ പാർപ്പവാസക്കാരോ ചൊല്ലട കൂത്താടി.

തകിടം മറിയും പൂഹേ മുറ പറയാൻ തുറ പറയാൻ തഴിയനുമുണ്ട് പൊങ്ങറ്റം അടി പറയാൻ അവയിടാൻ മറയൊരു ചക്കത്തര ഒരു ജഗ മനസ്സിന് വേ മടിയിൽ വേ യമതടിയ മലമടിയ കടിയ മടയ ഇടിയ പൊടിയ മറുതേ ചെറുതേ പോടാ പോയി ചെലവ് ചെറുതെ വേദകൾ ഇരവിൽ കരയുടെ പതിനെട്ടടവും പിഴയും.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. പരിഹാസശരങ്ങളും കുത്തുവാക്കുകളും കൊണ്ട് എതിരാളിയെ മുട്ടുകുത്തിച്ച മറ്റൊരു ഗാനമാണ് ഗോഡ്ഫാദർ എന്ന ചിത്രത്തിൽ കെ ജി മാർക്കോസും സിയോ ആന്റോയും സംഘവും പാടിയത്. ഗാനത്തിന്റെ വരികൾ എഴുതിയത് ബിച്ചു തിരുമല, സംഗീതം എസ് ബാലകൃഷ്ണൻ.

0: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമാപിക്കുന്നു. തയ്യാറാക്കിയത് ജസ്ന.
1: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിച്ചത്
2: ശോഭിക വെഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക് ശോഭിക അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ്. ശോഭിക വെഡിംഗ്സ്, കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
5: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി. കുടുങ്ങി
6: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
7: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
8: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
2: ശോഭിക വെഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
9: പരിസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM-ൽ സമർപ്പിക്കുന്നത്
10: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
11: അല്പസമയത്തിനകം 8:15 മോർണിംഗ് ന്യൂസ്.

0: വാറന്റി പീരീഡിന് ശേഷം ഭീമമായ റിപ്പയറിംഗ് ചാർജ് ഈടാക്കുന്ന കമ്പനികളുടെ എസികൾ വാങ്ങാതിരിക്കുക. അറിഞ്ഞു വാങ്ങാൻ കണ്ണങ്കണ്ടി.
1: വലിയ ഡ്രമ്മുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.

0: സ്നേഹം മൺമറഞ്ഞു പോയ പ്രമുഖരെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുന്ന പരിപാടി. സമർപ്പിക്കുന്നത്
1: കണ്ണങ്കണ്ടി. ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
2: ഇപ്പോൾ ടെക്നോളജി അറിഞ്ഞു വേണം റെഫ്രിജറേറ്റർ വാങ്ങിക്കാൻ. ലോകത്തിലെ വിവിധ ടെക്നോളജികളിലുള്ള റെഫ്രിജറേറ്ററുകളുടെ കേരളത്തിലെ ഏറ്റവും വലിയ ശേഖരം കണ്ണങ്കണ്ടിയിൽ. അറിഞ്ഞു വാങ്ങാൻ കണ്ണങ്കണ്ടി.
1: മലബാറിലുടനീളം 22 ഷോറൂമുകൾ.
3: സഹ്യനേക്കാൾ തലപ്പൊക്കവും നിളയേക്കാൾ ആർദ്രതയുമുള്ളൊരാൾ. കാൽപ്പനിക ഭാവനകളെ തന്റെ കവിതകളിൽ സന്നിവേശിപ്പിച്ച് അനുവാചകർക്ക് ആസ്വാദനത്തിന്റെ നവ്യാനുഭൂതി പകർന്നു നൽകിയ കവി പി കുഞ്ഞിരാമൻ നായർ. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ കളിയച്ചൻ, കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ താമരത്തോണി തുടങ്ങി 35-ലേറെ കവിതാ സമാഹാരങ്ങളും കവിയുടെ കാൽപ്പാടുകൾ, നിത്യകന്യകയെ തേടി, എന്നെ തിരയുന്ന ഞാൻ തുടങ്ങിയ ആത്മകഥകളും എഴുതി പി കുഞ്ഞിരാമൻ നായർ.

0: പ്രകൃതിയുടെ സൗന്ദര്യവും ഗ്രാമീണതയുടെ നൈർമല്യവും പ്രണയത്തിന്റെ തീവ്രതയും നിറഞ്ഞുനിന്ന കവിതകൾ മലയാള സാഹിത്യത്തിന് സമ്മാനിച്ച പി കുഞ്ഞിരാമൻ നായരെക്കുറിച്ചുള്ള ഓർമ്മകൾ ഫഹദ് റാസയുമായി പങ്കുവയ്ക്കുന്നു കൊച്ചുമകൾ ജയശ്രീ വടയക്കളം.
1: സാഹിത്യത്തെ സ്നേഹിക്കുന്ന ആളുകൾക്ക് പി കുഞ്ഞിരാമൻ നായർ കാൽപ്പനിക ഭാവങ്ങളെ ഉണർത്തിയ ഒട്ടേറെ കവിതകൾ സമ്മാനിച്ച നിത്യസഞ്ചാരിയായ ഒരു മഹാകവിയാണ്. താങ്കളെ സംബന്ധിച്ച് മുത്തശ്ശനെക്കുറിച്ചുള്ള ഓർമ്മകൾ, കൂടെ ജീവിച്ച ഓർമ്മകൾ, അദ്ദേഹത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ അറിവുകൾ ഇതൊക്കെ ഉണ്ടാവുമല്ലോ, അതെന്തൊക്കെയാണ്?
2: പി കുഞ്ഞിരാമൻ നായരുടെ മൂത്ത മകളായ ലീല ടീച്ചറുടെ മകൾ ആണ് ഞാൻ. എനിക്ക് ഏറ്റവും കൂടുതലുള്ളത് അമ്മമ്മ പറഞ്ഞ അറിവും പിന്നെ അമ്മയിൽ നിന്ന് കിട്ടിയതും പിന്നെ എനിക്ക് സ്വന്തമായിട്ട് മുത്തശ്ശന്റെ കൂടെ ഉണ്ടായിരുന്ന അനുഭവങ്ങളും. മുത്തശ്ശൻ വീട്ടിൽ വരാറുണ്ടായിരുന്നു, കാഞ്ഞങ്ങാട് വെള്ളിക്കൊത്ത വീട്ടിൽ. ഞാനും അനിയന്മാരും ഒക്കെ കുട്ടികളായിരുന്നു. 10-17 വയസ്സ് വരെ ഇടക്ക് വന്നും പോയും എനിക്കറിയാം മുത്തശ്ശനെ.
1: ആ ഒരു സമയത്ത് തന്നെ അദ്ദേഹം ഒരു കവി എന്ന രീതിയിൽ വളരെ പ്രസിദ്ധനായിരുന്നല്ലോ അല്ലേ?
2: പിന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. മുത്തശ്ശനും അമ്മമ്മയും കല്യാണം കഴിഞ്ഞ് പിന്നെ ഒന്നിച്ചുണ്ടായിരുന്നത് പാലക്കാടും കണ്ണൂരുള്ള കൂടാളി പിന്നെ കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട്ട് വീട്ടിലായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു കൊറേ കാലം.
1: അദ്ദേഹം ജനിച്ചു വളർന്ന സ്ഥലം കാഞ്ഞങ്ങാടായിരുന്നു അല്ലേ?
2: കാഞ്ഞങ്ങാട്.
1: പഠനമൊക്കെ അവിടെ തന്നെയായിരുന്നു.
2: പട്ടാമ്പി സംസ്കൃത കോളേജില് ആയിരുന്നല്ലോ അവര് പഠിച്ചിരുന്നത് മുത്തശ്ശനും അമ്മമ്മയും. അവര് പ്രണയത്തിലായിരുന്നല്ലോ. കല്യാണം കഴിഞ്ഞ് പിന്നെ പാലക്കാട് ആയിരുന്നു താമസം. പാലക്കാട് കുഞ്ഞമ്മാവനും ഉണ്ടായിരുന്നു, അമ്മമ്മയുടെ കുഞ്ഞമ്മാവനും കൂടെ കൂടെ ഉണ്ടായിരുന്നു. എന്റെ അമ്മയെ ലീല പ്രസവിച്ചത് അവിടുത്തെ ഹോസ്പിറ്റലിലായിരുന്നു
1: പാലക്കാട്.
2: പാലക്കാട് അപ്പൊ പ്രസവം എടുക്കാറായപ്പോ പൊന്മലയിൽ അമ്മയുടെ തറവാട്ടിൽ ചെന്നിട്ട് മുത്തശ്ശൻ അമ്മമ്മയും അമ്മമ്മയുടെ അമ്മയെ കൂട്ടിക്കൊണ്ടുവന്നു. പ്രസവ വേദന തുടങ്ങിയപ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് മുത്തശ്ശനായിരുന്നു. ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് ആദ്യത്തെ കുഞ്ഞിനെ കവി കണ്ടിട്ടേ ഇല്ലെന്ന്. മുത്തശ്ശൻ കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് തിരുത്താൻ കൂടി വേണ്ടിയാണ് ഇത് പറഞ്ഞത്. കൂടാളിയിൽ താമസിക്കുന്ന സമയത്ത് ആണല്ലോ ഇവർക്ക് കൂടുതൽ അറിയുന്നത് മുത്തശ്ശന്റെ എഴുത്തൊക്കെ.
1: അതെ,
2: മുത്തശ്ശനെ കാലത്ത് ഒരു ജീരകവും മല്ലിയും വറുത്തു പിടിച്ചൊരു കാപ്പി 4 മണിക്ക്. അത് കഴിഞ്ഞാ പിന്നെ രാവിലെ ഊണാണ് പതിവ്. ഊണ് കഴിച്ചിട്ട് സ്കൂളിൽ പോവുക. ഞായറാഴ്ച മാത്രം കാപ്പിയും പലഹാരം ഉണ്ടാവും. എപ്പോ ഊണ് വേണമെങ്കിലും ഒരു 3-4 കറികൾ ഉണ്ടാവും. അതോ തൊടിയിൽ നിന്ന് കിട്ടുന്ന തന്നെ എടുത്തിട്ട കറികൾ ഉണ്ടാക്കുക. അവര് വാടകക്കായി താമസിച്ചിരുന്നത് കൂടാളിയിലെ വീട്ടുടമയ്ക്ക് വലിയ ഇഷ്ട കവിമാഷിനി ലക്ഷ്മി എടുത്തി. അപ്പൊ പറമ്പിലെ എല്ലാ സാധനങ്ങളും എടുക്കാനുള്ള സ്വാതന്ത്ര്യം, അത് ആ മുത്തശ്ശനോടുള്ള സ്നേഹാണ്. അമ്മമ്മ അങ്ങനെ, അവർക്ക് അമ്മയെ പോലെ തന്നെ സ്നേഹമാണ്. എല്ലാവരും പറയും അവിടെ കൂടാളിയിലുള്ളവര് പ്ലേറ്റ് ഊണ് കഴിക്കില്ല മുത്തശ്ശൻ, ഇല നിർബന്ധം. അവന് അവിടെ ഇഷ്ടംപോലെ വാഴയുണ്ട്, അതുകൊണ്ട് പിന്നെ അതൊന്നും വിഷയമല്ല. ഊണ് കഴിഞ്ഞാലും മധുരം വേണം. നെയ്പായസാണ് സാധാരണ പതിവ്. അതില്ലെങ്കിൽ ഒരു കഷ്ണം ശർക്കരെങ്കിലും വേണം. ഷുഗർ വന്നപ്പോ നിർത്തിയതാശീലം അത്ര വരെ ഉണ്ടായിരുന്നത്.
1: ഭക്ഷണത്തിനോട് വലിയ താല്പര്യമാണ് അല്ലേ?
2: അത് ഞാൻ പറയുമ്പോഴേ മനസ്സിലാവുള്ളൂ എന്താ താല്പര്യം. ഇതുപോലെ തന്നെയാണ് കുളി കേട്ടോ. കാരണം ഓല വിട്ട് മറിച്ച് ഒരു കുളിമുറി പണ്ടൊക്കെ അങ്ങനെയാണല്ലോ, തോർത്തും ഒക്കെ ഉണ്ടാവും അവിടെ. എന്നാലും തലയും ദേഹവും തോർത്താതെ ഈറനോടെ അങ്ങനെ തന്നെ കേറി പോകും മച്ചിലേക്ക്. ഈ ഊണും കുളിയും ഒക്കെ എഴുത്തൊന്നും ഇല്ലെങ്കിൽ മാത്രമാണ് കേട്ടോ. എഴുതാനിരുന്നാ പിന്നെ കുളിയില്ല, ഊണില്ല, ഉറക്കമില്ല. ചിലപ്പോ 2-3 ദിവസം ഇത് തുടരും. അവിടുന്ന് ശബ്ദം കേൾക്കും. അമ്മ അത്ര വലിയ കുട്ടിയല്ലല്ലോ. അപ്പൊ

0: പേടിയാവും മോളിൽ നിന്ന് ഒച്ച കേൾക്കും എന്ന് പറയാം. എന്താ വെച്ചാല് മച്ചിൽ അങ്ങും ഇങ്ങും നടന്നോണ്ട് ഹരേ കൃഷ്ണ നാരായണ ഇതൊക്കെ ഒച്ചത്തിൽ ജപിക്കുന്നത് കേക്കാം മുത്തശ്ശൻ. എന്നിട്ട് എഴുത്ത് മുറിയുടെ വാതിലില് ശക്തിയായിട്ട് തലയിടിക്കും. എഴുതാനുള്ള സാധനം കിട്ടുന്നില്ല,
1: വരാത്തത് കൊണ്ടുള്ള
0: അതുകൊണ്ടുള്ള ആ അസ്വസ്ഥതകളാണ്, ദീർഘനിശ്വാസം, ഇതൊക്കെ താഴേക്ക് കേൾക്കാന്ന് മച്ചില മുറിഞ്ഞു. അമ്മക്ക് പേടിയാവും ഈ ഒച്ചയൊക്കെ കേൾക്കുമ്പോ. ഈ ഇതെന്താന്ന് അറിയാണ്ട് അമ്മ ആദ്യമൊക്കെ നല്ല പേടിയായിരുന്നു അത്ര അമ്മക്ക്. അപ്പൊ പറഞ്ഞു, മോളെ അത് ഈ എഴുത്ത് വരാനുള്ളതാണ്, അത് വാഗ്ദേവത പ്രസാദിച്ചാലല്ലേ അത് അച്ഛന് വരുള്ളൂ. ശാന്തമായിട്ട് അമ്മമ്മ പറഞ്ഞു കൊടുക്കും. അമ്മമ്മ വളരെ കാമൻ ക്വയറ്റാണ്. അപ്പൊ അതൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാ, അത് കിട്ടുമ്പോ ശരിയാവുന്നു. അപ്പൊ അമ്മ സമാധാനിക്കും. കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് മുറിയിലെ ഒച്ചയും ബഹളം ഒക്കെ കുറയും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം എഴുത്ത് വന്നിട്ടുണ്ട്, കവിത കിട്ടിയിട്ടുണ്ട് എന്ന്. പിന്നെ എല്ലാം പഴയ പോലെ, പഴയ അച്ഛനായി എന്ന് പറയുമോ.

പി കുഞ്ഞിരാമൻ നായർ എന്ന കവിയോടും അദ്ദേഹത്തിന്റെ കവിതകളോടുമുള്ള പ്രണയത്തിൽ നിന്നും ആറ്റൂർ രവിവർമ്മ രചിച്ച വിഖ്യാതമായ കവിതയാണ് മേഘരൂപൻ. കളിയച്ഛൻ എന്ന കവിതയെ അടിസ്ഥാനമാക്കി അതേ പേരിലും കവിയുടെ ജീവിതത്തെ ആധാരമാക്കി ഇവൻ മേഘരൂപൻ എന്ന പേരിലും മലയാളത്തിൽ ചലച്ചിത്രങ്ങളുണ്ടായി. പി എന്ന കവിയെ ഒരു ജനത നെഞ്ചിലേറ്റിയതിന് സാക്ഷ്യങ്ങളായി ഇവ നിലകൊള്ളുന്നു.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് കണ്ണം കണ്ടി സസ്നേഹം.
1: വിവിധ ടെക്നോളജികളിലുള്ള വാഷിംഗ് മെഷീനുകൾ വിവിധ രീതിയിലാണ് അലക്കുന്നത്. പുത്തൻ ടെക്നോളജികളും അലക്കിലെ വൈവിധ്യവും നേരിൽ കണ്ടു മനസ്സിലാക്കി നിങ്ങൾക്ക് അനുയോജ്യമായ വാഷിംഗ് മെഷീനുകൾ ECEMIൽ സ്വന്തമാക്കൂ. കണ്ണം കണ്ടി.

0: സൗജന്യ നിയമസഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: ഒരു വീടായാൽ
2: സംശയമെന്ത്? ഒരു ഡെസ്ക്ടോപ്പ് വേണം.
1: മൈജി ബാക്ക് ടു സ്റ്റഡി ഓഫറിൽ ലെനോവോ HP ഡെസ്ക്ടോപ്പുകൾ സൂപ്പർ ഡിസ്കൗണ്ടിൽ.
2: സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം മൈജിയുടെ കസ്റ്റമൈസ്ഡ് ഡെസ്ക്ടോപ്പുകളും.
1: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ID കാർഡുമായി വരാം.
2: ഇപ്പോൾ എല്ലാം മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: ഈ കഥ ഒരു ഫോട്ടോഗ്രാഫറും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
4: ഓ ലവ്ലി, വെൽ ഡൺ.
3: ബിസിനസ് ലോൺ അപ്രൂവ്ഡ്. ഇനി വലിയ സ്റ്റുഡിയോ ആകും. പുതിയ ക്യാമറ, പുതിയ ലൈറ്റ്സ്, കൊടുകൈ, പുതിയ കാർ വാങ്ങിക്കാം അതേ ലോൺ കൊണ്ട് തന്നെ. നോ, ലോൺ എടുത്ത കാര്യത്തിന് തന്നെ ഉപയോഗിക്കണം. സമയത്തിന് EMI അടയ്ക്കൂ, ക്രെഡിറ്റ് സ്കോർ ഉയർത്തൂ, അടുത്ത ലോൺ എളുപ്പത്തിൽ നേടൂ. കാറ് വേണ്ടെങ്കിൽ എന്റെ ഒരു ഫോട്ടോ എടുക്കുന്നേ. നീ ആരാ?
5: RBI പറയുന്നു,
3: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.

0: വിളയുണ്ണിത.
1: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
2: AC ഉപയോഗിക്കുമ്പോൾ വൈദ്യുതി ബില്ല് കുറയ്ക്കണമെങ്കിൽ യഥാർത്ഥ ടണ്ണേജ് അഥവാ BTU-യിലുള്ള AC-കൾ തന്നെ തിരഞ്ഞെടുക്കണം. കണ്ണങ്കണ്ടി, വലിയ ഡ്രമുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
3: കേട്ടുകൊണ്ടിരിക്കുന്നത് കണ്ണങ്കണ്ടി സസ്നേഹം.
4: ഇക്കാര്യം ഓർമ്മിക്കണേ, നിങ്ങൾ വാങ്ങിക്കുന്ന AC യഥാർത്ഥ ടണ്ണേജ് അഥവാ BTU-യിലുള്ളതല്ലെങ്കിൽ മതിയായ കൂളിംഗ് ലഭിക്കില്ല. അറിഞ്ഞു വാങ്ങാൻ കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
5: മലബാറിലുടനീളം 22 ഷോറൂമുകൾ.
6: കണ്ണങ്കണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
7: അദ്ദേഹത്തിന്റെ മുത്തമകൾ, താങ്കളുടെ അമ്മ ലീല അമ്മ, അവര് അച്ഛനെ കുറിച്ച് ഓർമ്മിച്ച് എഴുതിയ ഒരു പുസ്തകമുണ്ട്. അപ്പൊ അതില് ഒരു ഓർമ്മ പറയുന്നുണ്ട്, അച്ഛനും മകളും, അതായത് ലീല അമ്മളും പി കുഞ്ഞിരാമൻ നായരും ഒരേ സ്കൂളിൽ അധ്യാപകരായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് എന്ന്. അതേ കുറിച്ച് അമ്മ പറഞ്ഞിട്ടുള്ളത് എന്താണ്?
8: കൂടാളി ഹൈസ്കൂൾ മലയാളം മനുഷ്യയായി ജോലി ചെയ്തിരുന്ന കാലത്താണ് മുത്തച്ഛനും അമ്മമ്മയും മക്കളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നത്. 10-11 വർഷത്തോളം ഉണ്ടായിരുന്നു അവരവിടെ. അമ്മ ഇടക്കിടക്കെ പറയും, അടുക്കും ചിട്ടയുള്ള കൂടാളി ജീവിതം അച്ഛൻ ഏറെ ആസ്വദിച്ചിരുന്നു എന്ന്. മുത്തച്ഛൻ ജോലി ചെയ്തിരുന്ന കണ്ണൂരിലെ കൂടാളി ഹൈസ്കൂളിലെ UP വിഭാഗത്തിൽ താൽക്കാലിക ഒഴിവിലാണ് അമ്മ ചേർന്നത്. അച്ഛനും മകളും രാവിലെ ഒന്നിച്ചിറങ്ങും, പാടം വരുമ്പത്തോടെ ലേശം നടക്കാനുണ്ട്. നടത്തത്തിനിടയിൽ പശുക്കളെയോ കൂട്ടത്തോടെ പറക്കുന്ന പക്ഷികളെയോ ഒക്കെ കണ്ട മുത്തച്ഛൻ അവിടെ തന്നെ നിന്നുപോകും. അമ്മ മുത്തച്ഛനെയും കടന്ന്

0: നടത്തം തുടരും. കാരണം സ്കൂളിൽ എത്താൻ നേരം വൈകിയാൽ മുത്തശ്ശന് കിട്ടുന്ന പരിഗണനയൊന്നും അമ്മയ്ക്ക് കിട്ടൂല. ഒരിക്കൽ മുത്തശ്ശൻ അമ്മമ്മയോട് പറയുന്നത് അമ്മ കേട്ടു, എന്താ വെച്ചാലേ ഇവളുടെ ക്ലാസ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടാവുന്നുണ്ട് ലക്ഷ്മി എന്ന്. ആ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നിയ നിമിഷം അതെന്ന് പറയും അമ്മ എപ്പോഴും. കൂടാതെ സ്കൂളിൽ ക്രാഫ്റ്റ് മാഷ് ദീർഘ അവധി എടുത്തു പോയിട്ടുണ്ടായിരുന്നു ഒരു തവണ. അപ്പൊ അമ്മ അവിടെ ഉണ്ട്. ആ പിരീഡ് കൈകാര്യം ചെയ്യേണ്ടത് ഡ്യൂട്ടി അമ്മയ്ക്ക് കിട്ടി. അമ്മ പറയുന്നത് അത് അച്ഛൻ അറിയാമായിരുന്നു എന്ന്. അമ്മ പെട്ടെന്ന് അങ്ങനെ കേട്ടപ്പോ ടെൻഷനോടെ വീട്ടിലെത്തി അമ്മമ്മയോട് വിവരം പറഞ്ഞു. അമ്മമ്മ മുത്തശ്ശനോടും പറഞ്ഞു. അപ്പോ ആ അതൊക്കെ അവൾക്ക് ചെയ്യാൻ പറ്റും എന്നാണ് അത്ര മുത്തശ്ശൻ പറഞ്ഞത്. അപ്പൊ ഈ കോൺഫിഡൻസ് തീരെ ഇല്ലാതിരുന്ന മകൾ ഇതിനേക്കാളും വലിയൊരു മോട്ടിവേഷൻ എന്താ വേണ്ടത്? ഇപ്പോഴും കടയിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവരുന്ന കവറൊക്കെ ഉപയോഗിച്ച് പൂക്കൾ ഉണ്ടാക്കാൻ നല്ല ഉത്സാഹം അമ്മയ്ക്ക്. 94 വയസ്സായി, ഒരു കണ്ണിന് കാഴ്ചയില്ല, എന്നാലും അമ്മയ്ക്ക് അത് വലിയ ഇഷ്ടമായി. ഇപ്പോഴും
1: അച്ഛന്റെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടല്ലോ പണ്ടല്ലേ.
0: അതെ അതെ, അതൊരു വല്ലാത്തൊരു ആത്മവിശ്വാസം,
1: അംഗീകാരം കൂടിയാണല്ലോ. തൊഴിൽ എന്ന രീതിയിൽ അദ്ദേഹം പ്രധാനമായിട്ടും അധ്യാപകൻ തന്നെ ആയിരുന്നു അല്ലേ?
0: അതെ അതെ.
1: അതേസമയം തന്നെ അദ്ദേഹം അധ്യാപകനായ ജോലിക്ക് പുറമെ ഒരു പ്രസ് ആരംഭിച്ചിരുന്നില്ലേ?
0: അത് കണ്ടൊരു നവജീവൻ എന്നൊരു പ്രസ്സാ.
1: അതെ,
0: ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരായിട്ടുള്ള ലേഖനങ്ങളും ഇതൊക്കെ പ്രസിദ്ധി, അത് അങ്ങനെയാ ഞാൻ മനസ്സിലാക്കിയത്. അത് കൂട്ടിച്ചു.
1: അദ്ദേഹത്തിന്റെ കൂടെ വീട്ടിൽ താമസിച്ച ഒരു കാലത്ത് മുത്തശ്ശന്റെ വരവും നിങ്ങൾ തമ്മിലുള്ള ഒരു സംഭാഷണമൊക്കെ എങ്ങനെയാണ് ഓർക്കുന്നത്?
0: കഞ്ഞങ്ങാട് വീട്ടിലേക്കാണ് വരാറ്. അമ്മമ്മയുടെ കട്ടിലിന്റെ തൊട്ടടുത്തിരുന്ന് കൈകൾ തടവിക്കൊണ്ടാ സംസാരിക്കുക അമ്മമ്മയോട്. ഞങ്ങള് കുട്ടികള് അമ്മമ്മയുടെ അടുത്തിരുന്ന് സംസാരിക്കുമ്പോൾ ഞാനും അനിയന്മാരും ആദ്യമൊക്കെ ദൂരെ മാറി നിൽക്കും. പക്ഷെ അപ്പോഴൊക്കെ മുത്തശ്ശൻ ഞങ്ങളെ അടുത്ത് വിളിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മമ്മയുമായി സംസാരം തുടരും. ആ ചേർത്ത് പിടിക്കലിൽ നിന്ന് ഒരിക്കലും വിട്ടുപോകരുതെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യും. കാരണം ആ ചേർത്ത് പിടിക്കൽ നിറയെ വാത്സല്യമായിരുന്നു. വല്ലപ്പോഴും കിട്ടുന്ന കൽക്കണ്ടോ കപ്പലണ്ടിയും മിഠായിയോ ഒക്കെ ഉണ്ടല്ലോ, അതിനേക്കാളൊക്കെ എനിക്ക് ഏറ്റവും പ്രിയമായിരുന്നു അത്. കുഞ്ഞുനാള് മുതൽ ഞാനത് ഇഷ്ടപ്പെടുന്നതാ. പിന്നെ പിന്നെ എനിക്ക് തോന്നിയത് സ്വന്തം മക്കളോട് പ്രകടിപ്പിക്കാനാവാതെ പോയ സ്നേഹം. പ്രകടിപ്പിക്കാനാവാതെ പോയതെന്ന് ഞാൻ സ്ട്രെസ് ചെയ്യുന്ന എന്തിനാ വെച്ചാലും മക്കളോട് സ്നേഹം ഇല്ലായികയല്ല, അത് പ്രകടിപ്പിക്കാൻ പറ്റിയിരുന്നില്ല. അത് ഞങ്ങൾക്ക് പകർന്നു തന്നതാവുന്ന പിന്നീട് എനിക്ക് തോന്നിയത്. അങ്ങനെ ചേർത്ത് പിടിക്കലോ മക്കളെ അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ. പണ്ടത്തെ അച്ഛന്മാരൊന്നും അങ്ങനെ ചെയ്യാറുമില്ല, സംസാരിക്കാറ് പോലുമില്ലല്ലോ അച്ഛനും മക്കളും. അതുകൊണ്ടല്ല ആ സ്നേഹം കൂടി ഞങ്ങൾക്ക് പകർന്നു കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്.
1: അതെ, കുട്ടികളോട് അല്ലെങ്കിലും അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ളത് വളരെ സ്നേഹവും ലാളനയുള്ള ആളാണ് എന്നാണ്.
0: അതെ അതെ അതെ, വളരെ ഇഷ്ടമാണ് കാഞ്ഞങ്ങാട്. എന്റെ അമ്മ എന്നെ ഗർഭിണിയായ സമയത്ത് ആ സമയം മുതലാണ് കൂടാളിയിൽ നിന്ന് വന്നത് അമ്മ മുത്തശ്ശന്റെ അടുത്ത് നിന്ന്. അമ്മ ഗർഭിണിയായ സമയത്ത് എന്റെ അച്ഛനും അമ്മയും മുത്തശ്ശനോട് പെർമിഷൻ ചോദിക്കാൻ പോയി അമ്മമ്മയെ കൂട്ടിക്കോട്ടെ എന്ന്. അപ്പ പറഞ്ഞു ആ പിന്നെന്താ ഇപ്പോഴല്ലേ അമ്മയുടെ ആവശ്യം, അമ്മമ്മേനെ അയച്ചു. എന്നിട്ട് ഏകദേശം പ്രസവിച്ചു എന്നുള്ള കണക്ക് കൂട്ടലുണ്ടല്ലോ. അങ്ങനെയാണ് ഒരു ദിവസം അച്ഛനെ എഴുത്തു കിട്ടി, എനിക്കിവിടെ ഭക്ഷണം ഒന്നും ശരിയാവുന്നില്ല, ശ്രീധര, എന്റെ അച്ഛന്റെ പേര് ശ്രീധരൻ, ഞാൻ ലക്ഷ്മിയെ കൂട്ടിക്കൊണ്ടുപോകാൻ വരുന്നുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ആള് പിറ്റേന്ന് എത്തി. അതിനൊരു മറുപടി അയക്കാനുള്ള സാഹചര്യം പോലും ഇല്ല. മുത്തശ്ശൻ കയറി വരുമ്പോ അമ്മമ്മ എന്നെ എടുത്ത് ഇങ്ങനെ എടുത്ത് പടി കടന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന കണ്ട ഉടനെ എന്റെ മടിയിൽ വെച്ചു വരുമെന്ന് അങ്ങനെ എന്തോ പറഞ്ഞു. എന്നിട്ട് മുത്തശ്ശൻ എന്റെ രണ്ട് കുഞ്ഞിക്കാലുകളുടെ അടുത്ത് മുത്തശ്ശന്റെ തലയിൽ വെച്ചു. എന്നിട്ട് പറഞ്ഞത്രേ, അയ്യോ ലക്ഷ്മി നിന്നെ ഇപ്പൊ ആവശ്യം ഈ കുഞ്ഞിനാന്ന്, ഞാൻ പിന്നെരിക്കാ വരാ എന്ന് പറഞ്ഞ് ഊണൊക്കെ കഴിച്ച് പതുക്കെ
1: മടങ്ങിപ്പോയി
0: പോയി. അത് അമ്മ ഇപ്പോഴും പറയും ആ സങ്കടം എനിക്ക് ഇപ്പോഴും തീർന്നില്ല എന്ന്. പിന്നെ അയക്കാൻ പറ്റിയില്ല അമ്മമ്മേ മുത്തശ്ശന്റെ അടുത്തേക്ക്.

0: അദ്ദേഹത്തിന്റെ ആ ഒരു ഓർമ്മ പുസ്തകത്തിലൊക്കെ കണ്ടിട്ടുള്ള ഒരു കാര്യം, അമ്മമ്മയും ഇതുപോലെ എഴുത്തിലും സാഹിത്യത്തിലൊക്കെ വളരെ താല്പര്യമുള്ളയാളായിരുന്നു എന്നാണ്. അതേക്കുറിച്ച് എന്താണ് തോന്നിയിട്ടുള്ളത്? അമ്മമ്മ എഴുതുമായിരുന്നോ, വായിച്ചിട്ടുണ്ടോ?
1: അമ്മമ്മ എഴുതുന്നു ഒന്നും എന്നോട് പറയാറുന്നില്ല. ആ പുസ്തകത്തിൽ കണ്ടത് ഞാൻ ചോദിക്കും, മുത്തച്ഛൻ എഴുതിയിരുന്നല്ലോ എവിടെയോ,
0: അതെ,
1: കവിയുടെ കാൽപ്പാടുകളാണെന്ന് തോന്നുന്നു അല്ലേ.
0: അതെ അതെ,
1: പുതിയ ഭാഷ, പുതിയ രൂപം, പുതിയ ഭാവം, സാഹിത്യ ലോകം ഉറ്റുനോക്കി, ആ വാങ്മയം പരിമളച്ചെപ്പ് തുറന്നു എന്നൊക്കെ പറഞ്ഞു. ഞാനത് വാങ്ങിച്ചു കൊടുത്ത അമ്മമ്മയോട് ചോദിച്ചതാ, അമ്മമ്മ ഇതാ ഇങ്ങനെ എഴുതിയിട്ടില്ലേ മുത്തച്ഛൻ. അമ്മമ്മ എഴുതും, ചിരിക്കുക മാത്രം ചെയ്യും. അതൊക്കെ പണ്ടല്ലേ, അതൊരു നിസ്സാരവൽക്കരിച്ച് തള്ളിക്കളയും അമ്മ. എനിക്ക് തോന്നുന്നത് കവിയുടെ കാവ്യ സൗന്ദര്യക്ക് ഭംഗം വരാതിരിക്കാൻ അരങ്ങിൽ നിന്നും മണിയറയിലേക്ക് സ്വയം ഒതുങ്ങിക്കൂടിയതാവണം എന്റെ അമ്മമ്മ. കാരണം കുട്ടികളും ഇതൊക്കെ ഉണ്ടാകുമ്പോ എന്തായാലും രണ്ടുപേരും ഇല്ലെങ്കിൽ ശരിയാവില്ലല്ലോ. പക്ഷേ പിന്നെയും ഒരുപാട് വായിക്കുമായിരുന്നു. ചുള്ളിക്കാടിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു, ബാലേന്ദ്ര ചുള്ളിക്കാടിനെ. മുത്തശ്ശന് ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ. മുത്തശ്ശന്റെ അമ്മ കുറച്ചു നാള് വെള്ളിക്കോത്ത വീട്ടിലുണ്ടായിരുന്നു. എനിക്കൊന്നൊരു 3-4 മാസം അവിടെ താമസിച്ചിരുന്നു. അപ്പൊ അത് അമ്മമ്മയോട് പറഞ്ഞതാ, ലക്ഷ്മി എനിക്ക് അവിടെ വന്ന് നിക്കണം, താമസിക്കണം എന്ന് പറഞ്ഞ്. ആ സമയത്ത് മുത്തശ്ശൻ നാട്ടിൽ വരുമ്പോ മുത്തശ്ശനും താമസിക്കും, അമ്മയുണ്ടല്ലോ അവിടെ. മുത്തശ്ശൻ വരുന്ന സമയത്ത് ഭയങ്കര സന്തോഷ. ഇപ്പൊ മുത്തശ്ശൻ സ്വയം പറഞ്ഞ എന്താ, ഒരു മുടിയനായ പുത്രനായിട്ടല്ലേ സ്വയം അങ്ങ് അവരോധിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെയല്ലേ മുത്തശ്ശന്റെ ആ ഒരു ഇത്. ആ മുത്തശ്ശൻ വരുന്നുണ്ടെന്ന് കേട്ടാ ഭയങ്കര സന്തോഷ. മുത്തശ്ശനെ വിളിക്കുന്നത് കുഞ്ഞീന, ആ മുത്തശ്ശന്റെ അമ്മ വലിയ മുത്തശ്ശി വിളിക്കുന്നത് കുഞ്ഞീന. ശനിയാഴ്ച ആയിരിക്കും മിക്കവാറും വരിക, ശനിയും ഞായറും ഉണ്ടാവും. ഒരുപാട് ആൾക്കാര് വരും
0: വീട്ടില്.
1: ആ കുഞ്ഞിരാമൻ വന്നിട്ടുണ്ട് അല്ലേ, അല്ലെങ്കിൽ കുഞ്ഞിരാമൻ വന്നു എന്ന് കേട്ടുവല്ലോ പറഞ്ഞിങ്ങനെ ഒരുപാട് ആൾക്കാർ, ബന്ധുക്കളായാലും ബന്ധുക്കളല്ലാത്തവരൊക്കെ വരും. പക്ഷെ ആരും കുഞ്ഞിരാമനെ കാണാറില്ല, മുത്തശ്ശനാരും കാണാറില്ല. കാരണം മുത്തശ്ശൻ മച്ചില മുറിയിൽ
0: ഇരിക്കുന്നുണ്ടാവും.
1: ഇല്ല ഇല്ല, ആ വീട്ടിൽ നിന്ന് മുത്തശ്ശൻ എഴുതാറേ ഇല്ല. കാരണം അവിടെ ഒരുപാട് ഇങ്ങനെ വ്യവഹാരമൊക്കെ നടക്കുന്ന ഒരു കേസുകളും തീർപ്പ് കൽപ്പിക്കലൊക്കെ ഉണ്ടല്ലോ പണ്ട്, ഒരു നാട്ടുപ്രമാണിമാര് അങ്ങനെയുള്ള ഒരു കുടുംബാ. അപ്പൊ ആൾക്കാർ വരും, ഓരോ കേസുകളും അതും ഇതൊക്കെ ആയി വരുമ്പോ അതിന്റെ ആ ഒരു ശാന്തത ഉണ്ടാവില്ലല്ലോ അവിടെ. അവിടെ നിന്ന് ഒന്നും എഴുതാറില്ല, മോള് വെറുതെ കണ്ണടച്ച് കിടക്കും എന്ന് പറയും അമ്മ. അമ്മ പോയി നോക്കും, അമ്മ ഇങ്ങനെ 24 മണിക്കൂറും അച്ഛനെ ഒബ്സർവ് ചെയ്തോണ്ടിരിക്കും. അത്ര ശ്രദ്ധിച്ച് എനിക്ക് തോന്നുന്നു മറ്റേ ഒരു മക്കളും ഇത്രയധികം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, അത്ര ശ്രദ്ധിക്കും. അങ്ങനെ അത് ഓർമ്മയിൽ നിന്ന് അങ്ങനെ എടുത്ത് പറയുകയും ചെയ്യും.
0: അദ്ദേഹത്തെ കുറിച്ച് പൊതുവെ മലയാളികൾ ധരിച്ചു വെച്ചിട്ടുള്ളത് ഒരു സഞ്ചാരി അല്ലെങ്കിൽ അരാജക ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ്, ഒരുപാട് എഴുത്തുമായിട്ട് കേരളം മുഴുവൻ സഞ്ചരിച്ച ഒരു കവി. പക്ഷേ ഇപ്പോ അമ്മ എഴുതിയ ആ ഒരു ഓർമ്മ പുസ്തകത്തിൽ അദ്ദേഹത്തെ കുറിച്ച് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹം കുടുംബത്തോടൊപ്പം ചെലവഴിച്ച സമയവും മക്കളുടെയും കുടുംബത്തിന്റെയും ഒക്കെ കാര്യങ്ങളിൽ, ഓരോ കാര്യങ്ങളിലും ഇടപെട്ടിരുന്ന സംഗതികളെല്ലാം പറയുന്നുണ്ട്. അപ്പോ പൊതുസമൂഹത്തിന്റെ ഈ ഒരു ധാരണയെ കുടുംബം സത്യത്തിൽ അതിനെ തിരുത്തുന്നതായിട്ടാണ് തോന്നിയത്. കേരളീയ പൊതുസമൂഹം മനസ്സിലാക്കിയിട്ടുള്ള അല്ലെങ്കിൽ അറിഞ്ഞിട്ടുള്ളതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണോ കുടുംബം അദ്ദേഹത്തെ നോക്കിക്കാണുന്നത്?
1: തീർച്ചയായിട്ടും വേറെ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയ ജന്മം തന്നെയാണ് മുത്തശ്ശന്റേത്. ആത്മകഥാംശമുള്ള ഗദ്യങ്ങളിൽ കുടുംബ ജീവിതത്തെ പറ്റി കവി പറയാതെ പോയതൊരു കാരണം ആവാം ചിലപ്പോ. അമ്മമ്മയോട് ഞാനതെപ്പറ്റി ചോദിച്ചപ്പോ സങ്കടമോ ദേഷ്യമോ ഒക്കെ തോന്നുന്നില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോ കിട്ടിയ മറുപടി, തനിച്ചാക്കി പോവേ ദേഷ്യം തോന്നിയേ, എന്തിനാ മോളെ, അദ്ദേഹത്തിന്റെ മനസ്സിൽ ഞാനും എന്റെ മനസ്സിൽ എന്നും അദ്ദേഹവും ഉണ്ടല്ലോ എന്നാ പറഞ്ഞത്. ഈ ഒരു മറുപടി കിട്ടിയ ശേഷം എനിക്ക് ഈ കാര്യം ഓർത്ത് വേവലാതിപ്പെടേണ്ടി വന്നിട്ടില്ല. വേറൊരു കാര്യം എന്താ വെച്ചാൽ, ആ പ്രായത്തിൽ മുത്തശ്ശനെ കുറിച്ച് പറയാൻ തുടങ്ങുമ്പോ ഉണ്ടല്ലോ ആ മുഖം വിടരുന്നതും കണ്ണുകള് പ്രകാശമാനമാവുന്നതും ഒക്കെ ഞാൻ ശ്രദ്ധിക്കും.
0: അദ്ദേഹത്തിന്റെ അവസാന നാളുകൾ എവിടെയായിരുന്നു അദ്ദേഹം ചെലവഴിച്ചിരുന്നത്? മരണവുമായി ബന്ധപ്പെട്ട് ആ ഒരു വാർത്തയൊക്കെ അറിയുന്നത് എങ്ങനെയാണ്?
1: അവസാന നാളിൽ വെച്ചാല് അത് CP സത്രത്തിലായിരുന്നല്ലോ മരണം. എനിക്കൊന്ന് 17-18 വയസ്സാണെന്ന് തോന്നുന്നു റേഡിയോയിൽ കൂടി അറിഞ്ഞത് കേട്ടോ മരിച്ചു എന്നുള്ളത്. അമ്മമ്മ ഒരക്ഷരം മിണ്ടുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത്. ഞാനാണെങ്കിൽ അടുത്തിങ്ങനെ ചേർന്നിരിക്കുന്ന, കാരണം ഇതെന്തായാലും സഹിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. എന്നോട് പറഞ്ഞു അവസാനം

0: ചിരിച്ചുകൊണ്ട് ഇങ്ങനെ തലയാട്ടിക്കൊണ്ട് ആ യാത്ര പറഞ്ഞ മുത്തശ്ശൻ മരിക്കുന്നതിന് മുമ്പ് വന്ന് യാത്ര പറഞ്ഞു പോയപ്പോ ഞാൻ ഓർത്തു, ചിലപ്പോ അത് ആ മുഖം തന്നെ മനസ്സിൽ ഇരിക്കുമല്ലോ. അപ്പൊ അത് കണ്ടാ പിന്നെ അതായിരിക്കില്ലേ നമ്മുടെ മനസ്സിൽ ഉണ്ടാവുക.
1: അതായിരിക്കും അവസാനം മനസ്സിൽ വെച്ചത് അല്ലേ?
0: അതെ അതെ, ആ മനസ്സിൽ എപ്പോഴാണ് തലയാട്ടിക്കൊണ്ട് ചിരിച്ച ആ മുഖം മനസ്സിൽ വെക്കാൻ വേണ്ടി തന്നെയാണ് അമ്മമ്മ പോകാണ്ടിരുന്നതെന്ന് തോന്നുന്നു എനിക്ക്.
2: 1978 മെയ് 27 തിരുവനന്തപുരത്തെ സി പി സത്രത്തിലെ 11 നമ്പർ മുറിയിൽ വെച്ച് ഹൃദയസ്തംഭനം മൂലം പി കുഞ്ഞിരാമൻ നായർ അന്തരിച്ചു. കവിതയിലും ജീവിതത്തിലും താൻ തിരഞ്ഞെടുത്ത വഴികളിലൂടെ സധൈര്യം സഞ്ചരിച്ച അദ്ദേഹം പ്രകൃതിയെയും മനുഷ്യനെയും അതിരറ്റ് സ്നേഹിച്ചു. കാളിദാസന് ശേഷം പിറന്ന കവിയെന്ന് സുകുമാർ അഴീക്കോടും വാക്കുകളുടെ മഹാബലിയെന്ന് KGS വിശേഷിപ്പിച്ച ഭാവനാ മാഹാത്മ്യത്തെ പി എന്ന ഒറ്റയക്ഷരം കൊണ്ടാണ് മലയാളികൾ ഹൃദയത്തിൽ സ്വീകരിച്ചത്. സസ്നേഹത്തിൽ കവി പി കുഞ്ഞിരാമൻ നായരെക്കുറിച്ചുള്ള ഓർമ്മകൾ ഫഹദ് റാസയുമായി പങ്കുവച്ചത് കൊച്ചുമകൾ ജയശ്രീ വടയക്കളം.

0: കണ്ണം കണ്ടി സസ്നേഹം, മൺമറഞ്ഞു പോയ പ്രമുഖരെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുന്ന പരിപാടി. സമർപ്പിച്ചത്
1: കണ്ണങ്കണ്ടി. ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
2: ഏതെങ്കിലും ഒരു വാട്ടർ പ്യൂരിഫയർ വാങ്ങാതെ നിങ്ങളുടെ വെള്ളത്തിലെ തകരാറുകൾ പരിഹരിക്കാൻ ഒതുങ്ങുന്ന വാട്ടർ പ്യൂരിഫയർ മാത്രം വാങ്ങുക. കണ്ണങ്കണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.

0: കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവഗാനം സമർപ്പിക്കുന്നത്
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
2: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസം ആർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ പ്രൊവിഡൻസ് കോളേജ് റോഡ് മലാപ്പറമ്പ് കോഴിക്കോട്
3: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
4: പരിസൻസ് ചായ പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ
5: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
6: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ
7: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ് സമർപ്പിക്കുന്നത്
8: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു
9: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
10: എച്ച് എൻ കെ യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്
11: ആകാശവാണി 103.6 റിയൽ എഫ്എം എഫ്എം പ്രധാന വാർത്തകൾ പശ്ചിമബംഗാളിൽ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ ബിജെപി മന്ത്രിസഭ രാവിലെ 11 സത്യപ്രതിജ്ഞ ചെയ്യും. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിലാണ് ചടങ്ങ്. റഷ്യയ്ക്കും ഉക്രൈനുമിടയിൽ 3 താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തിങ്കളാഴ്ച വരെ ഇരു രാജ്യങ്ങളും എല്ലാത്തരം ആക്രമണങ്ങളും നിർത്തിവെക്കും. ആദായനികുതി നിയമം 2025 പൊതുജന അവബോധവും പങ്കാളിത്തവും സൃഷ്ടിക്കാൻ സംസ്ഥാന വ്യാപക അവബോധ ക്യാമ്പയിൻ പ്രാരംഭ് 2026 കേരളത്തിലും ലക്ഷദ്വീപിലും സംഘടിപ്പിക്കും. ചൊവ്വാഴ്ച ക്യാമ്പയിൻ കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യും. കാസർഗോഡ് ജില്ലയിൽ കാലവർഷ ദുരന്ത നിവാരണ മുന്നൊരുക്കങ്ങൾ ഊർജിതമാക്കാൻ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യന്റെ നേതൃത്വത്തിൽ ചേർന്ന ദുരന്ത നിവാരണ സമിതി ജില്ലാതല യോഗ തീരുമാനം. തദ്ദേശഭരണം, റവന്യൂ, ആരോഗ്യം തുടങ്ങി വിവിധ വകുപ്പുകളുടെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ യോഗത്തിൽ അവതരിപ്പിച്ചു. വ്യാജരേഖ ചമച്ച് അനധികൃത അവയവദാനം നടത്തിയ കേസിൽ 3 എറണാകുളം റൂറൽ പോലീസിന്റെ പിടിയിൽ. കുമാരപുരം സ്വദേശി സണ്ണി വർഗീസ്, ഭാര്യ സിനി വർഗീസ്, ചേലക്കുളം സ്വദേശി സനോജ് എന്നിവരാണ് അറസ്റ്റിലായത്. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി തൃശൂർ ജില്ലയിലെ സ്കൂളുകൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിന്റെ പുരോഗതി വിലയിരുത്തുന്നതിന് ജില്ലാ കലക്ടറുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. സ്കൂളുകൾക്ക് ഫിറ്റ്നസ് ലഭിക്കുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വിദ്യാഭ്യാസ ഉപഡയറക്ടറെ കലക്ടർ ചുമതലപ്പെടുത്തി.

സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. സംസ്ഥാന യൂത്ത് ബാസ്കറ്റ്ബോൾ സെമി ഫൈനൽ ഇന്ന്. കാഞ്ഞങ്ങാട്ട് ഉച്ചയ്ക്ക് ശേഷം 2:30 മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.

ബാലവസന്ത എന്ന ബി വസന്ത കലാകാരനായ പിതാവിന്റെ പ്രേരണയാലും പ്രചോദനത്താലും ബാലികയായിരിക്കുമ്പോഴേ സംഗീത സബര്യ ആരംഭിച്ചു. വിജയവാഡയിലെ ആകാശവാണി നിലയത്തിലെ സംഗീത പരിപാടികളിൽ നിന്ന് തെലുങ്ക് സിനിമാ രംഗത്തേക്ക് പെട്ടെന്ന് തന്നെ ഗായിക എന്ന നിലയിൽ ശ്രദ്ധേയയായി. തെലുങ്കിൽ നിന്ന് തമിഴിലേക്കും തുടർന്ന് മറ്റ് തെന്നിന്ത്യൻ ഭാഷകളിലേക്കും അതിവേഗം പടർന്ന് പന്തലിച്ച ഗാനവസന്തമായി മാറി ഈ ഗായിക. പുകഴേന്തി എന്ന സംഗീത സംവിധായകനാണ് ബി വസന്തയെ മുതലാളി എന്ന ചിത്രത്തിലൂടെ മലയാളിക്ക് പരിചയപ്പെടുത്തുന്നത്. തുടർന്ന് ബി എ ചിദംബരനാഥും ജി ദേവരാജനും ഈ പാട്ടുകാരിയുടെ ആലാപന സവിശേഷതകളെ ഒന്നൊന്നായി ആസ്വാദകർക്ക് പരിചയപ്പെടുത്തി.

0: ജി ദേവരാജനാണ് ഒരർത്ഥത്തിൽ വസന്തയെ ജനപ്രിയ ഗാനങ്ങളിലൂടെ ജനമനസ്സുകളിൽ പ്രതിഷ്ഠിക്കുന്നത്. ബി വസന്തയുടെ ഹിറ്റ് ഗാനങ്ങൾ മിക്കതും ദേവരാജ സംഗീത സ്പർശമേറ്റവയാണ്. ബി വസന്തയുടെ ഏറ്റവും പ്രിയപ്പെട്ട ദേവരാജൻ ഗാനം ഏതായിരിക്കും?
1: പ്രിയദർശിനി, ഞാൻ നമുക്കൊരു പ്രേമ പഞ്ചവടി തീ.

എ ടി ഉമ്മറാണ് വസന്തയെ പരിഗണിച്ചിരുന്ന മറ്റൊരു സംഗീത സംവിധായകൻ. 11 ചിത്രങ്ങളിൽ നിന്നായി 12 ഗാനങ്ങൾ. ഇവയിൽ ഏറ്റവും ജനപ്രിയമായത് ഒരു യുഗ്മഗാനം, ചിത്രം ആഭിജാത്യം.

0: ശരണം.
1: ചിത്രം തീർത്ഥയാത്ര. ഗാനശില്പികൾ പി ഭാസ്കരൻ, എ ടി ഉമ്മർ. കൂടെ പാടിയത് കവിയൂർ പൊന്നമ്മയും മാധുരിയും.

0: എണ്ണത്തിൽ കുറവെങ്കിലും ദക്ഷിണാമൂർത്തിയും ബി വസന്തയ്ക്ക് അവസരങ്ങൾ നൽകി. അവയിൽ മിക്കതും മികച്ച അവസരങ്ങളായിരുന്നു താനും.
1: ഇന്നത്തെ രാത്രി ശിവരാത്രി, കണ്ണും കണ്ണും കളമടിക്കും, കഥ പറയും

0: വിജയഭാസ്കർ എന്ന പരദേശി സംഗീതജ്ഞന്റെ ചില ഗാനങ്ങൾക്ക് ആലാപനത്തിന്റെ മധുരം പകർന്നത് ബി വസന്ത് തന്നെ.
1: വിജയഭാസ്കർ സാറുകിട്ട ഇന്നൊരു കുസൃതി കുട്ടൻ എന്ന ഒരു പഴയ പടം ഇന്നു ഫസ്റ്റ് ബിഗിനിങ് ബിഗിനിങ് മലയാളത്തിൽ പാടുമെന്ന്
0: ബി വസന്ത.
1: മണിച്ചിലമ്പേ മതി മതി നിൻ മയക്കമെല്ലാം ഒരു പാട്ട് പാടുന്നത്.

0: ലൈറ്റ് കംസ് അത് അത് ജാനകി അമ്മ പാട്ടിരിക്കാങ്ക.
1: രണ്ടാം ഘട്ടത്തിൽ ബി വസന്ത ആലാപനം ഏറ്റെടുക്കുന്നു.
0: അപ്പം നാം വന്ന് കവി ഹൃദയമുള്ളവൻ കലാലോക ഗന്ധർവൻ കണ്ടാലോ സുന്ദരൻ എൻ തോഴൻ.
1: ചിത്രം തറവാട്ടമ്മ.

0: കെ രാഘവന്റെ ചിട്ടപ്പെടുത്തലിൽ വസന്ത പാടിയ ഗാനങ്ങളിൽ ഒന്ന്.
1: ദുഃഖത്തിൻ കാകുൽ തമലയിൽ
0: ചിത്രം അനന്തശയനം.
2: രാഘവൻ മാസ്റ്ററുടെ എന്നും അനന്തശയനം.

0: മറ്റൊരു കെ രാഘവൻ മാസ്റ്റർ ഗാനം.
1: കിഴക്കേ മലയിലെ വെണ്ണിലാവൊരു ക്രിസ്ത്യാനി പെണ്ണ്,
0: ചിത്രം ലോറ നീ എവിടെ, കൂടെ എ എം രാജ.

മലയാളത്തിൽ സോളോ ഗാനങ്ങളെക്കാൾ എത്രയോ ഇരട്ടി യുഗ്മഗാനങ്ങൾ പാടിയിട്ടുള്ള ബി വസന്തയെ സംഗീത സംവിധായകർ ഹമ്മിംഗ് സ്പെഷ്യലിസ്റ്റായും കണക്കാക്കിപ്പോയി. മലയാളത്തിന്റെ ഹമ്മിംഗ് ബേർഡ് എന്ന വിശേഷണത്തിന് എന്തുകൊണ്ടും അർഹയാണ് വസന്ത.

പശ്ചാത്തല സംഗീതം എന്നോണം വരുന്ന ഹമ്മിങ്ങിൽ പോലും വസന്തയുടെ ആലാപന വ്യക്തിത്വം ഒളിമങ്ങാതെ നിന്നു. ചിത്രം ഉർവശി ഭാരതി.

0: ആർ കെ ശേഖറിന്റെ ജനപ്രിയ ഗാനം. ചിത്രം പട്ടാഭിഷേകം.
1: ആർ കെ ശേഖർ താരകേശ്വരീ നീ. പട്ടാഭിഷേകം ഏതോ വരും.

0: എത്രയോ എത്രയോ യുഗ്മഗാനങ്ങളിൽ പങ്കാളിയായിരുന്ന യേശുദാസ് പിന്നീട് സംഗീത സംവിധായകന്റെ മേലങ്കി അണിഞ്ഞപ്പോൾ യുഗ്മഗാനത്തിനായി തെരഞ്ഞെടുത്തത് ബി വസന്തയെ.
1: അഴകുള്ള സലീന, യേശുദാസ് മ്യൂസിക് പണ്ടിരിക്കാങ്ക.
0: ബി വസന്തയുടെ ഓർമ്മകൾ.
1: അവര് രണ്ടു പടത്തിൽ പാടിയിരിക്കേ, പുഷ്പഗന്ധി എന്താ പാട്, പ്രിയ കാമുകനോട് താമസിക്കാൻ എന്തു സുഖം.

0: തെന്നിന്ത്യൻ ഭാഷകളിൽ മാത്രമല്ല ഹിന്ദിയിലും പാടിയിട്ടുണ്ട് ഈ ഗായകൻ. കന്നഡത്തിലും തെലുങ്കിലും സംഗീത സംവിധായകയുടെ റോളിലും ഇവർ തിളങ്ങിയിട്ടുണ്ട്. സ്വന്തം സംഗീത ജീവിതത്തെ ബി വസന്ത വിലയിരുത്തുന്നത് ഇങ്ങനെ.
1: എനിക്ക് എന്നാ ഒരു അദൃശ്യം, നിറയെ പാട്ട് പാടില്ല എന്നാ കൂടെ സിനി ഫീൽഡില് അന്ത ടൈമില് മലയാളം, കന്നഡം, തമിഴ്, തെലുങ്ക് എത്ര മ്യൂസിക് ഡയറക്ടർ, എത്ര എത്ര മ്യൂസിക് ഡയറക്ടർസ് ഇരിക്കാങ്ങള്, അത്ര മ്യൂസിക് ഡയറക്ടർസ് കിട്ട ഒരു പാട്ടാവത് പാടിയിരിക്കേ. എത്ര സിംഗേഴ്സ് ഇരിക്കാങ്ങള്, തെലുങ്ക്, മലയാളം, കന്നഡം, തമിഴ്, അത്ര സീർക്കാട് ഗോവിന്ദരാജൻ കൂടെ, അപ്പൊ എസ് എം സുബ്ബയ്യ നായിഡു പഴയ മ്യൂസിക് ഡയറക്ടർ, സിംഗാര വേലന് ദേവ ജാനകി പാടിയിരിക്കാൻ, അന്ത മ്യൂസിക് ഡയറക്ടർ കിട്ട കൂടെ പാടിയിരിക്കേ ഞാൻ. അത് ഒരു ആത്മക തൃപ്തി എനിക്ക്. എല്ലാ എന്താ കരിയർ, ഷോർട്ട് കരിയർ തന്നെ കൂടെ എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സ് കിട്ട, എല്ലാ സിംഗേഴ്സ് കൂടെ പാടാത്ത സിംഗറേ ഇല്ല ഞാൻ.

1971 സുമതി എൻ സുന്ദരി എന്ന ചിത്രത്തിൽ എസ് പി ബാലസുബ്രഹ്മണ്യവുമായി ചേർന്ന് പാടിയ ഗാനമാണ് ഏറ്റവും ജനപ്രീതി നേടിയ ബി വസന്തയുടെ തമിഴ് ഗാനം. നോക്കൂ, ആ പാട്ടിലും ബി വസന്തയുടെ ഹമ്മിംഗ് ആണ് ഹൈലൈറ്റായി മാറുന്നത്.

കരിയറിന്റെ അവസാന ഘട്ടത്തിൽ തമിഴിൽ കൈവന്ന ഒരു ഫീമെയിൽ ഡിവറ്റ് സോങ്ങിനെ കുറിച്ചുകൂടി പരാമർശിക്കേണ്ടതുണ്ട്. ചിത്രം പുതിയ വാർപ്പുകൾ, കൂടെ പാടുന്നത് ജെൻസി.

0: പാടുന്ന പാട്ട് അത് സോളോ ആയാലും ഡ്യുവറ്റായാലും എന്തിന്, വെറുമൊരു ഹമ്മിംഗ് ആയാൽ പോലും അതിൽ ശബ്ദത്തോടൊപ്പം പാട്ടുകാർ മനസ്സും വയ്ക്കേണ്ടതുണ്ട് എന്ന് ആത്മാർത്ഥമായ ആലാപനത്തിലൂടെ തെളിയിക്കുന്നു ബി വസന്ത.
1: ഞാൻ തെലുങ്ക് ആളാണ് കൂടെ മലയാളത്തിലെ ആത്മസംതൃപ്തിക്ക് തെലുങ്കിലോട് ഇന്നും മലയാളത്തിലെ ഒരു നല്ല നല്ല മെലഡി സോങ്സ് എന്നെ കിടച്ചത്. അൻഡ് മലയാള ആഡിയൻസ് എല്ലാം എന്നെ ഒരു അവങ്ക മലയാളം സിംഗർ മാതിരി ആക്സെപ്റ്റ് പണി എനിക്ക് ഒരു മോറൽ ബൂസ്റ്റ് അപ്പ് കൊടുത്തിട്ട് എന്നെ എൻകറേജ് പണിത്. എനിക്ക് രൊമ്പ മലയാള ആഡിയൻസ് മേലെ രൊമ്പ നന്ദി. ഐ എം വെരി പ്രൗഡ് ടു സേ ദറ്റ് ഐ എം എ മലയാളം സിംഗർ. നേത്തു കൂട ഒരു എയർപോർട്ടില് ഒരു അമ്മ ജക്കാർത്തല ഇരുന്ന് വരാങ്ക മലയാളി. നിങ്ങ എങ്ക പോരീങ്ക എന്നാ മെഡ്രാസ് എന്നാ നിങ്ങ എന്നാ പണ്ട സിംഗர் மலையாளம் பேசுறாங்க. பேர் என்ன? பி வசந்தா. ஐயோ பி வசந்தா, நிறைய வளர ஹிட் சாங்ஸ் உங்க சாங்ஸ் எல்லாம் எங்களுக்கு ஜக்கார்த்தால நாங்க எல்லாம் மலையாளிஸ் தெரியும். சின்ன வயசுல இருந்து உங்க பாட்டு எல்லாம் கேட்டுட்டு இருந்தோம். நீங்க தெலுங்கு மலையாளம் நிறைய சாங்ஸ் உங்க சாங்ஸ் எல்லாம் நாங்க கேட்டோம். ரொம்ப ஹிட் சாங்ஸ் எங்களுக்கு. நீங்க தெலுங்கு ஆளுனே தெரியாது சொல்லி சொன்னாங்க. அப்படி சொல்லும் போது இப்ப கூட எங்களுக்கு ஒரு அந்த அந்த டைம்ல யாராவது அந்த சொன்ன, ஓ பரவாயில்ல, நமக்கு கொடுத்த சான்சஸ்க்கு நம்ம ஜஸ்டிஸ் பண்ணோம்

ഓർമ്മകളുടെ സംഗീതം. ഈ പരമ്പരയിൽ നിങ്ങൾ കേട്ടത് ബി വസന്തയുടെ സംഗീത ജീവിതത്തെക്കുറിച്ചുള്ള ചിത്രീകരണം. ആഖ്യാനം എം എസ് വാസുദേവൻ. രചന നിർവഹണം കെ വി ശരൺ.

0: ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
1: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
1: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
3: രണ്ടക്ഷരം കേട്ട് പഠിക്കണമെങ്കിൽ സ്പീക്കറും ഇയർഫോണും വേണം.
4: നിങ്ങളുടെ സ്റ്റഡി സെറ്റപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ മൈജി ബാക്ക് ടു സ്റ്റഡി
3: സ്മാർട്ട് വാച്ച്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, ഹാർഡ് ഡിസ്ക്, മൗസ്, കീബോർഡ് തുടങ്ങി എല്ലാ ആക്സസറീസിനും 77% വരെ ഡിസ്കൗണ്ട്.
4: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ID കാർഡുമായി വരാം.
3: മൈജി ബാക്ക് ടു സ്റ്റഡി, TNC apply.

0: വിളയുന്നിത.
1: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
2: ഏതെങ്കിലും ഒരു AC വാങ്ങിയാൽ കറണ്ട് ബില്ല് വരുമ്പോ തീർക്കേണ്ടി വരും. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കൾ കണ്ണും കണ്ടിയും.
3: ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്, അത് സംരക്ഷിക്കാൻ 10,990 രൂപ മുതൽ പ്രീമിയം മോഡൽ ചിമിനി ഹോബുകൾ കണ്ണും കണ്ടിയിൽ.
4: സബ്കെ ലിയേ സമാജിക് സുരക്ഷ അടൽ പെൻഷൻ യോജന മോദി ജി കാ സങ്കൽപ്പ്.
5: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരേ കി സറൂറത് നാ പഡേ, ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
6: അബ് തക് ഇസ് യോജന സേ 8,85,00,000 സേ അധിക ലാഭാർത്ഥി ജുഡ് ചുക്കേ ഹൈ. അഗർ ആപ് ഭി 18 സേ 40 സാൽ കി ഉമ്ര കേ ഹൈ തോ മാസിക് അടൽ പെൻഷൻ സഹിത് 3 ഗ്യാരണ്ടീഡ് ഫായ്ദോ കേ ലിയേ അപ്നി ബാങ്ക് ശാഖാ സേ സമ്പർക് കരേ.
7: ചിത്രം നോട്ട്ബുക്ക്, വയലാർ ശാസ്ത്ര വർമ്മയുടെ വരികൾ, മെജു ജോസഫിന്റെ സംഗീതം, പാടിയത് വിനീത് ശ്രീനിവാസൻ.

0: മൾട്ടി ബാക്ക് ടു സ്റ്റഡി നിങ്ങളുടെ സ്മാർട്ട് ഫോൺ മാറ്റാം.
1: ആപ്പിൾ, സാംസങ് ഉൾപ്പെടെ എല്ലാ ഫോണുകളും ടാബ്ലറ്റുകളും ഞെട്ടിക്കും വിലക്കുറവിൽ.
0: 10,000 രൂപ മുതൽ ഫോണുകൾ വാങ്ങുമ്പോൾ പ്രൈസ് റേഞ്ച് അനുസരിച്ച് 15,000 രൂപ വരെ വില വരുന്ന പ്രൊഡക്ടുകൾ സമ്മാനം.
1: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്പെഷ്യൽ ഓഫറുകൾ
0: ഇപ്പോൾ എല്ലാ മൾട്ടി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
1: TNC apply.
2: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश.
3: अल्टीमेट गोल एग्जाम के नंबर नहीं हो सकता है. अल्टीमेट गोल संपूर्ण जीवन के विकास का होना चाहिए.
2: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे. अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें.
4: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
5: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
4: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
6: മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവിൽ പ്രമുഖ ബ്രാൻഡുകളുടെ സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പുകളും കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കൂ.
7: നിങ്ങൾക്ക് അനുയോജ്യമായ ഈസി EMI പ്ലാനുകൾ, വമ്പൻ ഓഫറുകൾ. കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.

പ്രധാന വാർത്തകൾ. രവീന്ദ്രനാഥ ടാഗോറിന്റെ 165 ജന്മവാർഷികത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഏകഭാരതം ശ്രേഷ്ഠഭാരതം എന്ന കാഴ്ചപ്പാടിനെ രവീന്ദ്രനാഥ ടാഗോർ കൃതികളിലൂടെ ശക്തിപ്പെടുത്തിയതായി രാജ്നാഥ് സിംഗ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പുതിയ സംയുക്ത സൈനിക മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ എൻ എസ് രാജ സുബ്രഹ്മണ്യയെ കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ചു. നിലവിലെ സി ഡി എസ് ജനറൽ അനിൽ ചൌഹാൻ മെയ് 30 സ്ഥാനമൊഴിയുന്നതിനെ തുടർന്നാണ് നിയമനം. വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥനെ അടുത്ത നാവികസേനാ മേധാവിയായി കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ചതായി രാജ്യരക്ഷാ മന്ത്രാലയം. നിലവിൽ കൃഷ്ണ സ്വാമിനാഥൻ വെസ്റ്റേൺ നേവൽ കമാൻഡിന്റെ ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫായി സേവനമനുഷ്ഠിക്കുകയാണ്. ചിലി വിദേശകാര്യമന്ത്രി ഫ്രാൻസിസ്കോ പെരസ് മക്കെന്നെ ഒരാഴ്ചത്തെ സന്ദർശനത്തിന് ഇന്ന് ഇന്ത്യയിലെത്തും. നാളെ ഡൽഹിയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്ന മക്കെന്ന തിങ്കളാഴ്ച ഫോറം ഓഫ് ഇന്ത്യൻ ഫുഡ് ഇംപോർട്ടേഴ്സും എസോവും സംഘടിപ്പിക്കുന്ന ബിസിനസ് മീറ്റുകളിൽ അതിഥിയാകും. കരീബിയൻ രാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലെത്തി. ഇന്ത്യയും ട്രിനിഡാഡും തമ്മിലെ ബന്ധം പുതിയ ഉയരങ്ങൾ കൈവരിച്ചതായി ജയശങ്കർ പറഞ്ഞു. അസമിൽ പുതിയ ഗവൺമെന്റിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച. ബിജെപി നേതൃത്വം നൽകുന്ന എൻ ഡി എ തുടർച്ചയായ 3 തവണയാണ് സംസ്ഥാനത്ത് അധികാരത്തിലെത്തുന്നത്. എം വി ഹോണ്ടിയസ് എന്ന ക്രൂയിസ് കപ്പലിൽ ഹാൻറ്റ വൈറസ് ബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രാലയം നിരീക്ഷണവും മുൻകരുതൽ നടപടികളും ശക്തമാക്കി. കപ്പലിൽ 8 ഹാൻറ്റ വൈറസ് ബാധിച്ചതായാണ് ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട്. 3 മരിച്ചു. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 5 ഗോവ മോഹൻ ബഗാനെയും രാത്രി 7:30 ജംഷഡ്പൂർ ബംഗളൂരുവിനെയും നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക്.

ചലച്ചിത്ര ഗാനങ്ങളിൽ വലതുവശത്തെ കള്ളൻ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയത് ചിത്ര രാജ്കുമാർ രാധാകൃഷ്ണൻ. വിനായക് ശശികുമാറിന്റെ രചന, വിഷ്ണു ശ്യാമിന്റെ സംഗീതം.

0: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട് ഫോണും മാത്രം മതിയോ?
1: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
0: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരൂ.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. TNC അപ്ലൈ.
2: ചിത്ര മാൻപോട് കൺമണി, പാടിയത് ചിത്ര, ഗാനശില്പികൾ മനു മഞ്ജിത്, സാമുവൽ എബി.

0: അന്തപ്പൻ എന്താ ഒരു മൗനം?
1: പരസ്യത്തില് കൊടുത്ത വലിയ ലാഭം കണ്ടിട്ടാ മോൾക്കൊരു വില കൂടിയ ഫോൺ വാങ്ങിയത്. ക്യാമറയുടെ ക്വാളിറ്റി കുറവ് കണ്ട് കമ്പനി സർവീസ് സെന്ററിൽ ചെന്നപ്പോഴല്ലേ ചതി മനസ്സിലായത്. റിപ്പയർ ചെയ്ത ഫോണായിരുന്നു.
2: കണ്ണും കണ്ടി ഉറപ്പ് നൽകുന്നു, ഞങ്ങൾ റീഫർബിഷ്ഡും സെക്കൻഡ്സും വിൽക്കുന്നില്ല.

നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. കേരളത്തിലെ മുഖ്യമന്ത്രി പദത്തിന് AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും നിയുക്ത MLA മാരും മുതിർന്ന നേതാക്കളുമായ രമേശ് ചെന്നിത്തലയും VD സതീശനും അവകാശവാദം ഉന്നയിച്ചതോടെ ഹൈക്കമാൻഡിന്റെ നേതൃത്വത്തിൽ ചർച്ചകൾ തുടരുന്നു. മൂന്ന് നേതാക്കളുമായും ചർച്ച നടത്തി ഇതിലൊരാളെ വൈകാതെ കോൺഗ്രസ് നേതൃത്വം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുമെന്നാണ് കരുതുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നലെയും കോൺഗ്രസ് പ്രവർത്തകർ VD സതീശന് വേണ്ടി പരസ്യപ്രകടനങ്ങൾ നടത്തി. നൂറുകണക്കിന് ആളുകളാണ് VD സതീശനെ മുഖ്യമന്ത്രിയായി തീരുമാനിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. രമേശ് ചെന്നിത്തലയ്ക്കും KC വേണുഗോപാലിനും അനുകൂലമായി പ്രതികരിക്കുന്നവരും കുറവല്ല. ചർച്ചകൾക്കും അന്തിമ തീരുമാനത്തിനുമായി സണ്ണി ജോസഫ് അടക്കം 4 നേതാക്കളും ഡൽഹിയിലുണ്ട്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന് നിരീക്ഷകരായ മുകുൾ വാസ്നിക്, അജയ് മാക്കൻ എന്നിവർ MLA മാരുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ റിപ്പോർട്ട് ഹൈക്കമാൻഡിന് സമർപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചായിരിക്കും അന്തിമ തീരുമാനം. UDFന് അധികാരം ലഭിക്കണമെന്ന് ആഗ്രഹിച്ച എല്ലാവർക്കും മുഖ്യമന്ത്രി ആരാകണമെന്ന കാര്യത്തിൽ അഭിപ്രായം പറയാൻ അവകാശമുണ്ടെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. മുഖ്യമന്ത്രി പദവിക്ക് വാദമുന്നയിക്കാൻ VD സതീശനും

സി വേണുഗോപാലിനും രമേശ് ചെന്നിത്തലയ്ക്കും അവകാശമുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഹൈക്കമാൻഡ് ഒരാളെ മുഖ്യമന്ത്രിയായി അന്തിമമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിൽ പിന്നെ ഒരു അപശബ്ദവും ഉയരില്ലെന്നും ഉണ്ണിത്താൻ പറഞ്ഞു. പശ്ചിമബംഗാളിൽ മമതാ ബാനർജിയുടെ 15 വർഷത്തെ ഭരണത്തിന് അന്ത്യം കുറിച്ച് സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ BJP മന്ത്രിസഭ അല്പസമയത്തിനകം സത്യപ്രതിജ്ഞ ചെയ്യും. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിലാണ് ചടങ്ങ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ, കേന്ദ്രമന്ത്രിമാർ, NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സാന്നിധ്യത്തിൽ ഇന്നലെ ചേർന്ന നിയമസഭാ കക്ഷി യോഗം സുവേന്ദു അധികാരിയെ നേതാവായി തെരഞ്ഞെടുത്തിരുന്നു. യോഗത്തിനുശേഷം സുവേന്ദു അധികാരി ബംഗാൾ ഗവർണർ RN രവിയെ കണ്ട് മന്ത്രിസഭാ രൂപീകരണത്തിന് അവകാശമുന്നയിച്ചു. നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് സുവേന്ദു അധികാരിയുടെ ജന്മനാടായ പൂർബ മേദിനിപൂരിലും സ്വന്തം മണ്ഡലമായ നന്ദിഗ്രാമിലും പ്രവർത്തകർ ആഹ്ലാദ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചു. തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ സൃഷ്ടിച്ച ഭയത്തിനെതിരെയാണ് ജനങ്ങൾ BJPക്ക് അനുകൂലമായി വിധിയെഴുതിയതെന്ന് നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം അമിത്ഷാ പറഞ്ഞു. ഗവൺമെന്റ് രൂപീകരണത്തിന് ശേഷം കൊൽക്കത്ത RG കർ മെഡിക്കൽ കോളേജിലെ ബലാത്സംഗ കേസിലും സന്ദേശ് ഖലിയിൽ സ്ത്രീകൾക്ക് നേരെയുണ്ടായ ലൈംഗികാതിക്രമ കേസിലും അന്വേഷണം നടത്താൻ തീരുമാനമെടുക്കുമെന്ന് സുവേന്ദു അധികാരി അറിയിച്ചു. തമിഴ്നാട്ടിൽ പുതിയ ഗവൺമെന്റ് രൂപീകരണത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. തമിഴക വെട്രി കഴകം നേതാവ് വിജയ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും കേവല ഭൂരിപക്ഷത്തിന് അംഗസംഖ്യ തികയാത്തതിനാൽ ഗവൺമെന്റ് രൂപീകരണ നടപടികൾ വൈകുകയാണ്. TVKയെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പിന്തുണച്ചെന്ന റിപ്പോർട്ട് ലീഗ് അഖിലേന്ത്യാ പ്രസിഡന്റ് പ്രൊഫസർ ഖാദർ മൊയ്തീൻ തള്ളിയതിനെ തുടർന്നാണ് പുതിയ പ്രതിസന്ധി. ഇതോടെ ഇന്ന് TVK ഗവൺമെന്റിന്റെ സത്യപ്രതിജ്ഞ ഉണ്ടായേക്കുമെന്ന പ്രതീക്ഷ ആസ്ഥാനത്തായി. ഇന്നലെ രണ്ടാം തവണയും ഗവർണറെ കണ്ട വിജയ് ഗവൺമെന്റ് രൂപീകരണത്തിന് അവകാശമുന്നയിച്ചിരുന്നു. മുസ്ലിം ലീഗ് തമിഴക വെട്രി കഴകത്തെ പിന്തുണയ്ക്കുന്നതായി കത്ത് നൽകിയിട്ടില്ലെന്ന് പ്രൊഫസർ ഖാദർ മൊയ്തീൻ വാർത്താക്കുറിപ്പിലാണ് അറിയിച്ചത്. തമിഴ്നാട്ടിൽ ഗവൺമെന്റ് രൂപീകരിക്കുന്നതിനെയാണ് പിന്തുണച്ചതെന്നും TVKയെ പിന്തുണയ്ക്കുന്നതായി അറിയിച്ചിട്ടില്ലെന്നും വാർത്താക്കുറിപ്പ് വ്യക്തമാക്കി. വിജയനെ പിന്തുണയ്ക്കുന്ന വിടുതലൈ ചിരുതൈകൾ കക്ഷി ഇന്ന് TVKയെ പിന്തുണച്ച് കത്തു നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അമ്മാ മക്കൾ മുന്നേറ്റ കഴകം നേതാവ് TTV ദിനകരൻ ഗവർണറെ കണ്ട് പാർട്ടിയുടെ AKMLA S. കാമരാജ് അണ്ണാ DMK സെക്രട്ടറി എടപ്പാടി പളനിസ്വാമിയെ മുഖ്യമന്ത്രിയാക്കുന്നതിനെ പിന്തുണക്കത്ത് നൽകി. നേരത്തെ AMMK തമിഴക വെട്രി കഴകത്തെ പിന്തുണച്ചതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ പുതിയ ഗവൺമെന്റ് രൂപീകരണത്തിന് ഭരണഘടനാപരമായ നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ DMK പ്രസിഡന്റ് MK സ്റ്റാലിൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നു. ഗവൺമെന്റ് രൂപീകരണം വൈകുന്നത് മൂലം തമിഴ്നാട്ടിൽ രാഷ്ട്രപതി ഭരണത്തിന് ഇടവരുത്തരുതെന്ന് സ്റ്റാലിൻ ഗവർണറോട് അഭ്യർത്ഥിച്ചു. പുതുച്ചേരിയിൽ NDAയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി N. രംഗസ്വാമി ലഫ്റ്റനന്റ് ഗവർണർ കൈലാസ് നാഥനെ കണ്ട് ഗവൺമെന്റ് രൂപീകരണത്തിന് അവകാശമുന്നയിച്ചു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുന്ന ഭൂരിപക്ഷം MLA മാരുടെയും കത്തുകൾ അദ്ദേഹം ലഫ്റ്റനന്റ് ഗവർണർക്ക് കൈമാറി. സഖ്യകക്ഷി നേതാക്കളും രംഗസ്വാമിയോടൊപ്പം ഗവർണറെ കണ്ടു. നേരത്തെ NDA സഖ്യകക്ഷികളുടെ യോഗം ചേർന്ന് രംഗസ്വാമിയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തിരുന്നു. അസമിൽ പുതിയ ഗവൺമെന്റ് ചൊവ്വാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. BJP നേതൃത്വം നൽകുന്ന NDA തുടർച്ചയായ മൂന്നാം തവണയാണ് സംസ്ഥാനത്ത് അധികാരത്തിലെത്തുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിന് BJP നാളെ യോഗം ചേരും. രവീന്ദ്രനാഥ ടാഗോറിന്റെ 165 ജന്മവാർഷികത്തിൽ രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രധാനമന്ത്രിയും ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഏകഭാരതം ശ്രേഷ്ഠ ഭാരതമെന്ന കാഴ്ചപ്പാടിനെ രവീന്ദ്രനാഥ ടാഗോറിന്റെ കൃതികളിലൂടെ ശക്തിപ്പെടുത്തിയതായി രാജ്നാഥ് സിംഗ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. അസാധാരണമായ പ്രതിഭാശാലിയും എഴുത്തുകാരനും ചിന്തകനും കവിയുമായിരുന്നു ടാഗോറെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പുതിയ സംയുക്ത സൈനിക മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ NS രാജ സുബ്രഹ്മണിയെ കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ചു. നിലവിലെ CDS ജനറൽ അനിൽ ചൌഹാൻ May 30 സ്ഥാനമൊഴിയുന്നതിനെ തുടർന്നാണ് നിയമനം. പുതിയ ചുമതലയ്ക്കൊപ്പം സൈനികകാര്യവകുപ്പിന്റെ സെക്രട്ടറി പദവിയും ലഫ്റ്റനന്റ് ജനറൽ രാജ സുബ്രഹ്മണി നിർവഹിക്കും. 4 പതിറ്റാണ്ടിലേറെ നീണ്ട സ്തുത്യർഹ സൈനിക സേവന പാരമ്പര്യമുണ്ട് ലഫ്റ്റനന്റ് ജനറൽ രാജ സുബ്രഹ്മണിക്ക്. 2025 സെപ്റ്റംബർ മുതൽ നാഷണൽ സെക്യൂരിറ്റി കൌൺസിലിൽ സെക്രട്ടേറിയറ്റിൽ മിലിറ്ററി അഡ്വൈസറായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു അദ്ദേഹം. ഇതിനു മുമ്പ് കരസേന വൈസ് ചീഫ് സെൻട്രൽ കമാൻഡ് GOC IN C എന്നീ പദവികളും വഹിച്ചിട്ടുണ്ട്. പടിഞ്ഞാറൻ വടക്കൻ അതിർത്തികളിലെ നിർണായക സൈനിക നീക്കങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി. നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ നിന്നാണ് രാജ സുബ്രഹ്മണി സൈനിക ജീവിതം ആരംഭിച്ചത്. 1985 ഡിസംബറിൽ ഗർവാൾ റൈഫിൾസിൽ അദ്ദേഹം കമ്മീഷൻ ചെയ്തു. രാജ്യത്തിന് നൽകിയ മികച്ച സേവനങ്ങൾക്ക് പരമവിശിഷ്ട സേവാ മെഡൽ, അതിവിശിഷ്ട

0: വിശിഷ്ട സേവാ മെഡൽ, സേനാ മെഡൽ, വിശിഷ്ട സേവാ മെഡൽ എന്നീ ബഹുമതികൾ നൽകി അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥനെ അടുത്ത നാവികസേനാ മേധാവിയായി കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ചതായി രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു. നിലവിൽ കൃഷ്ണ സ്വാമിനാഥൻ വെസ്റ്റേൺ നേവൽ കമാൻഡിന്റെ ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫായി സേവനമനുഷ്ഠിക്കുകയാണ്. ഈ മാസം 31 വിരമിക്കുന്ന അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠിയുടെ ഒഴിവിലേക്കാണ് നിയമനം. KSRTCയുടെ ജെൻഡർ ടിക്കറ്റിംഗ് ഇന്ന് പ്രാബല്യത്തിൽ വരും. ഇലക്ട്രോണിക് മെഷീൻ വഴി ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ പുരുഷൻ സ്ത്രീ എന്ന് രേഖപ്പെടുത്തുന്ന സൗകര്യമാണ് ഇന്ന് നിലവിൽ വരുന്നത്. രാജ്യരക്ഷാ സഹമന്ത്രി സഞ്ജയ് സേത്ത് കൊല്ലത്തെ മാതാ അമൃതാനന്ദമയി മഠം സന്ദർശിച്ചു. മാതാ അമൃതാനന്ദമയിയുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആശ്രമവും അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസും അദ്ദേഹം സന്ദർശിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷ പരിഹാരത്തിന് അമേരിക്ക തയ്യാറാക്കിയ കരട് പ്രമേയം ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിയിൽ ഇറാൻ നിരസിച്ചു. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നിയമപരമാക്കാൻ ലക്ഷ്യമിടുന്ന നിർദ്ദേശങ്ങളാണ് പ്രമേയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് ടെഹ്റാൻ കുറ്റപ്പെടുത്തി. ഹോർമൂസ് കടലിടുക്കിലൂടെ സ്വതന്ത്ര നാവിക ഗതാഗതം ഉറപ്പാക്കാൻ ലക്ഷ്യമിടുന്ന കരട് പ്രമേയത്തെ ബഹ്റൈൻ, സൗദി അറേബ്യ, UAE, ഖത്തർ എന്നീ രാജ്യങ്ങളും പിന്തുണച്ചിരുന്നു. റഷ്യയ്ക്കും ഉക്രൈനുമിടയിൽ 3 താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. തിങ്കളാഴ്ച വരെ ഇരു രാജ്യങ്ങളും എല്ലാത്തരം ആക്രമണങ്ങളും നിർത്തിവെക്കും. 2nd World War റഷ്യയുടെ May 9 വിജയാഘോഷ ദിനത്തിനോടൊപ്പമാണ് വെടിനിർത്തൽ ഉണ്ടായതെന്ന് ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് കുറിച്ചു. ഇസ്രയേലും ലബനനും US മധ്യസ്ഥതയിൽ ഈ മാസം 14-15 സമാധാന ചർച്ച നടത്തും. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സമാധാനവും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിനാവശ്യമായ നടപടികൾ ചർച്ചയാകുമെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. കരീബിയൻ രാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലെത്തി. ഇന്ത്യയും ട്രിനിഡാഡും തമ്മിലെ ബന്ധം പുതിയ ഉയരങ്ങൾ കൈവരിച്ചതായി ജയശങ്കർ പറഞ്ഞു. ചിലി വിദേശകാര്യമന്ത്രി ഫ്രാൻസിസ്കോ പെരസ് മക്കെന്ന ഒരാഴ്ചത്തെ സന്ദർശനത്തിന് ഇന്ന് ഇന്ത്യയിലെത്തും. നാളെ ഡൽഹിയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്ന മക്കെന്ന തിങ്കളാഴ്ച ഫോറം ഓഫ് ഇന്ത്യൻ ഫുഡ് ഇമ്പോർട്ടേഴ്സും അസോവും സംഘടിപ്പിക്കുന്ന ബിസിനസ് മീറ്റുകളിലും അതിഥിയാകും. ദേശീയ അന്വേഷണ ഏജൻസിയുടെ തീർപ്പാകാതെ ശേഷിക്കുന്ന 10 മുതൽ 15 കേസുകൾക്ക് ഓരോ പ്രത്യേക കോടതിയെങ്കിലും സ്ഥാപിക്കണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മല്യ, ബാഗ്ചി എന്നിവരടങ്ങിയ ബഞ്ചാണ് നിർദ്ദേശം പുറപ്പെടുവിച്ചത്. മറ്റു കേസുകളൊന്നും ഇത്തരം പ്രത്യേക കോടതികളെ ഏൽപ്പിക്കരുതെന്നും വിചാരണ തുടർച്ചയായ ദിവസങ്ങളിൽ നടത്തണമെന്നും ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെട്ടു. MV Hondius എന്ന ക്രൂയിസ് കപ്പലിൽ ഹാൻഡ വൈറസ് ബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിരീക്ഷണവും മുൻകരുതൽ നടപടികളും ശക്തമാക്കി. കപ്പലിൽ 8 ഹാൻഡ വൈറസ് ബാധിച്ചതായാണ് ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട്. 3 മരിച്ചു. ISL ഫുട്ബോളിൽ ഇന്ന് FC ഗോവ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ നേരിടും. ഗോവയിൽ വൈകിട്ട് 5 മത്സരം. മറ്റൊരു മത്സരത്തിൽ ജംഷഡ്പൂർ FC ബംഗളൂരു FCയെ നേരിടും. വൈകിട്ട് 7:30 ജംഷഡ്പൂരിലാണ് മത്സരം. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ജയ്പൂരിൽ വൈകിട്ട് 7:30 മത്സരം. ഇന്ത്യ AFC Under-17 വനിതാ ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടി. ചൈനയിലെ സുഷോവിൽ നടന്ന അവസാന ഗ്രൂപ്പ് ബി മത്സരത്തിൽ ലബനനെ മറുപടിയില്ലാത്ത 4 തോൽപ്പിച്ചാണ് ഇന്ത്യയുടെ ക്വാർട്ടർ പ്രവേശം. വയലാർ രാമവർമ്മ സാംസ്കാരിക വേദി മലയാള ചലച്ചിത്ര സംവിധായകൻ M. കൃഷ്ണൻ നായരുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ കൃഷ്ണാഞ്ജലി പുരസ്കാരം ഇന്ന് നടൻ മധുവിന് സമർപ്പിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ആത്മസഹോ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയത് നജീം അർഷാദ്, ഗായത്രി രാജീവ്. ഗാനശില്പികൾ സിനു സാക്കർ, റോണി ആർ.

0: വലിയ വിലയ്ക്ക് വാങ്ങിയ ഫ്രിഡ്ജാ തകരാറായത്. പരസ്യത്തിലെ ഗിഫ്റ്റിന്റെ വലിപ്പം കണ്ട് വാങ്ങിയതാ.
1: അന്തപ്പ, എത്ര തവണ നിന്നോട് പറഞ്ഞതാ, ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് കണ്ണങ്കണ്ടി ചെന്ന് മറ്റുള്ളവരുടെ വിലയും കണ്ണങ്കണ്ടിയുടെ വിലയുമായി താരതമ്യം ചെയ്ത ശേഷമേ വാങ്ങാവൂന്ന്. ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള കമ്പനി ഒറിജിനൽ പ്രോഡക്റ്റും ഏറ്റവും കുറഞ്ഞ വിലയും പിന്നെ ബെസ്റ്റ് സർവീസും അത് കണ്ണങ്കണ്ടിയിൽ നിന്ന് മാത്രമേ കിട്ടൂ.
2: സ്കൂളും കോളേജും തുറക്കാൻ പോകുന്നു
3: എങ്കിൽ പുതിയ ലാപ്ടോപ്പ് വാങ്ങാൻ മൈജിയിലേക്ക് വരൂ. മാക്ബുക്ക് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ഗെയിമിംഗ് ലാപ്ടോപ്പുകൾ ബെസ്റ്റ് പ്രൈസിൽ സ്വന്തമാക്കും.
4: ടീച്ചേഴ്സിനും സ്റ്റുഡന്റ്സിനും സ്കൂൾ കോളേജ് ഐ ഡി കാർഡുമായി വരാം. ലാപ്ടോപ്പുകൾ സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
3: മൈജി ബാക്ക് ടു സ്റ്റഡി ഇപ്പോൾ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
5: ടിഎൻസി അപ്ലൈ.
6: റീഗൽ ജ്വല്ലേഴ്സ്.
7: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
8: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
9: വിപണിയിൽ ഇന്ന് സ്വർണം ഗ്രാമിന് 30 രൂപ കുറഞ്ഞ് 13,965 രൂപയായി. പവന് 240 രൂപ കുറഞ്ഞ് 1,11,720 രൂപയായി. റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ് ഇനി നാളെ രാവിലെ 10:30.
10: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
8: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: റീഗൽ ജ്വല്ലേഴ്സ്.
7: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
8: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
11: പ്രിയഗീതം.

പ്രിയഗീതത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇഷ്ടപ്പെട്ട പാട്ടുകൾക്ക് വേണ്ടി വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 0492366174236176944744480. 0495 236 174 236 176 944744 അപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ടുകൾക്ക് വേണ്ടി പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. ആദ്യം സീതാരാമം എന്ന ചിത്രത്തിലെ ഗാനം.

0: ഇപ്പോൾ വെറും 132 രൂപ ദിവസം മുടക്കിൽ ഒരു ഇൻവെർട്ടറും ബാറ്ററിയും കണ്ണങ്കണ്ടിയിൽ നിന്ന് സ്വന്തമാക്കാം. വലിയ ഡ്രമ്മുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
1: Assignments, project, print ചെയ്യാൻ ഇനി എന്തിന് ടെൻഷൻ?
2: മൈജി ബാക്ക് ടു സ്റ്റഡിയിൽ Epson, HP Brother, Canon പ്രിന്ററുകൾക്ക് സ്പെഷ്യൽ ഓഫർ.
1: ലാപ്ടോപ്പോ സ്മാർട്ട് ഫോണോ വാങ്ങുമ്പോൾ പ്രിന്ററുകളിൽ എക്സ്ട്രാ ഡിസ്കൗണ്ടും.
2: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ID കാർഡുമായി വരാം.
1: എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: പ്രിയ ഗീതം.
1: പ്രിയഗീതത്തിൽ അടുത്ത പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് വെള്ളിപ്പറമ്പിൽ നിന്നും സുഷേകാണ്. ചിത്രം ശാലിനി എന്റെ കൂട്ടുകാരി. പാടിയത് പി. മാധുരി.

0: ഒരു വീടായാൽ
1: സംശയം എന്ത്? ഒരു ഡെസ്ക്ടോപ്പ് വേണം.
2: മൈജി ബാക്ക് ടു സ്റ്റഡി ഓഫറിൽ ലെനോവോ എച്ച് പി ഡെസ്ക്ടോപ്പുകൾ സൂപ്പർ ഡിസ്കൗണ്ടിൽ.
1: സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം മൈജിയുടെ കസ്റ്റമൈസ്ഡ് ഡെസ്ക്ടോപ്പുകളും.
2: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ഐ ഡി കാർഡുമായി വരാം.
1: ഇപ്പോൾ എല്ലാം മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: പത്ത് ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
4: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
5: RBI പറയുന്നു,
4: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
6: പ്രിയ ഗീതം.
7: മലപ്പുറത്ത് നിന്നും പ്രജീഷ് ആവശ്യപ്പെട്ടിരിക്കുന്നത് രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനത്തിനാണ്. പാടിയത് യേശുദാസ് ചിത്ര. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, ബേണി ഇഗ്നേഷ്യസ്.

0: വാറന്റി പീരീഡിന് ശേഷം ഭീമമായ റിപ്പയറിംഗ് ചാർജ് ഈടാക്കുന്ന കമ്പനികളുടെ എസികൾ വാങ്ങാതിരിക്കുക. അറിഞ്ഞു വാങ്ങാൻ കണ്ണങ്കണ്ടി.
1: വലിയ ഡ്രമ്മുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.

0: വിളയുന്നിത.
1: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
2: പ്രിയ ഗീതം.
3: കൈതപ്രം രചിച്ച ജോൺസൺ ഈണം നൽകി യേശുദാസും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ശ്രീധ സുരേഷ് വേളൂർ. ചിത്രം തൂവൽ കൊട്ടാരം.

0: ഈ ഒരു ഗാനത്തോടെ പ്രിയഗീതം സമാപിക്കുന്നു. അല്പസമയത്തിനകം FM പ്രധാന വാർത്തകൾ.
1: പ്രിയഗീതം.
2: ആകാശവാണി 103.6 റിയൽ FM.

FM പ്രധാന വാർത്തകൾ. രവീന്ദ്രനാഥ ടാഗോറിന്റെ 165 ജന്മവാർഷികത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. അസാധാരണമായ പ്രതിഭാശാലിയും എഴുത്തുകാരനും ചിന്തകനും കവിയുമായിരുന്നു ടാഗോർ എന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പശ്ചിമബംഗാളിൽ മമതാ ബാനർജിയുടെ 15 വർഷത്തെ ഭരണത്തിന് അന്ത്യം കുറിച്ച് സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ BJP മന്ത്രിസഭ അല്പസമയത്തിനകം സത്യപ്രതിജ്ഞ ചെയ്യും. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിലാണ് ചടങ്ങ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വികസനം, സുരക്ഷ, മെച്ചപ്പെട്ട ഭരണം എന്നിവയ്ക്കായി പുതിയ പ്രതീക്ഷയോടെയാണ് BJP ഭരണം തുടക്കം കുറിക്കുന്നതെന്ന്

പാർട്ടി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ. ബംഗാളിൽ പുതിയൊരു പ്രഭാതത്തിന്റെ തുടക്കമാണിതെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ കേന്ദ്രമന്ത്രിമാരും NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും മുതിർന്ന BJP നേതാക്കളും കൊൽക്കത്തയിലെത്തി. ബംഗാളിന് മാത്രമല്ല രാജ്യത്തിനാകെയും പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്ന് എന്ന് രാജ്യസഭാംഗം ഹർഷവർദ്ധൻ ശൃംഗ്ല പറഞ്ഞു. വിദേശകാര്യമന്ത്രി ഡോക്ടർ S. ജയശങ്കർ ഗയാന ആരോഗ്യമന്ത്രി ഡോക്ടർ ഫ്രാങ്ക് ആന്റണിയുമായി ഇന്ത്യ ഗയാന ആരോഗ്യബന്ധത്തിന്റെ പുരോഗതിയെക്കുറിച്ച് ചർച്ച ചെയ്തു. ഡോക്ടർ S. ജയശങ്കർ കരീബിയൻ ദ്വീപുകളിലെ 3 രാജ്യങ്ങൾ സന്ദർശിക്കുന്നുണ്ട്. നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റി ഇന്ന് ഈ വർഷത്തെ 2-ാമത്തെ ദേശീയ ലോക് അദാലത്ത് സംഘടിപ്പിക്കും. പങ്കാളിത്തപരവും ജനകേന്ദ്രീകൃതവുമായ സംവിധാനങ്ങളിലൂടെ തർക്കങ്ങൾക്ക് സൗഹാർദ്ദപരമായ പരിഹാരം നൽകുക, കോടതികളുടെ ഭാരം കുറയ്ക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. UDFന് അധികാരം ലഭിക്കണമെന്ന് ആഗ്രഹിച്ച എല്ലാവർക്കും മുഖ്യമന്ത്രി ആരാകണമെന്ന കാര്യത്തിൽ അഭിപ്രായം പറയാൻ അവകാശമുണ്ടെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. മുഖ്യമന്ത്രി പദവിക്ക് ക്ലെയിം ഉന്നയിക്കാൻ VD സതീശനും KC വേണുഗോപാലിനും രമേശ് ചെന്നിത്തലയ്ക്കും അവകാശമുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ജയ്പൂരിൽ വൈകിട്ട് 7:30 മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്.

0: ആകാശവാണി 103.6 റിയൽ എഫ് എം. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: പ്രിയ ശ്രോതാക്കളെ, നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാനായി 9400224440 എന്ന നമ്പറിലേക്ക് ഇപ്പോൾ മുതൽ വാട്സാപ്പ് ചെയ്യൂ. ഈ പരിപാടിയിലെ ആദ്യഗാനം ഒരു മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവട്ടം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയതാണ്. ONV യുടെ വരികൾ, ജോൺസന്റെ സംഗീതം.

0: ഭക്ഷണം കേട്ട് പഠിക്കണമെങ്കിൽ സ്പീക്കറും ഇയർഫോണും വേണം.
1: നിങ്ങളുടെ സ്റ്റഡി സെറ്റപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി
2: സ്മാർട്ട് വാച്ച്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, ഹാർഡ് ഡിസ്ക്, മൗസ്, കീബോർഡ് തുടങ്ങി എല്ലാ ആക്സസറീസിനും 77% വരെ ഡിസ്കൗണ്ട്.
1: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരാം.
2: മൈ ജി ബാക്ക് ടു സ്റ്റഡി, ടി എൻ സി അപ്ലൈ.
3: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
4: മുബാറക് ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
5: പ്രൊഫസർ എന്ന ചിത്രത്തിൽ യേശുദാസ് പഴയ ഗാനം കേൾക്കാനായി കാത്തിരിക്കുന്നു. കോട്ടൂരിലെ സി എച്ച് കൃഷ്ണൻ, നന്ദന കൃഷ്ണൻ, ആനന്ദ് ജിഷ എന്നിവർ.

0: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവഗാനം സമർപ്പിക്കുന്നത്
1: ഏതെങ്കിലും ഒരു AC വാങ്ങിയാൽ കറണ്ട് ബില്ല് വരുമ്പോ വേർക്കേണ്ടി വരും. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കൾ കണ്ണും കണ്ടിയും.
2: ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. അത് സംരക്ഷിക്കാൻ 10,990 രൂപ മുതൽ പ്രീമിയം മോഡൽ സ്വിമ്മിംഗ് ഹോബുകൾ കണ്ണും കണ്ടിയും.
3: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: സ്നേഹം എന്ന ചിത്രത്തിൽ സന്ദീപ് കുമാർ പാടിയ ഗാനം കേൾക്കാനായി കാത്തിരിക്കുന്നു. ആനമങ്ങാട് നിന്ന് ബാബു, രുക്മിണി, ഇന്ദു, ഇന്ദ്രജിത്, പ്രദീപ്, ആദിദേവ്, ആദിത്യ എന്നിവർ.

0: എസി ഉപയോഗിക്കുമ്പോൾ വൈദ്യുതി ബില്ല് കുറയ്ക്കണമെങ്കിൽ യഥാർത്ഥ ടണ്ണേജ് അഥവാ ബിടിയുയിലുള്ള എസികൾ തന്നെ തിരഞ്ഞെടുക്കണം. കണ്ണുംകണ്ടി, വലിയ ഡ്രമുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണുംകണ്ടി.
1: പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ തച്ചിങ്ങനടുത്ത് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് പ്രീ മെട്രിക് ഹോസ്റ്റലിലെ ഹൈസ്കൂൾ യു പി വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ്, കണക്ക്, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, സോഷ്യൽ സയൻസ്, ഹിന്ദി എന്നീ വിഷയങ്ങൾക്ക് ട്യൂഷൻ നൽകുന്നതിനായി ട്യൂട്ടർമാരെ നിയമിക്കുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. താൽപ്പര്യമുള്ളവർ മെയ് 15 വൈകുന്നേരം 5 പെരിന്തൽമണ്ണ ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ അപേക്ഷകൾ ലഭ്യമാക്കണം. ഫോൺ നമ്പർ 8547630139. മറ്റൊരു നമ്പർ 9495675595.
2: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: ഭദ്രദീപം ഈ ചിത്രത്തിൽ എസ് ജാനകി പാടിയ ഗാനം കേൾക്കാനായി കാത്തിരിക്കുന്നു. സജിത വാഗയാട് നിന്ന്.

0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: സ്വപ്നമേ നിനക്കു നന്ദി, ഈ ചിത്രത്തിൽ യേശുദാസും പി മാധുരിയും പാടിയ ഗാനം കേൾക്കാനായി കാത്തിരിക്കുന്നു സോണി ബാലുശ്ശേരിയിൽ നിന്ന്.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസം ആർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ പ്രൊവിഡൻസ് കോളേജ് റോഡ് മലാപ്പറമ്പ് കോഴിക്കോട്
2: മൾട്ടി ബാപ്റ്റിസ്റ്റ് സ്റ്റഡി നിങ്ങളുടെ സ്മാർട്ട് ഫോൺ മാറ്റാം.
3: ആപ്പിൾ, സാംസങ് ഉൾപ്പെടെ എല്ലാ ഫോണുകളും ടാബ്ലറ്റുകളും ഞെട്ടിക്കും വിലക്കുറവിൽ.
2: 10,000 രൂപ മുതൽ ഫോണുകൾ വാങ്ങുമ്പോൾ പ്രൈസ് റേഞ്ച് അനുസരിച്ച് 15,000 രൂപ വരെ വില വരുന്ന പ്രൊഡക്ടുകൾ സമ്മാനം.
3: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്പെഷ്യൽ ഓഫറുകൾ
2: ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: TNC apply.
4: അസാപ്പിന്റെ മാനന്തവാടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ മെയ് 16 തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു. രാവിലെ 10 ആരംഭിക്കുന്ന മേളയിൽ പ്രമുഖ കമ്പനികൾ പങ്കെടുക്കും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന +2 ഡിഗ്രി PG യോഗ്യതയുള്ളവർ ബയോഡാറ്റയും അനുബന്ധ സർട്ടിഫിക്കറ്റുകളുമായി മാനന്തവാടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ എത്തണം. തൊഴിലവസരങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്ന സ്ഥാപനങ്ങൾക്കും ബന്ധപ്പെടാം. ഫോൺ നമ്പർ 9495999669.
5: ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: മനുഷ്യമൃഗം ഈ ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം കേൾക്കാനായി കാത്തിരിക്കുന്നു ചേളന്നൂരിൽ നിന്നും ബിന്ദു, പ്രകാശൻ, അഭിഷേക്, അഭിനവ് എന്നിവർ.

0: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ്, സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.

0: चंदन का एहसास।
1: സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ പദ്ധതി അംഗങ്ങളുടെ മക്കൾക്ക് സൗജന്യ സിവിൽ സർവീസ് പരിശീലനം നൽകുന്നു. കുടിശ്ശിക കൂടാതെ കൃത്യമായി അംശാദായം അടക്കുന്ന അംഗങ്ങളുടെ മക്കൾക്കാണ് കിലയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പരിശീലനത്തിൽ പങ്കെടുക്കാൻ അർഹത. അപേക്ഷിക്കാനുള്ള അവസാന തീയതി 15 മെയ്. താൽപ്പര്യമുള്ള അംഗങ്ങൾ 14 അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡിന്റെ കോഴിക്കോട് ജില്ലാ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യണം.
2: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: അടുത്ത ഗാനം ആവശ്യപ്പെട്ടത് നിശാന്ത്, കാവും ഭാഗം. ചിത്രം രാധ എന്ന പെൺകുട്ടി, പാടിയത് പി. ജയചന്ദ്രൻ.

0: സ്മാർട്ട് ഫോൺ, ലാപ്ടോപ്പ് തുടങ്ങി പഠിക്കാൻ വേണ്ടതെല്ലാം ഏറ്റവും കുറഞ്ഞ വിലയിൽ നൽകാൻ മൈജി ബാക്ക് ടു സ്റ്റഡി.
1: ഏറ്റവും കുറഞ്ഞ വില, EMI, എക്സ്ചേഞ്ച്, പിന്നെ പ്രൊട്ടക്ഷനും എക്സ്ട്രാ വാറന്റിയും.
0: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ഐ ഡി കാർഡുമായി വരാം.
1: ഇപ്പോൾ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: കേരള മീഡിയ അക്കാദമിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന PG ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ടെലിവിഷൻ ജേർണലിസം, പബ്ലിക് റിലേഷൻസ് ആൻഡ് അഡ്വർടൈസിംഗ് എന്നീ കോഴ്സുകളിലേക്കാണ് ഓൺലൈനായി അപേക്ഷിക്കാവുന്നത്. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. അവസാന വർഷ ബിരുദ പരീക്ഷ എഴുതുന്നവർക്കും ഫലം കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാം. പട്ടികജാതി പട്ടികവർഗ OEC വിഭാഗങ്ങൾക്ക് നിയമാനുസൃത ഫീസ് ഇളവ് ലഭിക്കും. അഭിരുചി പരീക്ഷയും ഇന്റർവ്യൂവും അടിസ്ഥാനമാക്കിയാകും പ്രവേശനം. ഇന്റേൺഷിപ്പും പ്രാക്ടിക്കലും ഉൾപ്പെടെ ഒരു വർഷമാണ് കോഴ്സിന്റെ ദൈർഘ്യം. താൽപ്പര്യമുള്ളവർ May 20 അപേക്ഷ ഓൺലൈനായി നൽകണം. ഫോൺ നമ്പർ 0484242275.
3: ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: പുതിയ കരുക്കൾ എന്ന ചിത്രത്തിൽ ചിത്ര പാടിയ ഗാനം കേൾക്കാനായി കാത്തിരിക്കുന്നു. എടവണ്ണപ്പാറയിൽ നിന്നും അനുഷ.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: കാവിലുംപാറയിലെ അജൂട്ടൻ, ആരൂട്ടി, ശരണ്യ, വിജി എന്നിവർ ആവശ്യപ്പെട്ടിരിക്കുന്നു മീശമാധവൻ എന്ന ചിത്രത്തിൽ ദേവാനന്ദും സുജാതയും പാടിയ ഗാനത്തിനായി.

0: മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവിൽ പ്രമുഖ ബ്രാൻഡുകളുടെ സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പുകളും കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കൂ.
1: നിങ്ങൾക്ക് അനുയോജ്യമായ ഈസി EMI പ്ലാനുകൾ, വമ്പൻ ഓഫറുകൾ. കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.

0: വിളയുണ്ണിത.
1: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
2: ഓൺലൈൻ ക്ലാസും എന്റർടൈൻമെന്റും ഇനി ടിവിയിലേക്ക് മാറ്റിയാലോ?
3: 65 ഇഞ്ച് വരെയുള്ള ടിവികളിൽ 4000 രൂപ വരെ ക്യാഷ് ബാക്കും സ്പെഷ്യൽ പ്രൈസും
2: കൂടെ വിഷു ഓഫറിൽ ഒന്നാം സമ്മാനം 10 ലക്ഷം രൂപയും.
3: ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: TNC അപ്ലൈ.
4: IHRD സംസ്ഥാനത്തുടനീളമുള്ള അപ്ലൈഡ് സയൻസസ് കോളേജുകളിൽ 4 വർഷ ബിരുദ വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പിന് അവസരം. നിർമ്മിത ബുദ്ധി, IoT, മെഷീൻ ലേണിംഗ്, കണ്ടന്റ് റൈറ്റിംഗ്, എക്സിക്യൂട്ടീവ് കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ 117 വിഷയങ്ങളിൽ നൈപുണ്യ വികസനത്തിലൂന്നിയുള്ള ഇന്റേൺഷിപ്പാണ് ലഭ്യമാക്കുക. രാജ്യത്തിനകത്തും പുറത്തുമുള്ള തൊഴിലുകളിൽ പ്രാവീണ്യം നൽകുക എന്നതാണ് IHRD ഇന്റേൺഷിപ്പിലൂടെ ലക്ഷ്യമാക്കുന്നത്. താൽപര്യമുള്ള 4 വർഷ ബിരുദ വിദ്യാർത്ഥികൾ സമീപത്തെ IHRD അപ്ലൈഡ് സയൻസസ് കോളേജുകളിൽ ബന്ധപ്പെടണം.
5: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: മഹാബലി. ഈ ചിത്രത്തിൽ വാണി ജയറാമും കൃഷ്ണചന്ദ്രനും പാടിയ ഗാനം കേൾക്കാനായി കാത്തിരിക്കുന്ന ഫോർട്ട് കൊച്ചിയിൽ നിന്നും ജയങ്കർ, സലിത, ശ്രീനന്ദ എന്നിവർ.

0: എങ്ങനെയുണ്ട് സാർ പുതിയ ബാച്ചിലർ ലൈഫ്?
1: എല്ലാം സഹിക്കാം, പക്ഷെ പാത്രം കഴുകൽ
0: അതിപ്പോ എളുപ്പമല്ലേ? വെറും 18,990 രൂപ മുതൽക്ക് ഡിഷ് വാഷറുകൾ കണ്ണങ്കണ്ടിയിലുള്ളപ്പോൾ
1: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
2: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश.
3: अल्टीमेट गोल एग्जाम के नंबर नहीं हो सकता है. अल्टीमेट गोल संपूर्ण जीवन के विकास का होना चाहिए.
2: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे. अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें.
4: പഠനം തുടങ്ങിയാൽ കൂടെ കഴിക്കാൻ ഫ്രഷ് ഫുഡും കൂൾ ഡ്രിങ്ക്സും വേണ്ടേ?
5: തീർച്ചയായും.
4: സിംഗിൾ ഡോർ റെഫ്രിജറേറ്ററുകളിൽ 1,500, ഡബിൾ ഡോർ റെഫ്രിജറേറ്ററുകളിൽ 2,500 രൂപയും ക്യാഷ് ബാക്ക്.
5: മൈജി ബാക്ക് ടു സ്റ്റഡി, ഇന്ന് തന്നെ മൈജി മൈജി ഫ്യൂച്ചർ സന്ദർശിക്കൂ.
4: TNC അപ്ലൈ.
6: ഈറ്റ എന്ന ചിത്രത്തിൽ യേശുദാസും പി സുശീലയും പാടിയ ഗാനം കേൾക്കാനായി കാത്തിരിക്കുന്നു. എഗരൂരിൽ നിന്ന് രാജി.

0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: ആകാശവാണി 103.6 റിയൽ എഫ് എം.

FM പ്രധാന വാർത്തകൾ. ബംഗാളിൽ സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രിമാരും NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുതിർന്ന BJP നേതാക്കളും ചടങ്ങിൽ പങ്കെടുക്കുന്നു. സമൂഹത്തിലെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് സാമ്പത്തിക പരിരക്ഷ നൽകുന്നതിനാണ് പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, ജീവൻ ജ്യോതി ബീമാ യോജന, അടൽ പെൻഷൻ യോജന എന്നീ പദ്ധതികൾ വിഭാവനം ചെയ്തിരിക്കുന്നതെന്ന് ധനകാര്യമന്ത്രാലയം. കുറഞ്ഞ ചെലവിൽ ഇൻഷുറൻസും പെൻഷൻ ആനുകൂല്യങ്ങളും നൽകുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. മഹാനായ യോദ്ധാവ് മഹാറാണ പ്രതാപിന് ജയന്തി ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. മാതൃരാജ്യത്തിന്റെ അഭിമാനവും അന്തസ്സും സംരക്ഷിക്കുന്നതിന് മഹാറാണ പ്രതാപ് യോദ്ധാവ് ജീവിതം സമർപ്പിച്ചെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്രമന്ത്രി JP നദ്ദ ഇന്ന് അസം സന്ദർശിക്കും. കേന്ദ്ര നിരീക്ഷകനെന്ന നിലയിൽ പുതിയ NDA ഗവൺമെന്റ് രൂപീകരണത്തിന് അദ്ദേഹം മേൽനോട്ടം വഹിക്കും. ഇന്ന് ലോക ദേശാടന പക്ഷി ദിനം. ദേശാടന പക്ഷികളുടെയും അവയുടെ ആവാസ വ്യവസ്ഥകളുടെയും സംരക്ഷണത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. സ്വർണ്ണവില കുറഞ്ഞു. പവന് 240 രൂപ കുറഞ്ഞ് 111,720 രൂപയായി. ഗ്രാമിന് 13,965 രൂപ. തേക്കടിയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് KTDCയുടെ വലിയ ബോട്ടുകൾ സർവീസ് പുനരാരംഭിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ വൃഷ്ടി പ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ ലഭിച്ചതോടെ ജലനിരപ്പ് 110.2 അടിയിലേക്ക് ഉയർന്ന സാഹചര്യത്തിലാണ് തീരുമാനം. സംസ്ഥാന യൂത്ത് ബാസ്കറ്റ്ബോൾ സെമിഫൈനൽ ഇന്ന്. കാഞ്ഞങ്ങാട്ട് ഉച്ചയ്ക്ക് ശേഷം 2:30 മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 1 മണിക്ക്.

0: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
1: പുത്തലത്ത് കണ്ണാശുപത്രി.
2: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
1: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് ചൊവ്വ വ്യാഴം ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്
4: കോഴിക്കോട് കൊയിലാണ്.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട് ഇന്നത്തെ സ്വർണ്ണവില
1: എന്നും രാവിലെ 10:30
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ് എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: പരിസൺസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
3: പരിസൺസ് ചായ പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.

0: എവർഗ്രീൻ ഡ്യുവറ്റ്സ്.
1: എവർഗ്രീൻ ഡ്യുവറ്റ്സ് ഇനി പ്രാദേശിക വാർത്തകൾക്കു ശേഷം തുടർന്ന് കേൾക്കാം.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. കേരളത്തിൽ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ ഹൈക്കമാൻഡ് ചർച്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. കേരളത്തിലെ നേതാക്കളുമായി ചർച്ച വൈകിട്ട്. പശ്ചിമബംഗാളിൽ സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. പുതിയ സംയുക്ത സൈനിക മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ എൻ എസ് രാജസുബ്രഹ്മണ്യയെ കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ചു. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഐപിഎൽ ക്രിക്കറ്റിൽ വൈകിട്ട് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിലെ മുഖ്യമന്ത്രി പദത്തിന് AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും നിയുക്ത MLA മാരും മുതിർന്ന നേതാക്കളുമായ രമേശ് ചെന്നിത്തലയും VD സതീശനും അവകാശവാദം ഉന്നയിച്ചതോടെ ഹൈക്കമാൻഡിന്റെ നേതൃത്വത്തിൽ ചർച്ചകൾ തുടരുന്നു. മൂന്ന് നേതാക്കളുമായും ചർച്ച നടത്തി ഇതിലൊരാളെ വൈകാതെ കോൺഗ്രസ് നേതൃത്വം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുമെന്നാണ് കരുതുന്നത്. വൈകിട്ട് 4 മണിയോടെയാണ് VD സതീശൻ, രമേശ് ചെന്നിത്തല, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് തുടങ്ങിയവരുമായി പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ വെവ്വേറെ ചർച്ച നടത്തുകയെന്ന് വാർത്താ ചാനലുകൾ റിപ്പോർട്ട് ചെയ്തു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നലെയും കോൺഗ്രസ് പ്രവർത്തകർ VD സതീശന് വേണ്ടി പരസ്യപ്രകടനങ്ങൾ നടത്തി. രമേശ് ചെന്നിത്തലയ്ക്കും KC വേണുഗോപാലിനും അനുകൂലമായി പ്രതികരിക്കുന്നവരും കുറവല്ല. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന് നിരീക്ഷകരായ മുകുൾ വാസ്നിക്, അജയ് മാക്കൻ എന്നിവർ MLA മാരുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ റിപ്പോർട്ട് ഹൈക്കമാൻഡിന് സമർപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചായിരിക്കും അന്തിമ തീരുമാനം. UDFന് അധികാരം ലഭിക്കണമെന്ന് ആഗ്രഹിച്ച എല്ലാവർക്കും മുഖ്യമന്ത്രി ആരാകണമെന്ന കാര്യത്തിൽ അഭിപ്രായം പറയാൻ അവകാശമുണ്ടെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. മുഖ്യമന്ത്രി പദവിക്ക് വാദമുന്നയിക്കാൻ VD സതീശനും KC വേണുഗോപാലിനും രമേശ് ചെന്നിത്തലയ്ക്കും അവകാശമുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഹൈക്കമാൻഡ് ഒരാളെ മുഖ്യമന്ത്രിയായി അന്തിമമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിൽ പിന്നെ ഒരു അപശബ്ദവും ഉയരില്ലെന്നും ഉണ്ണിത്താൻ പറഞ്ഞു. സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തകരുടെ പ്രതികരണങ്ങൾ അപക്വമാണെന്ന് നിയുക്ത MLA ചാണ്ടിയുമ്മൻ പറഞ്ഞു. നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കം നേതാക്കൾക്ക് കഴിയുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഹൈക്കമാൻഡിന്റെ നിർദ്ദേശങ്ങൾക്കായി എല്ലാവരും കാത്തിരിക്കണമെന്നും പാർട്ടിക്ക് ഒരു നടപടിക്രമമുണ്ടെന്നും അത് പാലിക്കാൻ എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ടെന്നും ചാണ്ടിയുമ്മൻ വ്യക്തമാക്കി. പശ്ചിമബംഗാളിൽ മമതാ ബാനർജിയുടെ 15 വർഷത്തെ ഭരണത്തിന് അന്ത്യം കുറിച്ച് സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ഗവർണർ RN രവി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിലെ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ, കേന്ദ്രമന്ത്രിമാർ, NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സാന്നിധ്യത്തിൽ ഇന്നലെ ചേർന്ന നിയമസഭാ കക്ഷി യോഗമാണ് സുവേന്ദു അധികാരിയെ നേതാവായി തെരഞ്ഞെടുത്തത്. സുവേന്ദു അധികാരിയുടെ ജന്മനാടായ പൂർവ മേദിനിപൂരിലും സ്വന്തം മണ്ഡലമായ നന്ദിഗ്രാമിലും പ്രവർത്തകർ ആഹ്ലാദ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചു. തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ സൃഷ്ടിച്ച ഭയത്തിനെതിരെയാണ് ജനങ്ങൾ BJPക്ക് അനുകൂലമായി വിധിയെഴുതിയതെന്ന് അമിത്ഷാ പറഞ്ഞു.

0: പുതുച്ചേരിയിൽ NDA മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എൻ രംഗസ്വാമി ലഫ്റ്റനന്റ് ഗവർണർ കൈലാസ് നാഥിനെ കണ്ട് ഗവൺമെന്റ് രൂപീകരണത്തിന് അവകാശമുന്നയിച്ചു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുന്ന ഭൂരിപക്ഷം MLA കത്തുകൾ അദ്ദേഹം ലഫ്റ്റനന്റ് ഗവർണർക്ക് കൈമാറി. സഖ്യകക്ഷി നേതാക്കളും രംഗസ്വാമിയോടൊപ്പം ഗവർണറെ കണ്ടു. നേരത്തെ NDA സഖ്യകക്ഷികളുടെ യോഗം ചേർന്ന് രംഗസ്വാമിയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തിരുന്നു. തമിഴ്നാട്ടിൽ പുതിയ ഗവൺമെന്റ് രൂപീകരണത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. തമിഴ്ക വെട്ടിക്കഴകം നേതാവ് വിജയ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും കേവല ഭൂരിപക്ഷത്തിന് അംഗസംഖ്യ തികയാത്തതിനാൽ ഗവൺമെന്റ് രൂപീകരണ നടപടികൾ വൈകുകയാണ്. TVKയെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പിന്തുണച്ചെന്ന റിപ്പോർട്ട് ലീഗ് അഖിലേന്ത്യാ പ്രസിഡന്റ് പ്രൊഫസർ ഖാദർ മൊയ്തീൻ തള്ളിയതിനെ തുടർന്നാണ് പുതിയ പ്രതിസന്ധി. ഇതോടെ ഇന്ന് TVK ഗവൺമെന്റിന്റെ സത്യപ്രതിജ്ഞ ഉണ്ടായേക്കുമെന്ന പ്രതീക്ഷ അസ്ഥാനത്തായി. ഇന്നലെ രണ്ടാം തവണയും ഗവർണറെ കണ്ട വിജയ് ഗവൺമെന്റ് രൂപീകരണത്തിന് അവകാശമുന്നയിച്ചിരുന്നു. അസമിൽ പുതിയ ഗവൺമെന്റ് ചൊവ്വാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. BJP നേതൃത്വം നൽകുന്ന NDA തുടർച്ചയായ മൂന്നാം തവണയാണ് സംസ്ഥാനത്ത് അധികാരത്തിലെത്തുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിന് BJP നാളെ യോഗം ചേരും. രവീന്ദ്രനാഥ് ടാഗോറിന്റെ 165 ജന്മവാർഷികത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രധാനമന്ത്രിയും ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഏകഭാരതം ശ്രേഷ്ഠഭാരതം എന്ന കാഴ്ചപ്പാടിനെ രവീന്ദ്രനാഥ് ടാഗോറിന്റെ കൃതികളിലൂടെ ശക്തിപ്പെടുത്തിയതായി രാജ്നാഥ് സിംഗ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. അസാധാരണമായ പ്രതിഭാശാലിയും എഴുത്തുകാരനും ചിന്തകനും കവിയുമായിരുന്നു ടാഗോർ എന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പുതിയ സംയുക്ത സൈനിക മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ NS രാജസുബ്രഹ്മണ്യയെ കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ചു. നിലവിലെ CDS ജനറൽ അനിൽ ചൌഹാൻ May 30 സ്ഥാനമൊഴിയുന്നതിനെ തുടർന്നാണ് നിയമനം. പുതിയ ചുമതലയ്ക്കൊപ്പം സൈനിക കാര്യവകുപ്പിന്റെ സെക്രട്ടറി പദവിയും ലഫ്റ്റനന്റ് ജനറൽ രാജസുബ്രഹ്മണ്യ നിർവഹിക്കും. 4 പതിറ്റാണ്ടിലേറെ നീണ്ട സുത്യർഹ സൈനിക സേവന പാരമ്പര്യമുണ്ട് ലഫ്റ്റനന്റ് ജനറൽ രാജസുബ്രഹ്മണ്യയ്ക്ക്. 2025 സെപ്റ്റംബർ മുതൽ നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറിയേറ്റിൽ മിലിറ്ററി അഡ്വൈസറായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു അദ്ദേഹം. ഇതിനു മുൻപ് കരസേനാ വൈസ് ചീഫ്, സെൻട്രൽ കമാൻഡ് GOC ഇൻസി എന്നീ പദവികളും വഹിച്ചിട്ടുണ്ട്. പടിഞ്ഞാറൻ വടക്കൻ അതിർത്തികളിലെ നിർണായക സൈനിക നീക്കങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി. നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ നിന്നാണ് രാജസുബ്രഹ്മണ്യ സൈനിക ജീവിതം ആരംഭിച്ചത്. 1985 ഡിസംബറിൽ ഗർവാൾ റൈഫിൾസിൽ അദ്ദേഹം കമ്മീഷൻ ചെയ്തു. രാജ്യത്തിന് നൽകിയ മികച്ച സേവനങ്ങൾക്ക് പരമവിശിഷ്ട സേവാ മെഡൽ, അതിവിശിഷ്ട സേവാ മെഡൽ, സേനാ മെഡൽ, വിശിഷ്ട സേവാ മെഡൽ എന്നീ ബഹുമതികൾ നൽകി അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥനെ അടുത്ത സൈനിക സേനാ മേധാവിയായി കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ചതായി രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു. നിലവിൽ കൃഷ്ണ സ്വാമിനാഥൻ വെസ്റ്റേൺ നേവൽ കമാൻഡിന്റെ ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫായി സേവനമനുഷ്ഠിക്കുകയാണ്. ഈ മാസം 31 വിരമിക്കുന്ന അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠിയുടെ ഒഴിവിലേക്കാണ് നിയമനം. രാജ്യത്തെ സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാന പദ്ധതികളായ പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന, അടൽ പെൻഷൻ യോജന എന്നിവ 11 പൂർത്തിയാക്കി. പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും സാധാരണക്കാർക്കും താങ്ങാനാവുന്ന നിരക്കിൽ ഇൻഷുറൻസ് പെൻഷൻ നിരക്കുകൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതികൾ ആവിഷ്കരിച്ചതെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. ഇതുവരെ PMJJBY 27 കോടിയിലധികം പേരും PMSBY 57 കോടിയിലധികം പേരും അടൽ പെൻഷൻ യോജനയിൽ 9 കോടി പേരും എൻറോൾ ചെയ്തതായി ധനമന്ത്രി അറിയിച്ചു. MV ഹോണ്ടിയസ് എന്ന ക്രൂയിസ് കപ്പലിൽ ഹാൻഡ വൈറസ് ബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രാലയം നിരീക്ഷണവും മുൻകരുതൽ നടപടികളും ശക്തമാക്കി. കപ്പലിൽ 8 ഹാൻഡ വൈറസ് ബാധിച്ചതായാണ് ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട്. 3 മരിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. 8 സ്വതന്ത്ര ചലച്ചിത്രമേള കോഴിക്കോട്ട് കൃഷ്ണമേനോൻ മ്യൂസിയത്തിൽ നാളെ സമാപിക്കും. മത്സര വിഭാഗത്തിൽ ബയോസ്കോപ്പ് അവാർഡിനായി മലയാളത്തിൽ നിന്ന് 3 ഉൾപ്പെടെ 9 ചിത്രങ്ങളുണ്ട്. വയലാർ രാമവർമ്മ സാംസ്കാരിക വേദി മലയാള ചലച്ചിത്ര സംവിധായകൻ M കൃഷ്ണനായരുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ കൃഷ്ണാഞ്ജലി പുരസ്കാരം ഇന്ന് നടൻ മധുവിന് സമർപ്പിക്കും. വൈകിട്ട് നിയുക്ത MLA കെ മുരളീധരൻ നടൻ മധുവിന്റെ വീട്ടിലെത്തി പുരസ്കാരം കൈമാറും. തേക്കടിയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് KTDCയുടെ വലിയ ബോട്ടുകൾ സർവീസ് പുനരാരംഭിച്ചു. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി പരിമിതമായ യാത്രക്കാരുമായാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത്. ഇടുക്കിയിൽ നിന്ന് രതീഷ് കൃഷ്ണ.
1: വേനൽക്കടുത്തതോടെ ജലനിരപ്പ് താഴ്ന്നതിനെ തുടർന്ന് കഴിഞ്ഞ 30 തേക്കടിയിൽ വലിയ ബോട്ടുകളുടെ സർവീസ് നിർത്തിവച്ചിരുന്നു. തടാകത്തിലേക്ക് നീരൊഴുക്ക് വർദ്ധിച്ച ജലനിരപ്പ് ഉയർന്നതോടെ 120 സീറ്റുകളുള്ള 2 ബോട്ടുകളാണ് KTDC ഇപ്പോൾ നീറ്റിലിറക്കിയിരിക്കുന്നത്. നിലവിൽ 40 പേർക്ക് വീതമാണ് യാത്ര ചെയ്യുന്നത്.

0: ചെയ്യാനുള്ള അനുമതി. വനം വകുപ്പിന്റെ ബോട്ടുകളും യാത്രക്കാർക്കായി സർവീസ് തുടരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ മഴ ശക്തിപ്പെടുകയും ഡാമിലേക്ക് കൂടുതൽ വെള്ളം എത്തുകയും ചെയ്യുന്നതോടെ ബോട്ട് സർവീസ് സാധാരണ നിലയിലേക്ക് എത്തിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. ജലനിരപ്പ് കുറഞ്ഞ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാറിൽ നിന്നും തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവും നിലവിൽ കുറച്ചിട്ടുണ്ട്.
1: സ്വർണവില കുറഞ്ഞു. പവന് 240 രൂപ കുറഞ്ഞ് 111,700 രൂപയായി. ഗ്രാമിന് 13,965 രൂപയിലാണ് ഇന്ന് വ്യാപാരം നടക്കുന്നത്. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ജയ്പൂരിൽ വൈകിട്ട് 7:30 മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് FC ഗോവ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ നേരിടും. ഗോവയിൽ വൈകിട്ട് 5:00 മത്സരം. മറ്റൊരു മത്സരത്തിൽ ജംഷഡ്പൂർ FC ബംഗളൂരു FCയെ നേരിടും. വൈകിട്ട് 7:30 ജംഷഡ്പൂരിലാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ ഹൈക്കമാൻഡ് ചർച്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. കേരളത്തിലെ നേതാക്കളുമായി ചർച്ച വൈകിട്ട്. പശ്ചിമബംഗാളിൽ സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. പുതിയ സംയുക്ത സൈനിക മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ NS രാജസുബ്രഹ്മണ്യയെ കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ചു. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ വൈകിട്ട് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

0: വെനീസിയ ബാത്വേർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
1: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
2: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
3: അഖില കേരള റേഡിയോ നാടകോത്സവം 3ാം ദിവസം 12ാം തീയതി ചൊവ്വാഴ്ച രാത്രി 9:30 ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ. വാൽപ്പാറയിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷണത്തിനിടെ നടന്ന മത്സരത്തിൻ്റെയും ജയപരാജയങ്ങളുടെയും ഉള്ളുപൊള്ളിക്കുന്ന അനുഭവ സാക്ഷ്യം മടക്കം.
4: കാരാഗ്രഹം ഇവിടെ നിന്ന് ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
5: നളിനി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ.
3: പുനഃപ്രക്ഷേപണം 13ാം തീയതി 1 ബുധനാഴ്ച ഒരു മണിക്ക്.
6: എവർഗ്രീൻ ഡ്യുവറ്റ്സ്.

FM പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരമേറ്റു. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിലെ ചടങ്ങിൽ ഗവർണർ RN രവി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പശ്ചിമബംഗാളിൽ മുഖ്യമന്ത്രിക്ക് പുറമെ 5 ക്യാബിനറ്റ് മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. ദിലീപ് ഘോഷ്, അഗ്നിമിത്ര പോൾ, അശോക് കിർത്താനിയ, നിസിത് പ്രമാണിക്, ക്ഷുതിറാം ടുഡു എന്നിവരാണ് ക്യാബിനറ്റ് മന്ത്രിമാരായി ചുമതലയേറ്റത്. കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികളായ പ്രധാനമന്ത്രി സുരക്ഷാ ഭീമാ യോജന, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമാ യോജന, അടൽ പെൻഷൻ യോജന എന്നിവ 11 വർഷം പൂർത്തിയാക്കി. രാജ്യത്തെ സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുകയാണ് ഈ പദ്ധതികളുടെ ലക്ഷ്യം. രവീന്ദ്രനാഥ ടാഗോറിന്റെ 165 ജന്മവാർഷികത്തിൽ സംവിധാൻ സദൻ ഹാളിൽ പാർലമെന്റ് അംഗങ്ങളും ലോക്സഭാ സെക്രട്ടറി ജനറലും ടാഗോറിന്റെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി. ടാഗോറിന്റെ രചനകൾ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ ദേശസ്നേഹത്തിന് പ്രചോദനമായതായി ലോക്സഭാ സെക്രട്ടേറിയറ്റ് അറിയിച്ചു. ഹോർമൂസ് കടലിടുക്കിനു സമീപം ഉരുവിനെ തീപിടിച്ച് 1 ഇന്ത്യക്കാരൻ മരിച്ചു. 4 പേർക്ക് പൊള്ളലേറ്റു. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മുതിർന്ന BJP നേതാവ് പുളിക്കൽ വേലായുധൻ കോഴിക്കോട്ട് നിര്യാതനായി. സംസ്ഥാന സമിതി അംഗമായും ജില്ലാ ജനറൽ സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. ISL ഫുട്ബോളിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 5 ഗോവ മോഹൻ ബഗാനെയും രാത്രി 7:30 ജംഷഡ്പൂർ ബംഗളൂരുവിനെയും നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.

0: ഗാനോത്സവം.
1: പ്രിയ ശ്രോതാക്കളെ, നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാനായി ഇപ്പോൾ മുതൽ വിളിച്ചു തുടങ്ങൂ. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം: 0495236617 236617. മറ്റൊരു നമ്പർ 9444044800. ആദ്യ ഗാനം നരിവേട്ട എന്ന ചിത്രത്തിൽ സിദ് ശ്രീരാമ.

0: ഗാനോത്സവം.
1: പത്മവ്യൂഹം ഈ ചിത്രത്തിൽ ജയചന്ദ്രനും ലീലയും പാടിയ ഗാനം കേൾക്കാനായി കാത്തിരിക്കുന്നു. മടവൂരിൽ നിന്നും കൃഷ്ണൻകുട്ടി നായർ.

ഗാനോത്സവത്തിലെ അടുത്ത ഗാനം പാലക്കാട് ചാലിശ്ശേരിയിൽ നിന്നും നാരായണൻ ആവശ്യപ്പെട്ടതാണ്. പട്ടം പോലെ എന്ന ചിത്രത്തിൽ ഹരിചരണും മൃദുല വാര്യരും പാടിയത്.

0: commanding 8-wicket victory over Delhi Capitals. Two new suspected cases of hantavirus were reported yesterday, one in Spain and the other on the remote South Atlantic island of Tristan da Cunha, as experts race to contain an outbreak that began on a luxury cruise ship. And now, before we end the bulletin, the headlines once again. Shubhendu Adhikari becomes the first BJP Chief Minister of West Bengal, takes oath along with five cabinet ministers. Political stalemate continues for government formation in Tamil Nadu as TVK yet to reach the majority mark. National Legal Services Authority organizes National Lok Adalat across the country to provide amicable settlement of disputes. External Affairs Minister Dr. S. Jayashankar meets Prime Minister of Trinidad and Tobago to strengthen bilateral cooperation. And in IPL cricket, Rajasthan Royals to face Gujarat Titans in Jaipur this evening. For details of these stories and more, log on to our website www.newsoneir.gov.in and News on EIR app. And with that, we end the midday news.
1: Agashavani.
2: ഡോസ്റ്റോവെസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 15 ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, ശ്രീകുമാർ മുഖത്തല, കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ, പ്രവീൺ രാജ് കിളിമാനൂർ. സംവിധാനം പി എ ബിജു.
3: വസ്ത്രം മാറിയാൽ മനസ്സിലെ രക്തക്കറ മറയ്ക്കാനാവുമോ? ഇരട്ട കൊലപാതകം ചെയ്തതിൻ്റെ വിഭ്രാന്തിയിൽ ഇടറുകയാണ് റസ്കോൾ നിക്കോവ്. നിക്കോവ് കുറ്റക്കാരനാണെന്നറിയാതെ സഹായിക്കാനെത്തുന്നു സുഹൃത്ത് റസുംഹീൻ. വിലപേശി വാങ്ങിയ സെക്കൻഡ് ഹാൻഡ് വസ്ത്രങ്ങളുമായാണ് റസുംഹീൻ വരുന്നത്. പണക്കാർ ഉപയോഗിച്ച് വിൽക്കുന്ന പഴയ വസ്ത്രങ്ങൾ പാവപ്പെട്ടവർക്ക് പുതുവസ്ത്രങ്ങളായിരുന്നു 19 നൂറ്റാണ്ടിലെ റഷ്യയിൽ. ഷർട്ടും പാൻസും മാറിയാൽ നിക്കോവിൻ്റെ അസുഖം മാറുമെന്ന് സുഹൃത്ത് റസുംഹീൻ വിശ്വസിച്ചു. നിക്കോവിനെ ചികിത്സിക്കാൻ ഡോക്ടർ സോസിമോവിനെയും കൂട്ടി റസുംഹീൻ വന്നപ്പോഴൊക്കെ നിക്കോവ് ഉറക്കത്തിലായിരുന്നു. പുതിയ അതിഥി ഡോക്ടർ സോസിമോവ് ഇന്ന് രംഗപ്രവേശം ചെയ്യുകയാണ്. ഞെട്ടിക്കുന്ന പുതിയ വാർത്തകൾ നിക്കോവിനെ കാത്തിരിക്കുന്നുവോ?
4: നിക്കോ, എടാ ഞാൻ എത്തി. നോക്ക്, ഡോക്ടർ സോസിമോവും ഉണ്ട്.
5: സ്നേഹിത, ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ രണ്ടു പ്രാവശ്യം വന്നിരുന്നു.
4: എടാ, ഞാനും ഉണ്ടായിരുന്നു. നീ അതിനെ അറിഞ്ഞിട്ട് വേണ്ടേ?
5: ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാനൊന്ന് പരിശോധിക്കട്ടെ.
4: ഇവൻ ഇപ്പോഴും ഉന്മേഷവാനല്ല. ഞങ്ങൾ ഇപ്പൊ തന്നെ ഇവന്റെ ഉടുപ്പെല്ലാം മാറ്റി. ഇവനൊരു കരച്ചിലിന്റെ വക്കത്തായിരുന്നു.
5: അത് സ്വാഭാവികം. വേഗത്തിലുള്ള ഈ നാടിമിടിപ്പ് ശക്തിയായ ക്ഷീണത്തിന്റെ ലക്ഷണമാണ്. എന്താ, നിങ്ങൾക്ക് ഇപ്പോഴും തലവേദനയുണ്ടോ? നാക്കൊന്ന് നീട്ടു. കുഴപ്പമില്ല. സുഖം തോന്നുന്നുണ്ടോ?
6: എനിക്കിപ്പോൾ സുഖമാണ് ഡോക്ടർ, നല്ല സുഖം തോന്നുന്നു.
5: വളരെ നല്ലത്. ശരിയാണ്, നിങ്ങളുടെ അസുഖം പാതി കുറഞ്ഞു. എല്ലാം ശരിയാവും. നിങ്ങൾ എന്തെങ്കിലും കഴിച്ചോ?
4: ഡോക്ടർ, എന്തൊക്കെ കഴിക്കാം? ഇവനൊന്നും കഴിക്കുന്നില്ല.
5: എന്തും കൊടുക്കാം. സൂപ്പ്, ചായ, ആവശ്യമുള്ളതെല്ലാം കൊടുക്കാം. കൂണ് വെള്ളരിക്ക ഇതൊന്നും കൊടുക്കണ്ട. ഈ അവസ്ഥയിൽ ഇറച്ചിയും കൊടുക്കാതിരിക്കുകയാണ് നല്ലത്.
4: അപ്പോ വേറെ മരുന്നൊന്നും വേണ്ടേ?
5: വേണ്ട. ഞാൻ നാളെ വീണ്ടും വന്ന് ഇയാളെ നോക്കാം, അല്ലെങ്കിൽ ഇന്ന് തന്നെ വീണ്ടും വരാം.
4: നാളെ രാവിലെ.

0: അവന് ഞാൻ നടക്കാനായി പുറത്തു കൊണ്ടുപോകുന്നുണ്ട്. ഞങ്ങളത് കറങ്ങിയിട്ട് വരും.
1: അത് നല്ലതാ, ഒരേ കിടപ്പ് വേണ്ട.
0: ഇന്ന് രാത്രി പാർട്ടിയുണ്ട്, എന്റെ പുതിയ വീട്ടിലെ ഗൃഹപ്രവേശനം. ഡോക്ടർ നിശ്ചയമായി എത്തണം, മറന്നിട്ടില്ലല്ലോ.
1: ഇല്ല, ആരൊക്കെ കാണും?
0: പ്രധാനികളെല്ലാരും ഉണ്ട്.
1: ആ, നിങ്ങളുടെ പോലീസ് സുഹൃത്തുക്കളെല്ലാം കാണുമല്ലോ.
0: ഇല്ല, ഒരാൾ ഒഴിച്ച് മറ്റാരുമില്ല.
1: എനിക്ക് മനസ്സിലായി, സമറ്റോം.
0: അതെ, സമറ്റോം.
1: നിങ്ങൾ തമ്മിൽ എന്താണ് ഇത്ര ബന്ധം?
0: പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഇങ്ങനെ ഒരാൾ അപൂർവമാണ് സർ.
2: മനുഷ്യനായാൽ ഒരാദർശത്തിന് വേണ്ടിയാവണം ജീവിക്കേണ്ടത്.
1: ഹാ നിക്കോ, നിങ്ങളെല്ലാം ശ്രദ്ധിക്കുകയാണോ? നിങ്ങളൊരു പ്രത്യേകതരം മനുഷ്യൻ തന്നെ. ആദർശങ്ങൾ, നിങ്ങൾ ആദർശങ്ങൾ അനുസരിച്ചേ പ്രവർത്തിക്കൂ. അവ യാന്ത്രികമായ സ്പ്രിങ്ങുകൾ പോലെ ആയിരുന്നിട്ടും നിങ്ങൾ സ്വന്തം ഇഷ്ടാനുസരണം ഒന്ന് തിരിയാൻ പോലും ശ്രമിക്കുന്നില്ല. മനുഷ്യൻ നല്ലവനാണോ എന്ന് മാത്രമാണ് എന്റെ അന്വേഷണം. സമറ്റോവ് രസികനായ ഒരു മനുഷ്യനാണ് അല്ലേ റസുമഹീൻ?
0: നല്ല മനുഷ്യൻ തന്നെ, സംശയം എന്താ?
1: അയാൾ കൈക്കൂലിപ്പാവിയാണെന്നൊരു സംസാരമുണ്ട്.
0: ഏയ്, ഞാനത് കണക്കാക്കുന്നില്ല. എനിക്കിഷ്ടമാണ് അയാളെ. പാപം, ചിലപ്പോൾ സമറ്റോ ഒരു കുട്ടിയെ പോലെയാണ്. എനിക്ക് അയാളുടെ തലമുടി പിടിച്ച് വലിക്കാം. നിങ്ങൾ അയാളെ ചേർത്ത് നിർത്തണം. തിരിച്ചോടിക്കുകയല്ല വേണ്ടത്. വെറുപ്പിച്ചുകൊണ്ട് ഒരാളെ നിങ്ങൾക്ക് ശരിയായ വഴിയിലേക്ക് നയിക്കാനാവില്ല.
1: നിങ്ങൾ പുരോഗമനവാദികളായ മന്ദബുദ്ധികൾ. നിങ്ങൾക്ക് ഒരു കാര്യം അറിയില്ല, നിങ്ങൾക്ക് മറ്റുള്ളവരെ ബഹുമാനമില്ല. മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ബഹുമാനമില്ല. പുറം ലോകത്ത് നടക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കാറില്ല.
0: എന്താണ് എന്താണ് സംഭവിച്ചത്?
1: പാവം, ആ പെയിന്റർ കുടുങ്ങി. അവനെ രക്ഷിക്കണം.
0: എന്ത് പെയിന്റർ?
1: ആ പലിശക്കാരി വൃദ്ധയുടെ കൊലപാതകമേ. ആ പെയിന്റർ അതിൽപ്പെട്ടു, ആകെ കുഴഞ്ഞു കിടക്കുകയാണ്.
0: ഞാൻ ആ കൊലപാതകത്തെ പറ്റി കേട്ടിരുന്നു. എനിക്കിതറിയാൻ താല്പര്യമുണ്ട്. ഞാൻ പത്രത്തിലും വായിച്ചു. ഡെനിക്കോ, നീ ഇതറിഞ്ഞില്ലേ?
2: പത്രം കണ്ടില്ല.
0: അപ്പൊ നീ അറിഞ്ഞില്ലേ? നീ പണയം വെക്കാൻ പോകുന്നിടത്ത് ആ തള്ളയെ ആരോ കൊന്നു. ലിസവെറ്റയെയും ആരോ കൊല ചെയ്തു.
2: ലിസവെറ്റ, പഴയ സാധനങ്ങൾ കൊണ്ടു നടന്ന് വിറ്റിരുന്ന ലിസവെറ്റ.
1: എന്നാൽ ആ പെയിന്റർക്ക് എന്തു പറ്റി?
0: അവരയാളെ സംശയിക്കുന്നവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കും.
1: അതിനെന്ത് തെളിവാണുള്ളത്?
0: അവർക്ക് തെളിവുകൾ വേണ്ട.
1: കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കണ്ടവനെ പിടിക്കും. അതല്ലേ ഇവിടുത്തെ പോലീസ്.
0: നിക്കോ, നീ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? നിനക്ക് സുഖമില്ലാതാകുന്നതിന് മുമ്പാണ് അത് നടന്നത്. അതിനെ കുറിച്ച് പോലീസ് സ്റ്റേഷനിൽ വെച്ച് അവർ സംസാരിക്കവേയാണ് നീ ബോധം കെട്ട് വീണത്. സുമറ്റോ എല്ലാം പറഞ്ഞു.
1: നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ റസുമിഹിൻ? നിങ്ങൾക്ക് മേൽ എനിക്കൊരു കണ്ണുണ്ട്. നിങ്ങളൊരു തിരക്ക് പിടിച്ച മനുഷ്യനല്ലേ?
0: ചതിക്കല്ലേ ഡോക്ടർ.
1: എന്തായാലും അവനെ എങ്ങനെങ്കിലും പുറത്തിറക്കണം. നുണ എപ്പോഴും മാപ്പ് കൊടുക്കാവുന്ന കാര്യമാണ്, കാരണം അത് സത്യത്തിലേക്ക് നയിക്കും.
0: സത്യത്തിലേക്ക് നുണ നയിക്കുമെന്നോ? കൊള്ളാമല്ലോ തത്വം.
1: സത്യത്തിൽ ഇവിടെ കണ്ടത് അതല്ലേ? വാതിലടച്ചിരിക്കുന്നു. അവർ കാവൽക്കാരനുമായി തിരിച്ചെത്തിയപ്പോൾ ആ വാതിൽ തുറന്നു കിടക്കുന്നു. അതുകൊണ്ട് പെയിന്ററാണ് അത് ചെയ്തത്. അതാണ് അവരുടെ യുക്തിവാദം.
0: ഓ, നിങ്ങൾ വികാരം കൊള്ളാതെ ഡോക്ടർ. അവർ പെയിന്റർമാരെ സംശയിക്കുന്നതേ ഉള്ളൂ. അറസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ.
2: ആരെയും അറസ്റ്റ് ചെയ്തില്ലേ?
0: നിക്കോ, നീ വിശ്രമിക്കേ. അറസ്റ്റ് ഉടനെ നടക്കും.
2: എങ്കിൽ എനിക്കതിലൊരു താല്പര്യമില്ല.
0: ഇപ്പൊ എല്ലായിടവും ചർച്ച ഇതിനെ പറ്റിയാ, ഇരട്ട കൊലപാതകത്തെ പറ്റി.
1: ഞാൻ എപ്പോഴും നിരപരാധിയുടെ കൂടെയാണ്. നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല, അല്ലേ നിക്കോ?
0: ഞാനും ഡോക്ടറുടെ പക്ഷത്താണ്. ഒരു പുതിയ സമ്പ്രദായത്തിലൂടെ ആയിരിക്കാം ഇതിന്റെ അന്വേഷണം. മനഃശാസ്ത്രപരമായ വിശകലനത്തിലൂടെ കൊലയാളിയെ കണ്ടെത്തുക. അതിന് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥൻ പെട്രോവിച്ച് ചാർജ് എടുത്തിട്ടുണ്ട്.
1: എന്തായാലും പെയിന്ററെ പറ്റിയാണ് എനിക്ക് ഉത്കണ്ഠ.
0: കൊലപാതകം കഴിഞ്ഞ് മൂന്നാം ദിവസം രാവിലെ പെയിന്ററുടെ പിന്നാലെ ചുറ്റിപ്പിണഞ്ഞു നടക്കുന്ന അവസരത്തിൽ ആ കെട്ടിടത്തിന് മുന്നിൽ

0: മദ്യശാല നടത്തുന്നില്ലേ ദുഷ്കിൻ? അയാൾ സ്വർണക്കമ്മലുകൾ സൂക്ഷിച്ചിട്ടുള്ള ആഭരണപ്പെട്ടിയുമായി പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടൊരു നീണ്ട കഥ പറഞ്ഞു. അതവിടെ കൊടുത്തിട്ട് മൂക്കറ്റം കുടിച്ചെന്ന്.
1: പെയിന്ററോ നിക്കോളയോ?
0: അല്ലാതെ പിന്നെ അയാളും കൂട്ടുകാരനും കൂടി. പെയിന്റർക്ക് ആ കമ്മലുകൾ എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചപ്പോ വഴിയിൽ കിടന്ന് കിട്ടിയതാണെന്ന്. സംശയം വരത്തില്ലേ?
1: കഥ കേട്ടിട്ട് എനിക്കും സംശയം തോന്നുന്നു.
0: അല്പം കൂടി ക്ഷമിക്കൂ, എല്ലാം ശരിയായി കണ്ടെത്താം. ഇപ്പോ അവരെ ചോദ്യം ചെയ്യുകയാവും.

0: നിനക്കത്ര വയസ്സായടാ?
1: 22.
0: പേര്?
1: നിക്കോളെ.
0: ജോലി?
1: പെയിന്റിംഗ്.
0: ചിത്രരചനയോ?
1: അല്ല, ചുവരിൽ പെയിന്റടി.
0: നീ ഡിമിട്രിയോടൊപ്പം ജോലി ചെയ്യുമ്പോ 6 മണിക്ക് കോണിപ്പടിയിൽ ആരെയും കണ്ടില്ലേ?
1: ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിരിക്കാം, പക്ഷേ ഞാനതൊന്നും അത്ര കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല സാറേ.
0: നീ അവിടെ ഒരു ശബ്ദവും കേട്ടില്ലേ?
1: ഞാൻ പ്രത്യേകിച്ച് ഒരു ശബ്ദവും കേട്ടില്ല.
0: ആ ദിവസം ആ വിധവയും അവരുടെ സഹോദരിയും കൊല്ലപ്പെട്ടതറിഞ്ഞില്ലേ?
1: ഞാൻ അതിനെക്കുറിച്ചൊന്നും അറിഞ്ഞില്ല.
0: അവരുടെ സകല സ്വത്തുക്കളും കവർച്ച ചെയ്തതും അറിഞ്ഞില്ലേ?
1: ഇല്ല, എനിക്കതൊന്നും അറിയില്ല സാറേ.
0: കമ്മൽ നിനക്ക് എവിടെ നിന്ന് കിട്ടി?
1: അത് തെരുവിൽ നിന്ന്.
0: പിന്നെ അന്ന് നീ ഡിമിട്രിയോടൊപ്പം ജോലിക്ക് പോകാതിരുന്നത് എന്തുകൊണ്ട്?
1: അത് സാറേ, അതിന്
0: പറയടാ.
1: അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല സാറേ, ഞാനന്ന് പോയില്ല.
0: അതിന് കാരണമാ ചോദിച്ചത്?
1: സാറേ, അത് ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സാറേ.
0: എവിടെ നിന്നാണ് നീ കുടിച്ചത്?
1: അത് 7 നമ്പർ മദ്യശാലയിൽ നിന്ന്.
0: നീ എന്തിനാണ് ദുഷ്കിന്റെ അടുത്ത് നിന്ന് ഓടിക്കളഞ്ഞത്?
1: ഞാൻ വല്ലാതെ ഭയപ്പെട്ടിരുന്നു സാറേ.
0: എന്തിനാണ് നീ പേടിക്കുന്നത്?
1: ഞാനാണത് ചെയ്തതെന്ന് അവർ വിചാരിച്ചെന്ന് ഓർത്തിട്ട്.
0: നീ തെറ്റുകാരനല്ലെങ്കിൽ എന്തിനു ഭയക്കുന്നത്? ഇവനെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ലോക്കപ്പിലേക്ക് മാറ്റിവനെ.
2: ശരി സാറേ.
3: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 15-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോഫ്, നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ, സന്തോഷ് കുമാർ സൗപർണിക, ഡോക്ടർ സോസിമോവ്, ശ്രീകുമാർ മുഖത്തല, സെമറ്റോവ്, കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ, നിക്കോള, പ്രവീൺ രാജ് കിളിമാനൂർ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു.
4: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
5: എന്നും രാവിലെ 7:13.
4: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗസൽ, മിതാലി സിംഗ് പാടിയ ഗസലുകൾ കേൾക്കാം.

ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. സായാഹ്ന പ്രക്ഷേപണം വൈകിട്ട് 4:45 ആരംഭിക്കും. ആകാശവാണി 103.6 റിയൽ FM.

FM പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്തു. കൊൽക്കത്തയിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനായുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ ശ്രമം തുടർന്ന് നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രി കഴകം. ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് നാളെ തുടക്കമാകും. ഈ മാസം 18 വരെ നീളുന്ന നാടകോത്സവത്തിൽ നടൻ മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ ഭാഗമാകും. ആകാശവാണിയുടെ കേരള നിലയങ്ങൾ രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. സാക്ഷരതാ മിഷന്റെ 4, 7, 10 ക്ലാസുകളിലേക്കും ഹയർ സെക്കൻഡറിയിലേക്കുമുള്ള തുല്യതാ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 4, 7 ക്ലാസ് തുല്യതാ കോഴ്സുകൾ പൂർണ്ണമായും സൗജന്യമാണ്. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി May 25. ചാലക്കുടിപ്പുഴ പാലം അറ്റകുറ്റപ്പണികൾക്കായി പൂർണ്ണമായും അടച്ചു. ഈ ഭാഗത്ത് കൂടിയുള്ള ഗതാഗതം ഒറ്റവരിയായി നിയന്ത്രിച്ചിരിക്കുന്നതിനാൽ നേരിയ ഗതാഗത തടസ്സം. 20 ദിവസത്തേക്കാണ് നിയന്ത്രണം. തേക്കടി തടാകത്തിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് KTDCയുടെ വലിയ ബോട്ടുകൾ സർവീസ് പുനരാരംഭിച്ചു. നിലവിൽ 40 പേർക്ക് വീതമാണ് യാത്ര ചെയ്യാനുള്ള അനുമതി. കേരളത്തിൽ ബുധനാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി 4 മണിക്ക്.

0: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാനായി ഇപ്പോൾ മുതൽ വാട്സപ്പ് ചെയ്യൂ 9400224440 എന്ന നമ്പറിലേക്ക്. ആദ്യ ഗാനം കണ്ണകി എന്ന ചിത്രത്തിൽ നിന്നും, പാടിയത് ചിത്ര. കേൾക്കാനായി കാത്തിരിക്കുന്നു നിലമ്പൂരിൽ നിന്നും ബേബി, കുഞ്ഞുമോൾ എന്നിവർ.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: ഓ, ഈ വേനൽച്ചൂട് ഏതാണ്ട് കഴിയാൻ പോവാണെന്ന് തോന്നുന്നു.
2: ഇനി ക്ലാസ് തുടങ്ങുന്നതിന്റെ ചൂട് വരാൻ പോവുകയല്ലേ?
1: അതെ, ചൂട് ഏതായാലും കുറഞ്ഞ വിലയിൽ AC നൽകാൻ മൈജി ഉണ്ട് കൂടെ.
2: 1.5 ton 3-star 5-star AC കൾ കില്ലർ പ്രൈസിൽ വാങ്ങാം, ഒപ്പം EMI-യും.
1: ഇന്ന് തന്നെ മൈജി മൈജി ഫ്യൂച്ചർ സന്ദർശിക്കൂ.
2: TNC apply.
3: മദനോത്സവം ഈ ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം കേൾക്കാനായി കാത്തിരിക്കുന്നു.

0: കഥ ഒരു ഫോട്ടോഗ്രാഫറും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
1: ഓ ലവ്ലി, വെൽ ഡൺ.
0: ബിസിനസ് ലോൺ അപ്രൂവ്ഡ്. ഇനി വലിയ സ്റ്റുഡിയോ ആകും. പുതിയ ക്യാമറ, പുതിയ ലൈറ്റ്സ്, കൊടുകൈ, പുതിയ കാറും വാങ്ങിക്കാം അതേ ലോണ് കൊണ്ട് തന്നെ. നോ, ലോൺ എടുത്ത കാര്യത്തിന് തന്നെ ഉപയോഗിക്കണം. സമയത്തിന് EMI അടയ്ക്കൂ, ക്രെഡിറ്റ് സ്കോർ ഉയർത്തു, അടുത്ത ലോൺ എളുപ്പത്തിൽ നേടൂ. കാറ് വേണ്ടെങ്കിൽ എന്റെ ഒരു ഫോട്ടോ എടുക്കുന്നേ. നീ ആരാ?
2: RBI പറയുന്നു,
0: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
3: 94,900 രൂപ വിലയുള്ള ജാപ്പനീസ് ബ്രാൻഡ് 55-inch 4K QLED TV ഇപ്പോൾ പാർട്ടി സ്പീക്കറോടുകൂടി 33,900 രൂപയ്ക്ക് കണ്ണങ്കണ്ടിൽ നിന്നും സ്വന്തമാക്കാം.
4: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്.
2: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
3: നിങ്ങളുടെ ബിസി മോർണിംഗ്സ് ഇനി ഈസി ആക്കാം.
4: കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസ് ഓഫേഴ്സ് റെഡി.
3: എയർ ഫ്രയർ, പ്രഷർ കുക്കർ, കുക്ക്വെയർ എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ.
4: BLDC ഫാനുകൾ 2000 രൂപയിൽ താഴെ.
3: ഇന്ന് തന്നെ മൈ ജി ഫ്യൂച്ചർ സന്ദർശിക്കൂ.
4: TNC അപ്ലൈ.
5: ബാബു രാമനാട്ടുകാർ ആവശ്യപ്പെട്ട ഗാനമാണ് അടുത്തത്. ചിത്രം കയം, പാടിയത് S. ജാനകി.

0: അന്തപ്പൻ എന്താ ഒരു മൗനം?
1: പരസ്യത്തിന് കൊടുത്ത വലിയ ലാഭം കണ്ടിട്ടാ മോൾക്കൊരു വില കൂടിയ ഫോൺ വാങ്ങിയത്. ക്യാമറയുടെ ക്വാളിറ്റി കുറവ് കണ്ട് കമ്പനി സർവീസ് സെന്ററിൽ ചെന്നപ്പോഴല്ലേ ചതി മനസ്സിലായത്. റിപ്പയർ ചെയ്ത ഫോണായിരുന്നു.
2: കണ്ണും കണ്ടി ഉറപ്പ് നൽകുന്നു, ഞങ്ങൾ റീഫർബിഷ്ഡും സെക്കൻഡ്സും വിൽക്കുന്നില്ല.
3: ഒപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഒപ്റ്റിക് അവന്യൂ.
4: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
5: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
6: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
7: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
8: സായുജം എന്ന ചിത്രത്തിൽ വാണിജേറം പാടിയഗാനം കേൾക്കാനായി കാത്തിരിക്കുന്നു. നിറമരുതൂർ കാളാട് നിന്ന് ചന്ദ്രൻ, ആര്യ, ആരാധ്യ, ആദർശ്, അംബിക എന്നിവർ.
9: യുവ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
1: നാളെയും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐഡി കാർഡുമായി വരും.
1: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ് മൈ ജി.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസമാർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
4: ചിത്രം അരക്കള്ളൻ മുക്കാൽ കള്ളൻ. പാടിയത് യേശുദാസും ജാനകിയും. കേൾക്കാനായി കാത്തിരിക്കുന്നു. കോഴിക്കോട് ഗ്രാൻഡ് ബസാറിൽ നിന്ന് ജയരാജ്, ശ്രീകുട്ടൻ, ഹസ്സൻ, രമ്യ, ബിന്ദു, ഷീന, തീർത്ഥ എന്നിവർ.

0: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരൂ.
1: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
0: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
2: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്.

0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: ഇത്തിരി പൂവേ ചുവന്ന പൂവേ, ഈ ചിത്രത്തിൽ ജാനകിയുടെ ജാനകി പാടിയ ഗാനം കേൾക്കാനായി കാത്തിരിക്കുന്നു റീന ബാബുരാജ് മോഡോളി.

0: വലിയ വിലയ്ക്ക് വാങ്ങിയ ഫ്രിഡ്ജാ തകരാറായത്. പരസ്യത്തിലെ ഗിഫ്റ്റിന്റെ വലിപ്പം കണ്ട് വാങ്ങിയതാ.
1: അന്തപ്പ, എത്ര തവണ നിന്നോട് പറഞ്ഞതാ, ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് കണ്ണങ്കണ്ടി ചെന്ന് മറ്റുള്ളവരുടെ വിലയും കണ്ണങ്കണ്ടിയുടെ വിലയുമായി താരതമ്യം ചെയ്ത ശേഷമേ വാങ്ങാവൂന്ന്. ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള കമ്പനി ഒറിജിനൽ പ്രോഡക്റ്റും ഏറ്റവും കുറഞ്ഞ വിലയും പിന്നെ ബെസ്റ്റ് സർവീസും അത് കണ്ണങ്കണ്ടിയിൽ നിന്ന് മാത്രമേ കിട്ടൂ.
2: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
3: രാജവാഴ്ച ഈ ചിത്രത്തിൽ എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം കേൾക്കാനായി കാത്തിരിക്കുന്നു പി വി മുഹമ്മദ്, വടക്കേ വാവനൂർ.

0: സ്കൂളും കോളേജും തുറക്കാൻ പോകുന്നു.
1: എങ്കിൽ പുതിയ ലാപ്ടോപ്പ് വാങ്ങാൻ മൈജിലേക്ക് വരൂ. മാക്ബുക്ക് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ഗെയിമിംഗ് ലാപ്ടോപ്പുകൾ ബെസ്റ്റ് പ്രൈസിൽ സ്വന്തമാക്കൂ.
2: ടീച്ചേഴ്സിനും സ്റ്റുഡന്റ്സിനും സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരാം. ലാപ്ടോപ്പുകൾ സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈജി ബാക്ക് ടു സ്റ്റഡി ഇപ്പോൾ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
3: ആലോലം എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയ ഗാനം കേൾക്കാനായി കാത്തിരിക്കുന്നു പന്തിരാങ്കാവിലെ അമൽ കൃഷ്ണ.

0: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട് ഫോണും മാത്രം മതിയോ?
1: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
0: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരൂ.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. ടിഎൻസി അപ്ലൈ.
2: ആഗ്രഹം എന്ന ചിത്രത്തിൽ യേശുദാസും പി സുശീലയും പാടിയ ഗാനം കേൾക്കാനായി കാത്തിരിക്കുന്നു കൊണ്ടുപറമ്പിൽ നിന്നും രജനി, റീജ, ഫാത്തിമ എന്നിവർ.

ആകാശവാണി 103.6 റിയൽ എഫ്എം. എഫ്എം പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാളിലെ ആദ്യ ബിജെപി മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്തു. കൊൽക്കത്തയിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനായുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ ശ്രമം തുടർന്ന നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വിക്ടറി കഴകം. യുവസംഘം ആറാം ഘട്ടത്തിന്റെ ഭാഗമായി 39 അംഗ കേരള ലക്ഷദ്വീപ് സംഘം ജമ്മുകാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിലേക്ക് യാത്ര തിരിച്ചു. ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് നാളെ തുടക്കമാകും. ഈ മാസം 18 വരെ നീളുന്ന നാടകോത്സവത്തിൽ നടൻ മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ ഭാഗമാകും. ആകാശവാണിയുടെ കേരള നിലയങ്ങൾ രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. സാക്ഷരതാ മിഷന്റെ 4, 7, 10 ക്ലാസുകളിലേക്കും ഹയർ സെക്കൻഡറിയിലേക്കുമുള്ള തുല്യതാ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 4, 7 ക്ലാസ് തുല്യതാ കോഴ്സുകൾ പൂർണ്ണമായും സൗജന്യമാണ്. അപേക്ഷകൾ ഈ മാസം 25 വരെ സമർപ്പിക്കാം. കൊല്ലം തെന്മലയിൽ വീണ്ടും കരടിയുടെ സാന്നിധ്യം. തെന്മല MSLന് സമീപത്തെ വനത്തിലെ പാറക്കൂട്ടത്തിലാണ് കരടിയെയും കുഞ്ഞുങ്ങളെയും കണ്ടത്. ചാലക്കുടി പുഴ പാലം അറ്റകുറ്റപ്പണികൾക്കായി പൂർണ്ണമായും അടച്ചു. 20 ദിവസത്തേക്കാണ് നിയന്ത്രണം. തേക്കടി തടാകത്തിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് KTDCയുടെ വലിയ ബോട്ടുകൾ സർവീസ് പുനരാരംഭിച്ചു. നിലവിൽ 40 പേർക്ക് വീതമാണ് യാത്ര ചെയ്യാനുള്ള അനുമതി. കേരളത്തിൽ ബുധനാഴ്ച

വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി 5 മണിക്ക്.

0: വിളയുന്നിത.
1: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
2: സബ്കെ ലിയെ സമാജിക് സുരക്ഷ അടൽ പെൻഷൻ യോജന മോദി ജി കാ സങ്കൽപ്പ്
3: യോജന ഉൻ നൌജവാനോ കെ ലിയെ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
4: അബ് തക് ഇസ് യോജന സേ 8 കറോഡ് 85 ലാഖ് സേ അധിക ലാഭാർത്ഥി ജുഡ് ചുക്കേ ഹൈ. അഗർ ആപ് ഭി 18 സേ 40 സാൽ കി ഉമ്ര കെ ഹൈ തോ മാസിക് അടൽ പെൻഷൻ സഹിത് 3 ഗ്യാരണ്ടീഡ് ഫായ്ദോ കെ ലിയെ അപ്നി ബാങ്ക് ശാഖാ സേ സമ്പർക് കരേ.
5: ഒന്ന് നനച്ചേ പാട്ട് പഠിച്ചേ തങ്കമേ ഞാൻ തങ്കമേ.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: അസൈൻമെന്റ്സ്, പ്രോജക്ട്, പ്രിന്റ് ചെയ്യാൻ ഇനി എന്തിന് ടെൻഷൻ?
2: മൈജി പ്രാക്ടീസ് സ്റ്റഡിയിൽ എപ്സൺ എച്ച് പി ബ്രദർ കാനൺ പ്രിന്ററുകൾക്ക് സ്പെഷ്യൽ ഓഫർ.
1: ലാപ്ടോപ്പോ സ്മാർട്ട് ഫോണോ വാങ്ങുമ്പോൾ പ്രിന്ററുകളിൽ എക്സ്ട്രാ ഡിസ്കൗണ്ടും.
2: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ഐ ഡി കാർഡുമായി വരാം.
1: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ് എമ്മിൽ സമർപ്പിക്കുന്നത്
4: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
5: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി. കൊടുങ്ങി
6: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
7: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
1: മൈജി ബാക്ക് ടു സ്റ്റഡി. നിങ്ങളുടെ സ്മാർട്ട് ഫോൺ മാറ്റാം.
2: ആപ്പിൾ, സാംസങ് ഉൾപ്പെടെ എല്ലാ ഫോണുകളും ടാബ്ലറ്റുകളും ഞെട്ടിക്കും വിലക്കുറവിൽ.
1: 10,000 രൂപ മുതൽ ഫോണുകൾ വാങ്ങുമ്പോൾ പ്രൈസ് റേഞ്ച് അനുസരിച്ച് 15,000 രൂപ വരെ വില വരുന്ന പ്രൊഡക്ടുകൾ സമ്മാനം.
2: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്പെഷ്യൽ ഓഫറുകൾ
1: ഇപ്പോൾ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: TNC apply.
8: Music Next.

ഇപ്പോൾ വെറും 132 രൂപ ദിവസം മുടക്കിൽ ഒരു ഇൻവെർട്ടറും ബാറ്ററിയും കണ്ണങ്കണ്ടിയിൽ നിന്ന് സ്വന്തമാക്കാം. വലിയ ഡ്രമ്മുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144 54 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.

0: വാറന്റി പീരീഡിന് ശേഷം ഭീമമായ റിപ്പയറിംഗ് ചാർജ് ഈടാക്കുന്ന കമ്പനികളുടെ എസികൾ വാങ്ങാതിരിക്കുക. അറിഞ്ഞു വാങ്ങാൻ കണ്ണങ്കണ്ടി.
1: വലിയ ഡ്രം ഉള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
2: ഒരു വീടായ
3: സംശയമെന്ത്? ഒരു ഡെസ്ക്ടോപ്പ് വേണം.
2: മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫറിൽ ലെനോവോ HP ഡെസ്ക്ടോപ്പുകൾ സൂപ്പർ ഡിസ്കൗണ്ടിൽ.
3: സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം മൈ ജിയുടെ കസ്റ്റമൈസ്ഡ് ഡെസ്ക്ടോപ്പുകളും.
2: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ID കാർഡുമായി വരാം.
3: ഇപ്പോൾ എല്ലാം മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
4: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
5: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 3-ാം ദിവസം മെയ് 12-ാം തീയതി ചൊവ്വാഴ്ച രാത്രി 9:30 ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ. വാൽപ്പാറയിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷണത്തിനിടെ നടന്ന മത്സരത്തിൻ്റെയും ജയപരാജയങ്ങളുടെയും ഉള്ളുപൊള്ളിക്കുന്ന അനുഭവ സാക്ഷ്യം മടക്കം.
1: കാരാഗ്രഹം ഇവിടെ നിന്ന് ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
2: നളിനി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ.
0: പുനഃപ്രക്ഷേപണം മെയ് 13-ാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.
3: എസി ഉപയോഗിക്കുമ്പോൾ വൈദ്യുതി ബില്ല് കുറയ്ക്കണമെങ്കിൽ യഥാർത്ഥ ടണ്ണേജ് അഥവാ BTU-ലുള്ള എസികൾ തന്നെ തിരഞ്ഞെടുക്കണം. കണ്ണങ്കണ്ടി, വലിയ ഡ്രമുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
4: രണ്ടക്ഷരം കേട്ട് പഠിക്കണമെങ്കിൽ സ്പീക്കറും ഇയർഫോണും വേണം.
5: നിങ്ങളുടെ സ്റ്റഡി സെറ്റപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി.
4: സ്മാർട്ട് വാച്ച്, ഇയർബഡ്, സ്പീക്കേഴ്സ്, ഹാർഡ് ഡിസ്ക്, മൗസ്, കീബോർഡ് തുടങ്ങി എല്ലാ ആക്സസറീസിനും 77% വരെ ഡിസ്കൗണ്ട്.
5: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ID കാർഡുമായി വരാം.
4: മൈ ജി ബാക്ക് ടു സ്റ്റഡി, TNC അപ്ലൈ.
6: മ്യൂസിക് നിക്സ്.

0: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ്, സമർപ്പിക്കുന്നത് വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
1: സ്റ്റൈലോ ഓപ്റ്റിക്സ്, രാഗപരാഗം,

പശ്ചിമ ബംഗാളിലെ ആദ്യ ബി ജെ പി മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്തു. കൊൽക്കത്തയിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ ശ്രമം തുടർന്ന് നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രി കഴകം. ഉഭയകക്ഷി സഹകരണം കരുത്തുറ്റതാക്കാൻ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ പ്രധാനമന്ത്രി കമല പ്രസാദ് ബിസസറുമായി കൂടിക്കാഴ്ച നടത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് നാളെ തുടക്കമാകും. ഈ മാസം 18 വരെ നീളുന്ന നാടകോത്സവത്തിൽ നടൻ മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ ഭാഗമാകും. ആകാശവാണിയുടെ കേരള നിലയങ്ങൾ രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. സാക്ഷരതാ മിഷന്റെ 4, 7, 10 ക്ലാസുകളിലേക്കും ഹയർ സെക്കൻഡറിയിലേക്കുമുള്ള തുല്യതാ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ ഈ മാസം 25 വരെ സമർപ്പിക്കാം. ചാലക്കുടി പുഴപ്പാലം അറ്റകുറ്റപ്പണികൾക്കായി പൂർണ്ണമായും അടച്ചു. 20 ദിവസത്തേക്കാണ് നിയന്ത്രണം. കേരളത്തിൽ ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. ഒളിമ്പ്യൻ വിനേഷ് ഫോഗട്ടിന് ഇന്ത്യൻ ഗുസ്തി ഫെഡറേഷന്റെ കാരണം കാണിക്കൽ നോട്ടീസ്. അച്ചടക്കരാഹിത്യവും ഉത്തേജക മരുന്ന് വിരുദ്ധ നിയമലംഘനവും ആരോപിച്ചാണ് നോട്ടീസ്. ISL ഫുട്ബോളിൽ ഗോവ മോഹൻ ബഗാൻ മത്സരം അല്പസമയത്തിനകം. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.

0: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത് അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
1: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്, ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.

0: ഓൺലൈൻ ക്ലാസും എന്റർടൈൻമെന്റും ഇനി ടിവിയിലേക്ക് മാറ്റിയാലോ.
1: 65 inch വരെയുള്ള ടിവികളിൽ 4000 രൂപ വരെ ക്യാഷ് ബാക്കും സ്പെഷ്യൽ പ്രൈസും
0: കൂടെ വിഷു ഓഫറിൽ 1:10,00,000 രൂപയും
1: ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
0: TNC അപ്ലൈ.
1: കോളിവുഡ് ഹിറ്റ്സ്.

0: സ്മാർട്ട് ഫോൺ, ലാപ്ടോപ്പ് തുടങ്ങി പഠിക്കാൻ വേണ്ടതെല്ലാം ഏറ്റവും കുറഞ്ഞ വിലയിൽ നൽകാൻ മൈജി ബാക്ക് ടു സ്റ്റഡി.
1: ഏറ്റവും കുറഞ്ഞ വില, EMI, എക്സ്ചേഞ്ച്, പിന്നെ പ്രൊട്ടക്ഷനും എക്സ്ട്രാ വാറന്റിയും.
0: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ID കാർഡുമായി വരാം.
1: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: ഏതെങ്കിലും ഒരു AC വാങ്ങിയാൽ കറണ്ട് ബില്ല് വരുമ്പോ ഫേർക്കേണ്ടി വരും. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കൾ കണ്ണും കണ്ടിയും.
1: ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. അത് സംരക്ഷിക്കാൻ 18,990 രൂപ മുതൽ പ്രീമിയം മോഡൽ സിമിനി ഹോബുകൾ കണ്ണും കണ്ടിയിൽ.
2: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടകാനുഭവത്തിനായി ഏവരും കാതോർക്കുക.
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
4: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസമാർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
5: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
6: ശോഭിക വെഡിംഗ്സ്,
7: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
8: കോളിവുഡ് ഹിറ്റ്സ്.
1: മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവിൽ പ്രമുഖ ബ്രാൻഡുകളുടെ സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പുകളും കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കൂ.
9: നിങ്ങൾക്ക് അനുയോജ്യമായ EasyEMI പ്ലാനുകൾ, വമ്പൻ ഓഫറുകൾ. കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.

ആകാശവാണി 103.6 റിയൽ എഫ് എമ്മിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 30 മിനിറ്റും 54 സെക്കൻഡും. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കേൾക്കാം, ദിൽ അപ്ന ഓർ പ്രീത് പരായി എന്ന ചിത്രത്തിന് വേണ്ടി ലതാ മങ്കേഷ്കർ പാടിയ ഗാനം.

0: സ്മാർട്ട് ഫോൺ, ലാപ്ടോപ്പ് തുടങ്ങി പഠിക്കാൻ വേണ്ടതെല്ലാം ഏറ്റവും കുറഞ്ഞ വിലയിൽ നൽകാൻ മൈജി ബാക്ക് ടു സ്റ്റഡി.
1: ഏറ്റവും കുറഞ്ഞ വില, EMI, എക്സ്ചേഞ്ച്, പിന്നെ പ്രൊട്ടക്ഷനും എക്സ്ട്രാ വാറന്റിയും.
0: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ID കാർഡുമായി വരാം.
1: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
3: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.

0: വിളവുകൾ വിളയുന്നിത.
1: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
2: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ബെനീസിയ ബാത്ത്വെയർസ്.
3: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
2: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
4: അടുത്ത ഗാനം കേൾക്കാം, ചകിയ എന്ന ചിത്രത്തിൽ നിന്നും.

0: എങ്ങനെയുണ്ട് സാർ പുതിയ ബാച്ചിലർ ലൈഫ്?
1: എല്ലാം സഹിക്കാം, പക്ഷെ പാത്രം കഴുകൽ
0: അതിപ്പോ എളുപ്പമല്ലേ? വെറും 18,990 രൂപ മുതൽക്ക് ഡിഷ് വാഷറുകൾ കണ്ണങ്കണ്ടിയിലുള്ളപ്പോൾ
1: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
2: ഇനി ക്ലാസ് തുടങ്ങുന്നതിന്റെ ചൂട് വരാൻ പോവുകയല്ലേ?
3: അതെ, ചൂട് ഏതായാലും കുറഞ്ഞ വിലയിൽ AC നൽകാൻ മൈജിയുണ്ട് കൂടെ.
2: 1, 1.5 ton, 3-star, 5-star AC കില്ലർ പ്രൈസിൽ വാങ്ങാം, ഒപ്പം EMI.
3: ഇന്ന് തന്നെ മൈജി, മൈജി ഫ്യൂച്ചർ സന്ദർശിക്കൂ.
2: TNC അപ്ലൈ.
4: പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നു ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. അടുത്ത ഗാനം കേൾക്കാം, ഹം ദോനോ എന്ന ചിത്രത്തിനു വേണ്ടി മുഹമ്മദ് റഫിയും ആശാ ഭോസ്ലെയും പാടിയത്.

0: റെഫ്രിജറേറ്ററുകളിൽ 2500 രൂപയും ക്യാഷ് ബാക്ക്.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡി, ഇന്ന് തന്നെ മൈ ജി ഫ്യൂച്ചർ സന്ദർശിക്കൂ.
0: TNC apply.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
4: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളിലെ അടുത്ത ഗാനം ജബ് പ്യാർ കിസി സേ ഹോത്താ ഹേ എന്ന ചിത്രത്തിന് വേണ്ടി ലതാ മങ്കേഷ്കറും മുഹമ്മദ് റഫിയും പാടിയത്.

0: നിങ്ങളുടെ ബിസി മോർണിംഗ്സ് ഇനി ഈസി ആക്കാം.
1: കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസ് ഓഫേഴ്സ് റെഡി.
0: എയർ ഫ്രയർ, പ്രഷർ കുക്കർ, കുക്ക്വെയർ എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ.
1: BLDC ഫാനുകൾ 2000 രൂപയിൽ താഴെ.
0: ഇന്ന് തന്നെ മൈ ജി ഫ്യൂച്ചർ സന്ദർശിക്കൂ.
1: TNC അപ്ലൈ.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
4: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളിലെ അവസാന ഗാനം കേൾക്കാം. സസുറാൽ എന്ന ചിത്രത്തിനു വേണ്ടി മുഹമ്മദ് റഫി പാടിയത്.

0: ഈ ഗാനത്തോടെ ഇന്നത്തെ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം ഇനി നാളെ വൈകുന്നേരം 5:30.
1: അഖില കേരള റേഡിയോ നാടകോത്സവം 3-ാം ദിവസം 12 ചൊവ്വാഴ്ച രാത്രി 9:30 ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ. വാൽപ്പാറയിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷണത്തിനിടെ നടന്ന മത്സരത്തിൻ്റെയും ജയപരാജയങ്ങളുടെയും ഉള്ളുപൊള്ളിക്കുന്ന അനുഭവ സാക്ഷ്യം മടക്കം.
2: കാരാഗ്രഹം ഇവിടെ നിന്ന് ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
3: നളിനി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ.
1: പുനഃപ്രക്ഷേപണം 13-ാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:00.

FM പ്രധാന വാർത്തകൾ. 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്നും 4 പഞ്ചായത്തുകൾക്ക് അംഗീകാരം. പത്തനംതിട്ടയിലെ നിരണം, തിരുവനന്തപുരം ജില്ലയിലെ ഒറ്റൂർ, കോട്ടയം ജില്ലയിലെ മേലുകാവ്, ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് എന്നീ പഞ്ചായത്തുകൾക്കാണ് അംഗീകാരം. പശ്ചിമബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്തു. കൊൽക്കത്തയിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്തു. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനായുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു.

ശ്രമിക്കുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ ശ്രമം തുടർന്ന് നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രി കഴകം. ഹാംപ്ടൺ സ്കൈ റിയാലിറ്റി ലിമിറ്റഡുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ പഞ്ചാബ് ക്യാബിനറ്റ് മന്ത്രി സഞ്ജീവ് അറോറയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. വ്യവഹാരങ്ങൾക്ക് രമ്യമായ പരിഹാരം ലക്ഷ്യമിട്ട് നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റി ഈ വർഷത്തെ രണ്ടാമത്തെ ദേശീയ ലോക് അദാലത്ത് സംഘടിപ്പിച്ചു. ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് നാളെ തുടക്കമാകും. ഈ മാസം 18 വരെ നീളുന്ന നാടകോത്സവത്തിൽ നടൻ മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ ഭാഗമാകും. ആകാശവാണിയുടെ കേരള നിലയങ്ങൾ രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. കേരളത്തിൽ ബുധനാഴ്ച വരെ ഇടിമിന്നലോടു കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. ഒളിമ്പ്യൻ വിനേഷ് ഫോഗട്ടിന് ഇന്ത്യൻ ഗുസ്തി ഫെഡറേഷന്റെ കാരണം കാണിക്കൽ നോട്ടീസ്. അച്ചടക്കരാഹിത്യവും ഉത്തേജക മരുന്ന് വിരുദ്ധ നിയമലംഘനവും ആരോപിച്ചാണ് നോട്ടീസ്. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി 7 മണിക്ക്.

ഗാനകേളി. ഗാനകേളിയിലെ ആദ്യ ഗാനം ഈ തലമുറ ഇങ്ങനെ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും മാധുരിയും പാടിയത്. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് ജി ദേവരാജൻ.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരൂ.
2: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
1: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
2: മൈജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
3: അഖില കേരള റേഡിയോ നാടകോത്സവം 3ാം ദിവസം May 12 ചൊവ്വാഴ്ച രാത്രി 9:30 ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ. വാൽപ്പാറയിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷണത്തിനിടെ നടന്ന മത്സരത്തിൻ്റെയും ജയപരാജയങ്ങളുടെയും ഉള്ളുപൊള്ളിക്കുന്ന അനുഭവ സാക്ഷ്യം മടക്കം.
4: കാരാഗ്രഹം ഇവിടെ നിന്ന് ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
5: നളി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ.
3: പുനഃപ്രക്ഷേപണം May 13 ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.
6: ഗാനകേളിയിൽ അടുത്തതായി കേൾക്കാം ഏഴാച്ചേരി രാമചന്ദ്രന്റെ വരികൾക്ക് MB ശ്രീനിവാസൻ സംഗീതം പകർന്ന് യേശുദാസ് പാടിയത്. ചിത്രം മീനമാസത്തിലെ സൂര്യൻ.

0: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
1: നാടകം സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
1: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ് മൈ ജി.
2: ഷോപ്പിക വെട്ടിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
5: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
6: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
7: ഒ എൻ വി കുറിപ്പ്, കെ ജെ ജോയ് കൂട്ടുകെട്ടിൽ വാണി ജയറാം പാടിയ ഗാനം, ചിത്രം ചൂടാത്ത പൂക്കൾ.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
2: പ്രിയ ശ്രോതാക്കൾ, കേട്ടുകൊണ്ടിരിക്കുന്നു ഗാനകേളി. അടുത്ത ഗാനം ഉയരും ഞാൻ നാടാകെ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. ഗാനശില്പികൾ ONV കുറുപ്പ്, KPN പിള്ളേ.

0: 94,900 രൂപ വിലയുള്ള ജാപ്പനീസ് ബ്രാൻഡ് 55-inch 4K QLED ടിവി ഇപ്പോൾ പാർട്ടി സ്പീക്കറോടുകൂടി 33,900 രൂപയ്ക്ക് കണ്ണങ്കണ്ണിൽ നിന്നും സ്വന്തമാക്കാം.
1: सबके लिए सामाजिक सुरक्षा अटल पेंशन योजना मोदी जी का संकल्प
2: योजना उन नौजवानों के लिए है ताकि आप जब 60 साल के होंगे आपको कभी किसी के सहारे की जरूरत न पड़े, आप अपना बुढ़ापा भी गौरव के साथ बिता सको.
1: अब तक इस योजना से 8,85,00,000 से अधिक लाभार्थी जुड़ चुके हैं. अगर आप भी 18 से 40 साल की उम्र के हैं तो मासिक अटल पेंशन सहित 3 गारंटीड फायदों के लिए अपनी बैंक शाखा से संपर्क करें.
3: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട് ഫോണും മാത്രം മതിയോ?
4: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
3: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരൂ.
4: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. TNC അപ്ലൈ.
5: ഗാനകേളിയിലെ അടുത്ത ഗാനം കേൾക്കാം. ഒന്നിങ്ങു വന്നെങ്കിൽ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്, പൂവച്ചൽ ഖാദറിന്റെ രചന, ശ്യാമിന്റെ സംഗീതം.

ആകാശവാണി 103.6 റിയൽ എഫ്എം. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 29 മിനിറ്റും 38 സെക്കൻഡും. അല്പസമയത്തിനകം 6:30 കേൾക്കാം പ്രാദേശിക വാർത്തകൾ.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 സംസ്ഥാനങ്ങളിലേക്കുള്ള സന്ദർശനത്തിന് നാളെ തുടക്കമാകും. കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷം നേടി നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെറ്റ്രി കഴകം 120 MLA മാരുടെ പിന്തുണയിൽ സർക്കാർ രൂപീകരണത്തിന് ഒരുങ്ങി. TVK 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്നും ഹരിപ്പാട്, നിരണം, ഒച്ചൂർ, മേലുകാവ് പഞ്ചായത്തുകൾക്ക് അംഗീകാരം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോട് കൂടിയ മഴ തുടരും. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ ഗോവ മോഹൻ ബഗാൻ മത്സരം പുരോഗമിക്കുന്നു. രണ്ടാം മത്സരത്തിൽ ജംഷഡ്പൂർ ബംഗളൂരുവുമായി.

0: ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെയും മറ്റന്നാളുമായി കർണാടക, തെലങ്കാന, ഗുജറാത്ത് സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. നാളെ രാവിലെ കർണാടകയിലെത്തുന്ന അദ്ദേഹം ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45-ാം വാർഷിക ആഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് ഹൈദരാബാദിൽ 9,400 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. മറ്റന്നാൾ രാവിലെ ഗുജറാത്തിലെ സോംനാഥ് ക്ഷേത്രത്തിലെ സോംനാഥ് അമൃത് മഹോത്സവത്തിൽ ശ്രീ മോദി പങ്കെടുക്കും. കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ച ന്യൂഡൽഹിയിൽ കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ പുരോഗമിക്കുന്നു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിലാണ് യോഗം. AICC നിരീക്ഷകരായ മുകുൾ വാസ്നിക്, അജയ് മാക്കൻ എന്നിവരും നിയുക്ത MLA മാരായ രമേശ് ചെന്നിത്തല, VD സതീശൻ, സണ്ണി ജോസഫ് തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ പ്രതികരിക്കുന്നത്. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷം നേടി നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രി കഴകം. വിടുതലെ ചിരുതൈകൾ കക്ഷിയും IUMLM TVKയെ പിന്തുണയ്ക്കും. 2 VCK MLA മാരുടെ പിന്തുണാ കത്ത് അധ്യക്ഷൻ തോൽ തിരുമാളവൻ ചെന്നൈയിൽ TVK ഇലക്ഷൻ മാനേജ്മെന്റ് ജനറൽ സെക്രട്ടറി ആദവ് അർജുന് കൈമാറി. ഇതോടെ സർക്കാർ രൂപീകരിക്കാൻ ആവശ്യമായ 120 MLA മാരുടെ പിന്തുണ TVK ഉറപ്പിച്ചു. അതിനിടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കേണ്ടത് ഗവർണറുടെ കടമയാണെന്ന് CPIM ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി അഭിപ്രായപ്പെട്ടു. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത സുവേന്ദു അധികാരിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. വരാനിരിക്കുന്ന ഭരണകാലം മികച്ചതാകട്ടെ എന്ന് അദ്ദേഹം ആശംസിച്ചു. മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത ദിലീപ് ഘോഷ്, അഗ്നിമിത്ര പോൾ, അശോക് കീർത്തനിയ, ശുദിറാം തുടു, നെസിത് പ്രാമാണിക് എന്നിവരെയും പ്രധാനമന്ത്രി അഭിനന്ദനങ്ങൾ അറിയിച്ചു. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. BJP നേതൃത്വം നൽകുന്ന NDA തുടർച്ചയായ 3-ാം തവണയാണ് ഇവിടെ അധികാരത്തിലെത്തുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി BJP നാളെ യോഗം ചേരും. 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്നും 4 പഞ്ചായത്തുകൾക്ക് അംഗീകാരം. വിശദാംശങ്ങളിലേക്ക്.
1: രാജ്യത്തുടനീളമുള്ള ആകെ 42 പഞ്ചായത്തുകളെയാണ് പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. ഹെൽത്തി പഞ്ചായത്ത് വിഭാഗത്തിലെ ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം പത്തനംതിട്ടയിലെ നിരണം പഞ്ചായത്തിന് ലഭിച്ചു. ഈ വിഭാഗത്തിൽ 3-ാം സ്ഥാനത്താണ് നിരണമെത്തിയത്. മികച്ച ശിശു സൌഹൃദ പഞ്ചായത്തുകളിൽ തിരുവനന്തപുരം ജില്ലയിലെ ഒറ്റൂരിനെ 3-ാം സ്ഥാനത്തിനായി തിരഞ്ഞെടുത്തു. അടിസ്ഥാന സൌകര്യത്തിൽ സ്വയം പര്യാപ്തമായ മികച്ച പഞ്ചായത്തിനുള്ള അവാർഡ് കോട്ടയം മേലുക്കാവ് സ്വന്തമാക്കി. മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള നാനാജി ദേശ്മുഖ് സർവോത്തമം പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിനും ലഭിച്ചു. പുരസ്കാരർഹമായ പഞ്ചായത്തുകൾക്ക് സാമ്പത്തിക പ്രോത്സാഹനമായി 50 ലക്ഷം രൂപ മുതൽ 5 കോടി രൂപ വരെയാണ് ലഭിക്കുക. പുരസ്കാര വിതരണ ചടങ്ങ് June 3 ന്യൂഡൽഹിയിൽ നടക്കുമെന്ന് പഞ്ചായത്ത് രാജ് മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേന്ദ്ര സർക്കാരിന്റെ യുവസംഘം പദ്ധതിയുടെ ഭാഗമായി കേരളത്തിൽ നിന്നും ലക്ഷദ്വീപിൽ നിന്നുമുള്ള 39-അംഗ വിദ്യാർത്ഥി സംഘം ജമ്മുവിലേക്ക് യാത്ര തിരിച്ചു. കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നുമുള്ള 38 വിദ്യാർത്ഥികളും ലക്ഷദ്വീപിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥിയുമാണ് സംഘത്തിലുള്ളത്. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഏക് ഭാരത് ശ്രേഷ്ഠ് ഭാരത് പ്രചാരണത്തിന്റെ 6-ാം ഘട്ടത്തിന്റെ ഭാഗമായി IIM കോഴിക്കോടും IIM ജമ്മുവും സംയുക്തമായാണ് സാംസ്കാരിക വിദ്യാഭ്യാസ കൈമാറ്റ പരിപാടി സംഘടിപ്പിക്കുന്നത്. ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് നാളെ തുടക്കമാകും. ശബ്ദവിസ്മയവുമായി മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ ഇത്തവണ നാടകോത്സവത്തിന്റെ ഭാഗമാകും. കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: അഖില കേരള റേഡിയോ നാടകോത്സവം നാളെ മുതൽ ഈ മാസം 18 വരെയാണ് ശ്രോതാക്കളിൽ എത്തുന്നത്. രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നത്. പുനഃപ്രക്ഷേപണം അടുത്ത ദിവസം ഉച്ചയ്ക്ക് 1 മണിക്കുണ്ടായിരിക്കും. ഈ ശ്രവ്യവിരുന്നിൽ മലയാള സിനിമയിലെയും നാടകരംഗത്തെയും പ്രമുഖ താരങ്ങൾ അണിനിരക്കുന്നു. ഈ വർഷത്തെ നാടകോത്സവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പ്രിയനടൻ മോഹൻലാലിന്റെ സാന്നിധ്യമാണ്. ആകാശവാണി തിരുവനന്തപുരം, കൊച്ചി നിലയങ്ങളുടെ നാടകങ്ങൾക്ക് ശബ്ദം നൽകിക്കൊണ്ടാണ് നീണ്ട ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം ശ്രോതാക്കൾക്ക് ശ്രവ്യവിരുന്നൊരുക്കുന്നത്. നാടകോത്സവത്തിലെ ആദ്യത്തെയും അവസാനത്തെയും നാടകത്തിലെ കേന്ദ്ര കഥാപാത്രവും മോഹൻലാൽ ആണ് എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്.
0: സംസ്ഥാനത്തെ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ജെൻഡർ ടിക്കറ്റിംഗ് രേഖപ്പെടുത്തി തുടങ്ങി. ടിക്കറ്റ് നൽകുമ്പോൾ പുരുഷൻ, സ്ത്രീ എന്ന് രേഖപ്പെടുത്തുന്ന സംവിധാനമാണ് പ്രാബല്യത്തിൽ വന്നത്. UDF അധികാരത്തിൽ വന്നാൽ KSRTCയിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര ഉറപ്പാക്കുമെന്ന് കോൺഗ്രസ് പ്രകടന പത്രികയിലൂടെ വാഗ്ദാനം നൽകിയിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_ TV

0: എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നു. ഇന്ന് പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. സ്വർണവിലയിൽ നേരിയ കുറവ്. പവന് 240 രൂപ കുറഞ്ഞ് 111,720 രൂപയും ഗ്രാമിന് 13,965 രൂപയുമാണ് ഇന്നത്തെ വില. തേക്കടി തടാകത്തിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് KTDC വലിയ ബോട്ടുകൾ സർവീസ് പുനരാരംഭിച്ചു. വേനലിൽ ജലനിരപ്പ് താഴ്ന്നതിനെ തുടർന്ന് കഴിഞ്ഞ 30 April വലിയ ബോട്ടുകളുടെ സർവീസ് നിർത്തിവച്ചിരുന്നു. നിലവിൽ 40 പേർക്ക് വീതമാണ് യാത്ര ചെയ്യാനുള്ള അനുമതി. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും കോഴിക്കോടും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ലക്ഷദ്വീപിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
2: ശക്തമായ കാറ്റിനും മഴക്കും സാധ്യതയുള്ളതിനാൽ ഇന്നും നാളെയുമായി ലക്ഷദ്വീപിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ മുൻനിർത്തി ഈ കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾ ഒരു കാരണവശാലും കടലിൽ പോകരുതെന്ന് അധികൃതർ കർശന നിർദ്ദേശം നൽകി. കൂടാതെ കാലാവസ്ഥയിൽ ശമനമുണ്ടാവുന്നതുവരെ ദ്വീപുകൾക്കിടയിൽ സർവീസുകൾ നടത്തിവരുന്ന ഹൈസ്പീഡ് വെസലുകളുടെ യാത്രകൾ മുഴുവനായും റദ്ദു ചെയ്തു. ഇതിലൂടെ പ്രധാനമായും മറ്റു ദ്വീപുകളിൽ നിന്നും അഗത്യദ്വീപിൽ എത്തിച്ചേർന്ന് ഇന്നും നാളെയുമായി കൊച്ചിയിലേക്ക് ഫ്ലൈറ്റ് ടിക്കറ്റുകൾ എടുത്തിരുന്ന യാത്രികരുടെ സഞ്ചാരം പൂർണ്ണമായും അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. അത്യാഹിത ഘട്ടങ്ങളിൽ പറക്കാൻ അനുമതിയുള്ള ഹെലികോപ്റ്ററുകളും പരിമിതമായ ഓൾ വെതർ യാത്രാ കപ്പലുകളുമാണ് നിലവിൽ സഞ്ചാരികൾക്കുള്ള ഏക ആശ്രയം.
1: ISL ഫുട്ബോളിൽ ഗോവ മോഹൻ ബഗാൻ മത്സരം പുരോഗമിക്കുന്നു. ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടിയിട്ടുണ്ട്. രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ ജംഷഡ്പൂർ ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. ലക്ഷദ്വീപിലെ കപ്പൽ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് സൈറ്റുകൾ ഹാക്ക് ചെയ്തെന്ന പരാതിയിൽ 4-അംഗ സംഘത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ടിക്കറ്റുകൾ അനധികൃതമായി തടഞ്ഞുവെച്ച് ഉയർന്ന വിലയ്ക്ക് മറിച്ചു നൽകുന്നുവെന്നാരോപിച്ചാണ് ലക്ഷദ്വീപ് മിനിക്കോയ് സ്വദേശികളായ ഇവരെ അറസ്റ്റ് ചെയ്തത്. മിനിക്കോയ്, കൊച്ചി, കവരത്തി എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത്. തിരുവനന്തപുരം നഗരത്തിൽ കോർപ്പറേഷൻ ഓഫീസ് നന്ദൻകോട് റോഡിൽ മാൻഹോളിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഗതാഗത നിയന്ത്രണം. TTC, ദേവസ്വം ബോർഡ്, നന്ദൻകോട് ഭാഗങ്ങളിൽ നിന്നും കോർപ്പറേഷൻ ഓഫീസ് ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ വെള്ളയമ്പലം മ്യൂസിയം വഴി പോകേണ്ടതാണ്. കോർപ്പറേഷൻ ഓഫീസ് ഭാഗത്തുനിന്നും നന്ദൻകോട് ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ വെള്ളയമ്പലം വഴിയോ PMG നളന്ത വഴിയോ പോകണം. കൊല്ലം തെന്മലയിൽ വീണ്ടും കരടിയുടെ സാന്നിധ്യം. തെന്മല MSLന് സമീപത്തെ വനത്തിലെ പാറക്കൂട്ടത്തിലാണ് കരടിയെയും കുഞ്ഞുങ്ങളെയും കണ്ടത്. ഈ മാസം ആദ്യവും പ്രദേശത്ത് കരടിയെ കണ്ടിരുന്നു. ഇടുക്കി കൊമ്പടിഞ്ഞാലിൽ ദുരൂഹ സാഹചര്യത്തിൽ പൊള്ളലേറ്റ് ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ച സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തം. കൊമ്പടിഞ്ഞാൽ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടെ കാര്യാലയത്തിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഏകദേശം 1 വർഷം മുൻപാണ് തള്ളലിപ്പടലിൽ വീട്ടിൽ ശുഭ, അമ്മ, പൊന്നമ്മ, മക്കളായ അഭിനന്ദ്, അഭിനവ് എന്നിവർ മരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസ സംസ്ഥാനങ്ങളിലേക്കുള്ള സന്ദർശനത്തിന് നാളെ തുടക്കമാകും. കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷം നേടി നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെച്ചിക്കഴകം. 120 MLA പിന്തുണയിൽ സർക്കാർ രൂപീകരണത്തിന് ഒരുങ്ങി TVK. 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്നും ഹരിപ്പാട്, നിരണം, ഒറ്റൂർ, മേലുകാവ് പഞ്ചായത്തുകൾക്ക് അംഗീകാരം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴ തുടരും. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ ഗോവ മോഹൻ ബഗാൻ മത്സരം പുരോഗമിക്കുന്നു. രണ്ടാം മത്സരത്തിൽ ജംഷഡ്പൂർ ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

ഗാനകേളി. ഗാനകേളി തുടർന്ന് കേൾക്കാം. അടുത്ത ഗാനം താളവട്ടം എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം രഘുകുമാർ.

0: അസൈൻമെന്റ്സ് പ്രോജക്ട് പ്രിന്റ് ചെയ്യാൻ ഇനി എന്തിന് ടെൻഷൻ?
1: മൈജി ബാക്ക് ടു സ്റ്റഡിയിൽ എപ്സൺ എച്ച് പി ബ്രദർ കാനൺ പ്രിന്ററുകൾക്ക് സ്പെഷ്യൽ ഓഫർ.
0: ലാപ്ടോപ്പോ സ്മാർട്ട് ഫോണോ വാങ്ങുമ്പോൾ പ്രിന്ററുകളിൽ എക്സ്ട്രാ ഡിസ്കൗണ്ടും.
1: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരാം.
0: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
3: മുബാറക് ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
4: ഗാനകേളിയിലെ അടുത്ത ഗാനം കേൾക്കാം. പൂവച്ചൽഗാദർ വരികൾ എഴുതി ജെറി അമൽദേവ് ഈണം പകർന്ന് യേശുദാസ് പാടിയത്. ചിത്രം ആളൊരുങ്ങി.

0: സ്കൂളും കോളേജും തുറക്കാൻ പോകുന്നു
1: എങ്കിൽ പുതിയ ലാപ്ടോപ്പ് വാങ്ങാൻ മൈജിയിലേക്ക് വരൂ. മാക്ബുക്ക് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ഗെയിമിംഗ് ലാപ്ടോപ്പുകൾ ബെസ്റ്റ് പ്രൈസിൽ സ്വന്തമാക്കൂ.
2: ടീച്ചേഴ്സിനും സ്റ്റുഡന്റ്സിനും സ്കൂൾ കോളേജ് ഐ ഡി കാർഡുമായി വരാം. ലാപ്ടോപ്പുകൾ സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈജി ബാക്ക് ടു സ്റ്റഡി ഇപ്പോൾ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
3: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
4: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
5: ഗാനകേളിയിലെ അടുത്ത ഗാനം കേൾക്കാം. നീ എത്ര ധന്യ എന്ന ചിത്രത്തിനു വേണ്ടി ആർ ഉഷ പാടിയത് ഈ ഗാനം.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: ഒരു വീടായാൽ
2: സംശയമെന്ത്? ഒരു ഡെസ്ക്ടോപ്പ് വേണം.
1: മൈജി ബാക്ക് ടു സ്റ്റഡി ഓഫറിൽ ലെനോവോ എച്ച് പി ഡെസ്ക്ടോപ്പുകൾ സൂപ്പർ ഡിസ്കൗണ്ടിൽ.
2: സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം മൈജിയുടെ കസ്റ്റമൈസ്ഡ് ഡെസ്ക്ടോപ്പുകളും.
1: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ഐ ഡി കാർഡുമായി വരാം.
2: ഇപ്പോൾ എല്ലാം മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: ഗാനകേളിയിലെ അവസാന ഗാനം അനുരാഗി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. യൂസഫ് അലി കേച്ചേരിയുടെ രചന, ഗംഗൈ അമരന്റെ സംഗീതം.

ആനന്ദം. ഈ ഗാനത്തോടെ ഇന്നത്തെ ഗാനകേളി പൂർണ്ണമാകുന്നു. ഗാനകേളി കേൾക്കാം ഇനി നാളെ വൈകുന്നേരം 7:02. ഗാനകേളി. ആകാശവാണി 103.6 റിയൽ എഫ് എം. ഇപ്പോൾ സമയം 7:00.

FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കർണാടക, തെലങ്കാന, ഗുജറാത്ത് സംസ്ഥാനങ്ങളിലേക്കുള്ള സന്ദർശനത്തിന് നാളെ തുടക്കമാകും. കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷം നേടി നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രി കഴകം. 120 MLA പിന്തുണയിൽ സർക്കാർ രൂപീകരണത്തിനൊരുങ്ങി TVK. 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്നും ഹരിപ്പാട്, നിരണം, ഒറ്റൂർ, മേലുകാവ് പഞ്ചായത്തുകൾക്ക് അംഗീകാരം. ഹാംപ്ടൺ സ്കൈ റിയാലിറ്റി ലിമിറ്റഡുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ പഞ്ചാബ് ക്യാബിനറ്റ് മന്ത്രി സഞ്ജീവ് അറോറയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു.

ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് നാളെ തുടക്കമാകും. ഈ മാസം 18 വരെ നീളുന്ന നാടകോത്സവത്തിൽ നടൻ മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ ഭാഗമാകും. ആകാശവാണിയുടെ കേരള നിലയങ്ങൾ രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴ തുടരും. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഒളിമ്പ്യൻ വിനേഷ് ഫോഗട്ടിന് ഇന്ത്യൻ ഗുസ്തി ഫെഡറേഷന്റെ കാരണം കാണിക്കൽ നോട്ടീസ്. അച്ചടക്കരാഹിത്യവും ഉത്തേജക മരുന്ന് വിരുദ്ധ നിയമ ലംഘനവും ആരോപിച്ചാണ് നോട്ടീസ്. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: എങ്ങനെയുണ്ട് സാർ പുതിയ ബാച്ചിലർ ലൈഫ്?
2: എല്ലാം സഹിക്കാം, പക്ഷെ പാത്രം കഴുകൽ
1: അതിപ്പോ എളുപ്പമല്ലേ? വെറും 18,990 രൂപ മുതൽക്ക് ഡിഷ് വാഷറുകൾ കണ്ണങ്കണ്ടിയിലുള്ളപ്പോൾ
2: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
3: അഖില കേരള റേഡിയോ നാടകോത്സവം 3-ാം ദിവസം May 12 ചൊവ്വാഴ്ച രാത്രി 9:30 ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ. വാൽപ്പാറയിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷണത്തിനിടെ നടന്ന മത്സരത്തിൻ്റെയും ജയപരാജയങ്ങളുടെയും ഉള്ളുപൊള്ളിക്കുന്ന അനുഭവ സാക്ഷ്യം മടക്കം.
4: കാരാഗ്രഹം ഇവിടെ നിന്നോ ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
5: നളിനി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ.
3: പുനഃപ്രക്ഷേപണം May 13 ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.

ആകാശവാണി 103.6 റിയൽ എഫ്എം. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 38 സെക്കൻഡും. അല്പസമയത്തിനകം 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമായില്ല. പ്രഖ്യാപനം വൈകാതെ ഉണ്ടാകുമെന്ന് ഹൈക്കമാൻഡ്. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷത്തിനുള്ള എണ്ണം ഉറപ്പിച്ച് ടി വി കെ നേതാവ് വിജയ്. പിന്തുണ അറിയിച്ച് കത്ത് കൈമാറി വി സി കെ. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഭരണത്തിലേറിയത് ബംഗാളിലെ ആദ്യ ബി ജെ പി മുഖ്യമന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കർണാടക, തെലങ്കാന, ഗുജറാത്ത് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങളിൽ കേരളത്തിന് നേട്ടം. നിരണം, ഒറ്റൂർ, മേലുകാവ്, ഹരിപ്പാട് പഞ്ചായത്തുകൾക്ക് അംഗീകാരം. കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. കേരള മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ ഇന്ന് ന്യൂഡൽഹിയിൽ നടന്ന കോൺഗ്രസ് ചർച്ചയിൽ തീരുമാനമായില്ല. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിലായിരുന്നു യോഗം. അധികം വൈകാതെ അന്തിമ തീരുമാനമുണ്ടാകുമെന്ന് കോൺഗ്രസ് നേതാക്കൾ ഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.

0: തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായ അംഗങ്ങളുടെ പിന്തുണ ഉറപ്പിച്ച് വിജയ് നേതൃത്വം നൽകുന്ന തമിഴക വെട്രി കഴകം. നീണ്ട ചർച്ചകൾക്കിടെ വിടുതലൈ ചിരിതൈകൾ കക്ഷി VCK 2 MLA മാരുടെ പിന്തുണ അറിയിച്ച് TVK കത്ത് നൽകി. ഇതോടെ ആവശ്യമായ 118 MLA മാരുടെ പിന്തുണയോടെ സർക്കാർ രൂപീകരണത്തിന് സാധ്യത തെളിഞ്ഞു. IUMLM TVK പിന്തുണ അറിയിച്ചിട്ടുണ്ട്. നേരത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കേണ്ടത് ഗവർണറുടെ കടമയാണെന്ന് CPIM ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി ചെന്നൈയിൽ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. പശ്ചിമബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടന്ന ചടങ്ങിൽ ഗവർണർ RN രവി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദിലീപ് ഘോഷ്, അഗ്നിമിത്ര പോൾ, അശോക് കീർത്താനിയ, നിസിത് പ്രമാണിക്, ക്ഷുതിറാം തുടു എന്നീ 5 ക്യാബിനറ്റ് മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത സുവേന്ദു അധികാരിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ജനങ്ങളുമായി ആഴത്തിൽ ബന്ധം പുലർത്തി അവരുടെ അഭിലാഷങ്ങൾ അടുത്തെറിഞ്ഞ നേതാവാണ് ശ്രീ അധികാരിയെന്ന് സമൂഹമാധ്യമക്കുറിപ്പിൽ ശ്രീ മോദി പറഞ്ഞു. പുതിയ ക്യാബിനറ്റ് മന്ത്രിമാരെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. BJP നേതൃത്വം നൽകുന്ന NDA തുടർച്ചയായ 3ാം തവണയാണ് ഇവിടെ അധികാരത്തിൽ എത്തുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി BJP നാളെ യോഗം ചേരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കർണാടക, തെലങ്കാന സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. നാളെ രാവിലെ കർണാടകയിലെത്തുന്ന അദ്ദേഹം ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45ാം വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് ഹൈദരാബാദിലെത്തുന്ന പ്രധാനമന്ത്രി 9,400 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. അന്നേ ദിവസം രാത്രി ഗുജറാത്തിലേക്ക് തിരിക്കുന്ന അദ്ദേഹം മറ്റന്നാൾ രാവിലെ സോമനാഥ് ക്ഷേത്രത്തിലെ സോമനാഥ് അമൃത് മഹോത്സവത്തിൽ പങ്കെടുക്കും. 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്ന് 4 പഞ്ചായത്തുകൾ അംഗീകാരം നേടി. ആരോഗ്യരംഗത്തെ മികച്ച പഞ്ചായത്തിനുള്ള വിഭാഗത്തിലെ ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സദത് വികാസ് പുരസ്കാരം പത്തനംതിട്ടയിലെ നിരണം പഞ്ചായത്തിനാണ്. ഈ വിഭാഗത്തിൽ 3ാം സ്ഥാനത്താണ് നിരണമെത്തിയത്. മികച്ച ശിശുസൌഹൃദ പഞ്ചായത്തുകളിൽ തിരുവനന്തപുരം ജില്ലയിലെ ഒറ്റൂർ 3ാമതെത്തി. അടിസ്ഥാന സൌകര്യത്തിൽ സ്വയം പര്യാപ്തമായ മികച്ച പഞ്ചായത്തിനുള്ള പുരസ്കാരം കോട്ടയം ജില്ലയിലെ മേലുകാവിനാണ്. ആലപ്പുഴയിലെ ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തും ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങളിൽ നേട്ടം കൊയ്തു. മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള നാനാജി ദേശ്മുഖ് സർവോത്തം പഞ്ചായത്ത് സദത് വികാസ് പുരസ്കാരമാണ് ഹരിപ്പാടിന് ലഭിച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R രവികുമാർ.
1: ഗ്രാമീണ വികസനം, സ്ഥിരതയാർന്ന പുരോഗതി, ജനപങ്കാളിത്തം, ശുചിത്വം, കാർഷിക വികസനം, സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ തുടങ്ങിയ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിനുള്ള ദേശീയ അംഗീകാരമാണ് ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിന് ലഭിച്ചിട്ടുള്ളത്. 2023-2024 വർഷം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള 7 ഗ്രാമപഞ്ചായത്തുകളുടെ മികച്ച പ്രവർത്തനത്തെ അടിസ്ഥാനമാക്കിയുള്ള മൂല്യനിർണയത്തിലൂടെയാണ് 2025 ദേശീയ പഞ്ചായത്ത് അവാർഡിന് ഹരിപ്പാട് ബ്ലോക്ക് അർഹമായത്. 2 കോടി രൂപയാണ് പുരസ്കാര തുക.
0: അഗ്നി മിസൈലിന്റെ അത്യാധുനിക പതിപ്പിന്റെ പരീക്ഷണം ഇന്ത്യ വിജയകരമായി പൂർത്തീകരിച്ചു. ഒഡീഷയിലെ ഡോക്ടർ APJ അബ്ദുൽ കലാം ദ്വീപിൽ നിന്നായിരുന്നു വിക്ഷേപണം. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വ്യത്യസ്ത ലക്ഷ്യങ്ങൾ ഒരേ സമയം ഭേദിക്കാൻ ഈ പതിപ്പിന് കഴിഞ്ഞതായി രാജ്യരക്ഷാ മന്ത്രാലയം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് നാളെ തുടക്കമാകും. മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാലും ഇത്തവണ നാടകോത്സവത്തിന്റെ ഭാഗമാകും. ഈ മാസം 18 വരെയാണ് നാടകോത്സവം. ആകാശവാണി നിലയങ്ങൾ ദിവസവും രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. പുനഃപ്രക്ഷേപണം അടുത്ത ദിവസം ഉച്ചയ്ക്ക് 1 ന്യൂസ് ഓൺ AIR മൊബൈൽ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. രവീന്ദ്രനാഥ ടാഗോറിന്റെ 165ാം ജന്മവാർഷിക ദിനമായി ഇന്ന് രാജ്യം രവീന്ദ്ര ജയന്തി ആഘോഷിച്ചു. ശാന്തിനികേതനിലെ ഗൌർ പ്രങ്കനിൽ പുലർച്ചെ മുതൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. രവീന്ദ്ര സംഗീതം, കവിത, നൃത്തം, നാടകം എന്നിവ ഉൾക്കൊള്ളുന്ന സാംസ്കാരിക പരിപാടികൾ ലോകമെമ്പാടും നടന്നു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാ തുടങ്ങിയവർ ജയന്തി ദിനത്തിൽ ടാഗോറിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഉഭയകക്ഷി സഹകരണം കരുത്തുറ്റതാക്കാൻ ട്രിനിഡാഡ് ആന്റ് ടൊബാഗോ പ്രധാനമന്ത്രി കമല പെർസാദ് ബിസത്സറുമായി വിദേശകാര്യമന്ത്രി

0: എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയും തമ്മിലുള്ള സവിശേഷമായ പരമ്പരാഗത ബന്ധത്തെ ഡോക്ടർ ജയശങ്കർ പ്രകീർത്തിച്ചു.
1: ഇന്ത്യ ഹാസ് ട്രഡീഷണലി ഹാഡ് വെരി വാം ആൻഡ് ഫ്രണ്ട്ലി റിലേഷൻസ് വിത്ത് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ, ആൻഡ് ദീസ് ടൈസ് ഹാവ് ബീൻ അണ്ടർപിൻഡ് ബൈ ഷെയർഡ് ഹിസ്റ്ററി, our struggle against colonialism, and by our very special bonds of cricket. The people of our two countries share so much in common, whether we talk of clothing and sports or food habits and traditions.
0: സന്ദർശന വേളയിൽ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലെ വിദേശകാര്യ കാരിക്കോ മന്ത്രാലയത്തിൽ നടന്ന പതാക ഉയർത്തൽ ചടങ്ങിനെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. യുവസംഘം ആറാം ഘട്ടത്തിന്റെ ഭാഗമായി 39 അംഗ കേരള ലക്ഷദ്വീപ് സംഘം ജമ്മുകാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിലേക്ക് യാത്ര തിരിച്ചു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഏകഭാരതം ശ്രേഷ്ഠഭാരതം യജ്ഞത്തിന്റെ ഭാഗമായി നടക്കുന്ന യുവസംഘം ആറാം ഘട്ടത്തിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കോഴിക്കോട് ഐഐഎം ജമ്മുവുമായി ചേർന്നാണ് വിദ്യാർത്ഥി വിനിമയ പരിപാടി സംഘടിപ്പിക്കുന്നത്. കേരളത്തിൽ ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും കോഴിക്കോടും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കേരളം, ലക്ഷദ്വീപ്, ദക്ഷിണ കർണാടകം, തമിഴ്നാട്, പുതുച്ചേരി, കാരയ്ക്കൽ എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 3 ദിവസം ഈ സ്ഥിതി തുടരും. ഒഡീഷ, റായലസീമ, തെലങ്കാന മേഖലകളിൽ ഇടിമിന്നലിനും സാധ്യതയുണ്ട്. എന്നാൽ പടിഞ്ഞാറൻ രാജസ്ഥാൻ, ഗുജറാത്ത് സംസ്ഥാനങ്ങളിലെ ചിലയിടങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യമുണ്ടാകാൻ ഇടയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. വ്യവഹാരങ്ങൾക്ക് രമ്യമായ പരിഹാരം ലക്ഷ്യമിട്ട് ദേശീയ ലീഗൽ സർവീസസ് അതോറിറ്റി രാജ്യമെമ്പാടും ഈ വർഷത്തെ 2-ാമത്തെ ദേശീയ ലോക് അദാലത്ത് സംഘടിപ്പിച്ചു. പങ്കാളിത്ത ജനകേന്ദ്രീകൃത സംവിധാനങ്ങളിലൂടെ തർക്കങ്ങൾക്ക് രമ്യമായ പരിഹാരം നൽകുന്നതിനും കോടതികളുടെ ഭാരം കുറയ്ക്കുന്നതിനുമാണ് ഈ സംരംഭം ലക്ഷ്യമിടുന്നതെന്ന് നൽസ മെമ്പർ സെക്രട്ടറി സഞ്ജീവ് പാണ്ഡേ പറഞ്ഞു. ഹാംപ്റ്റൺ സ്കൈ റിയാലിറ്റി ലിമിറ്റഡുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളിപ്പിക്കൽ കേസിൽ പഞ്ചാബ് മന്ത്രി സഞ്ജീവ് അറോറയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഡൽഹി, ഗുരുഗ്രാം, ചണ്ഡീഗഡ് എന്നിവിടങ്ങളിലെ 5 സ്ഥലങ്ങളിൽ ഇഡി പരിശോധനകൾ നടത്തിയിരുന്നു. ഹിന്ദുജ ഹൌസിംഗ് ഫിനാൻസ് ലിമിറ്റഡ്, യെസ് ബാങ്ക് ലിമിറ്റഡ് എന്നിവർക്ക് മേൽ പിഴ ചുമത്തി റിസർവ് ബാങ്ക്. കെഒഐസി ചട്ടങ്ങൾ അടക്കമുള്ളവയിലെ നിർദ്ദേശങ്ങൾ പാലിക്കാത്തതിനെ തുടർന്നാണ് നടപടി. റിസർവ് ബാങ്ക് അനുമതിയില്ലാതെ മാനേജ്മെന്റിൽ മാറ്റങ്ങൾ വരുത്തിയതിനാണ് ഹിന്ദുജ ഹൌസിംഗ് ഗ്രൂപ്പിന് കേന്ദ്ര ബാങ്ക് 1.8 ലക്ഷം രൂപ പിഴയിട്ടത്. യെസ് ബാങ്കിന് മേൽ 31.8 ലക്ഷം രൂപയും പിഴ ചുമത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമായില്ല. പ്രഖ്യാപനം വൈകാതെ ഉണ്ടാകുമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ്. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷത്തിനുള്ള എണ്ണം ഉറപ്പിച്ച് TVK നേതാവ് വിജയ്. പിന്തുണ അറിയിച്ച് കത്ത് കൈമാറി VCK. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഭരണത്തിലേറിയത് ബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കർണാടക, തെലങ്കാന, ഗുജറാത്ത് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങളിൽ കേരളത്തിന് നേട്ടം. നിരണം, ഒറ്റൂർ, മേലുകാവ്, ഹരിപ്പാട് പഞ്ചായത്തുകൾക്ക് അംഗീകാരം. കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു.

0: സ്മാർട്ട് ഫോൺ, ലാപ്ടോപ്പ് തുടങ്ങി പഠിക്കാൻ വേണ്ടതെല്ലാം ഏറ്റവും കുറഞ്ഞ വിലയിൽ നൽകാൻ മൈജി ബാക്ക് ടു സ്റ്റഡി.
1: ഏറ്റവും കുറഞ്ഞ വില, EMI, എക്സ്ചേഞ്ച്, പിന്നെ പ്രൊട്ടക്ഷനും എക്സ്ട്രാ വാറന്റിയും.
0: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ഐ ഡി കാർഡുമായി വരാം.
1: ഇപ്പോൾ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
3: ബെനീസിയ ബാത്ത്വെയർസ്.
4: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
3: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
2: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്.
2: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്.

0: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.
0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
2: മുബാറക് ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 3ാം ദിവസം 12ാം തീയതി ചൊവ്വാഴ്ച രാത്രി 9:30 ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ. വാൽപ്പാറയിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷണത്തിനിടെ നടന്ന മത്സരത്തിൻ്റെയും ജയപരാജയങ്ങളുടെയും ഉള്ളുപൊള്ളിക്കുന്ന അനുഭവ സാക്ഷ്യം മടക്കം.
1: കാരാഗ്രഹം ഇവിടെ നിന്ന് ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
2: നളിനി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ.
0: പുനഃപ്രക്ഷേപണം 13ാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
4: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസമാർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
5: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ് സമർപ്പിക്കുന്നത് വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
6: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
7: വെനീസിയ ബാത്ത്വെയർസ്.
8: ഇപ്പൊ നാട്ടിലും മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്.
7: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
9: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.

FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കർണാടക, തെലങ്കാന, ഗുജറാത്ത് സംസ്ഥാനങ്ങളിലേക്കുള്ള സന്ദർശനത്തിന് നാളെ തുടക്കമാകും. കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷം നേടി നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രി കഴകം. 120 MLA പിന്തുണയിൽ സർക്കാർ രൂപീകരണത്തിനൊരുങ്ങി TVK. 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്നും ഹരിപ്പാട്, നിരണം, ഒറ്റൂർ, മേലുകാവ് പഞ്ചായത്തുകൾക്ക് അംഗീകാരം. ഹാംപ്ടൺ സ്കൈ റിയാലിറ്റി ലിമിറ്റഡുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ പഞ്ചാബ് ക്യാബിനറ്റ് മന്ത്രി സഞ്ജീവ് അറോറയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് നാളെ തുടക്കമാകും. ഈ മാസം 18 വരെ നീളുന്ന നാടകോത്സവത്തിൽ നടൻ മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ ഭാഗമാകും. ആകാശവാണിയുടെ കേരള നിലയങ്ങൾ രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴ തുടരും. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഒളിമ്പ്യൻ വിനേഷ് ഫോഗട്ടിന് ഇന്ത്യൻ ഗുസ്തി ഫെഡറേഷന്റെ കാരണം കാണിക്കൽ നോട്ടീസ്. അച്ചടക്കരാഹിത്യവും ഉത്തേജക മരുന്ന് വിരുദ്ധ നിയമലംഘനവും ആരോപിച്ചാണ് നോട്ടീസ്. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും.

0: സുവർണ മലരുകൾ.
1: സുവർണ മലരുകളിലെ ആദ്യ ഗാനം കേൾക്കാം. കണ്ണൂർ ഡീലക്സ് എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീകുമാരൻ തമ്പി വരികൾ എഴുതി, ദക്ഷിണാമൂർത്തി ഈണം പകർന്നത്. ഈ ഗാനം ആലപിച്ചത് യേശുദാസ്.

0: പഠനം തുടങ്ങിയാൽ കൂടെ കഴിക്കാൻ ഫ്രഷ് ഫുഡും കൂൾ ഡ്രിങ്ക്സും വേണ്ടേ?
1: തീർച്ചയായും.
0: സിംഗിൾ ഡോർ റെഫ്രിജറേറ്ററുകളിൽ 1500, ഡബിൾ ഡോർ റെഫ്രിജറേറ്ററുകളിൽ 2500 രൂപയും ക്യാഷ് ബാക്ക്.
2: മൈജി ബാക്ക് ടു സ്റ്റഡി, ഇന്ന് തന്നെ മൈജി ഫ്യൂച്ചർ സന്ദർശിക്കൂ.
0: ടി എൻ

സുവർണമലരുകളിൽ അടുത്തതായി കേൾക്കാൻ ശ്രീകുമാരൻ തമ്പി വരികൾ എഴുതി എം എസ് വിശ്വനാഥൻ ഈണം പകർന്ന് പി ജയചന്ദ്രനും എസ് ജാനകിയും പാടിയ ഗാനം. ചിത്രം ഇതാ ഒരു മനുഷ്യൻ.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസം ആർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ പ്രൊവിഡൻസ് കോളേജ് റോഡ് മലാപ്പറമ്പ് കോഴിക്കോട്.
2: സുവർണമലറുകളിൽ അടുത്തതായി കേൾക്കാം പി ഭാസ്കരൻ കെ രാഘവൻ കൂട്ടുകെട്ടിൽ കെ പി ബ്രഹ്മാനന്ദൻ പാടിയ ഗാനം, ചിത്രം കള്ളിച്ചെല്ലമ്മ.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
2: സുവർണമലറുകളിലെ അടുത്ത ഗാനം അഭിനിവേശം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ജാനകിയും പാടിയത്. ഗാനശില്പികൾ ശ്രീകുമാരൻ തമ്പി, ശ്യാം.

0: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
2: യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ചൂള. പൂവച്ചൽ ഖാദറിന്റെ രചന, രവീന്ദ്രന്റെ സംഗീതം.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: ഓൺലൈൻ ക്ലാസും എന്റർടൈൻമെന്റും ഇനി ടിവിയിലേക്ക് മാറ്റിയാലോ?
2: 65 ഇഞ്ച് വരെയുള്ള ടിവികളിൽ 4000 രൂപ വരെ ക്യാഷ് ബാക്കും സ്പെഷ്യൽ പ്രൈസും
1: കൂടെ വിഷു ഓഫറിൽ ഒന്നാം സമ്മാനം 10 ലക്ഷം രൂപയും.
2: ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
1: TNC അപ്ലൈ.
3: സുവർണമലറുകളിൽ അടുത്തതായി കേൾക്കാം സത്യനന്ദിക്കാട് വരികൾ എഴുതി ശ്യാം ഈണം പകർന്ന് ജാനകി പാടിയ ഗാനം, ചിത്രം സരിത.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.

ചിത്രം ശാലിനി എൻ്റെ കൂട്ടുകാരി. ഗാനം ആലപിച്ചത് യേശുദാസ്. ഗാനരചന MD രാജേന്ദ്രൻ. സംഗീതം G. ദേവരാജൻ.

0: ഓ, ഈ വേനൽച്ചൂട് ഏതാണ്ട് കഴിയാൻ പോവാണെന്ന് തോന്നുന്നു.
1: ഹാ, ഇനി ക്ലാസ് തുടങ്ങുന്നതിന്റെ ചൂട് വരാൻ പോവുകയല്ലേ.
0: അതെ, ചൂട് ഏതായാലും കുറഞ്ഞ വിലയിൽ AC നൽകാൻ മൈജിയുണ്ട് കൂടെ.
1: 1, 1.5 ton, 3-star, 5-star AC ഇല്ല പ്രൈസിൽ വാങ്ങാം, ഒപ്പം EMI-യും.
0: ഇന്ന് തന്നെ മൈജി, മൈജി ഫ്യൂച്ചർ സന്ദർശിക്കൂ.
1: TNC അപ്ലൈ.
2: അഖില കേരള റേഡിയോ നാടകോത്സവം 3rd day, May 12th, ചൊവ്വാഴ്ച രാത്രി 9:30 ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം. രചന, സംവിധാനം സി കൃഷ്ണകുമാർ. വാൽപ്പാറയിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷണത്തിനിടെ നടന്ന മത്സരത്തിൻ്റെയും ജയപരാജയങ്ങളുടെയും ഉള്ളുപൊള്ളിക്കുന്ന അനുഭവ സാക്ഷ്യം മടക്കം.
3: കാരാഗ്രഹം ഇവിടെ നിന്നോ ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
4: നളി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ.
2: പുനഃപ്രക്ഷേപണം 13rd, ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 PM.
5: യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് ശ്യാമീണം പകർന്ന് യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം. ചിത്രം ഇനിയെങ്കിലും.
6: കുങ്കുമ സൂര്യൻ രാഗാംശു ചാർത്തി, കുങ്കുമ സൂര്യൻ രാഗാംശു ചാർത്തി, നിൻ മഞ്ജുവദനം കൽഹാരമാക്കി.
7: എങ്ങനെ?
6: കുങ്കുമ സൂര്യൻ രാഗാംശു ചാർത്തി, നിൻ മഞ്ജുവദനം കൽഹാരമാക്കി.
7: കുങ്കുമ സൂര്യൻ രാഗാംശു ചാർത്തി, നിൻ മഞ്ജുവദനം കൽഹാരമാക്കി.
6: ആഹാ ഹാ ഹാ.

0: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ് സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നു സുവർണ മലരുകൾ. അടുത്തതായി കേൾക്കാം ജി ദേവരാജന്റെ സംഗീത നിർദ്ദേശത്തിൽ യേശുദാസും വസന്തയും പാടിയത്. ചിത്രം ജ്വാല. ഈ ഗാനം എഴുതിയത് വയലാർ.

0: വെനീസിയ ബാത്വേർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
1: ബെനീസിയ ബാത്വേഴ്സ്.
2: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
1: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
3: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.

0: വെനീസിയ ബാത്വേർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
1: ബെനീസിയ ബാത്വേഴ്സ്.
2: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
1: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
3: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
4: സുവർണ മലരുകളിൽ അടുത്തതായി കേൾക്കാം സന്ധ്യമയങ്ങും നേരം എന്ന ചിത്രത്തിന് വേണ്ടി ജാനകിയും സംഘവും പാടിയ ഗാനം. ഈ ഗാനം ഒരുക്കിയത് ONV കുറുപ്പും ശ്യാമും.

സുവർണ മലരുകളിൽ അടുത്തതായി കേൾക്കാം മുല്ലനേഴി വരികൾ എഴുതി എം ബി ശ്രീനിവാസൻ ഈണം പകർന്ന് സെൽമ ജോർജ് പാടിയത്. ചിത്രം മേള.

ഇന്നത്തെ ഗാനകേളിയിൽ ഇന്നത്തെ സുവർണ മലരുകളിലെ അവസാന ഗാനം കേൾക്കാം. ഇനിയും പുഴയൊഴുകും എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്. ഗാനരചന യൂസഫലി കേച്ചേരി, സംഗീതം ജി ദേവരാജൻ.

0: സുവർണമലരുകൾ.
1: ആകാശവാണി 103.6 റിയൽ എഫ് എം. അല്പസമയത്തിനകം കേൾക്കാം ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.

0: ആദ്യമായി.
1: ആദ്യമായി എന്ന ഈ പരമ്പരയിൽ ഇന്ന് തന്റെ ആദ്യ ഗാനത്തെക്കുറിച്ച് സംസാരിക്കുന്നു ഗായകനായ വി ടി മുരളി.
2: തേൻ തുള്ളി എന്നൊരു സിനിമയിലാണ് ഞാൻ ആദ്യമായിട്ട് പാടുന്നത്, ഒരു സിനിമാ പാട്ട് എന്നുള്ള രീതിയിൽ പാടുന്നത്. അതിനു മുമ്പ് എനിക്ക് റെക്കോർഡിംഗ് അനുഭവം എന്ന് പറയുന്നത് ആകാശവാണിയിലെ മൈക്കിന് മുമ്പിലിരുന്ന അനുഭവം മാത്രമേ ഉള്ളൂ. മറ്റ് തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള കോറസുകളോ അല്ലെങ്കിൽ പങ്കെടുക്കുകയോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ആകാശവാണിയിൽ പല രീതിയിൽ പങ്കെടുത്തിട്ടുണ്ട്. മാത്രമല്ല, അന്ന് കേരളത്തിൽ റെക്കോർഡിംഗ് സ്റ്റുഡിയോയും ഇല്ല. ഇന്നിപ്പോൾ മുക്കിന് മുക്കിന് സ്റ്റുഡിയോകളുണ്ട്, ഓരോ വീട്ടിൻ്റെയും മുകളിൽ സ്റ്റുഡിയോകളുണ്ട്. ആ രീതിയിലൊന്നും അന്ന് സ്റ്റുഡിയോകളും ഇല്ല. മദ്രാസാണ് എൻ്റെ സെൻറ്റർ, മലയാള സിനിമയുടെ സെൻറ്റർ തന്നെ മദ്രാസാണ്. എൻ്റെ അച്ഛൻ വി ടി കുമാരൻ മാഷ് എന്ന് പറയും, വടക്കേ മലബാറിലെ ആളുകൾക്ക് അറിയുന്ന, പഴയകാലത്തെ ആളുകൾക്ക് അറിയുന്ന ഒരാളാണ്, കവിയായിരുന്നു. അദ്ദേഹത്തിന് പക്ഷാഘാതം പിടിപെട്ട് വലത് സൈഡ് മുഴുവൻ തളർന്നു പോയിട്ട് മെഡിക്കൽ കോളേജിൽ 2-3 മാസമായി കിടക്കുകയാണ്. ആ സമയത്താണ് എനിക്ക് ഈ അവസരം വരുന്നത്. കാരണം അച്ഛൻ ഇനി തിരിച്ചു വരില്ല എന്ന അവസ്ഥയായിരുന്നു അക്കാലത്ത്. അതായത് മെഡിക്കൽ സയൻസ് ഇന്നത്തെ പോലെ ഡെവലപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരവസ്ഥയിൽ അച്ഛൻ്റെ വളരെ അടുപ്പമുള്ള ആളുകൾ, വളരെ സുഹൃത്തുക്കളെന്നോ ശിഷ്യന്മാരെന്നോ എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ആളുകളായിരുന്നു പള്ളിക്കര ബി പി മുഹമ്മദും വി ടി അബ്ദുറഹിമാനും എസ് വി അബ്ദുള്ളയും ഒക്കെ. മാഹിക്കാരനായ ഒരു പ്രൊഡ്യൂസർ പി വി ഷാജഹാൻ എന്ന് പറഞ്ഞ ഒരാളാണ് തേൻതുള്ളി പ്രൊഡ്യൂസ് ചെയ്തത്. തേൻതുള്ളി സംവിധാനം ചെയ്തത് കെ പി കുമാരനാണ്, വലിയ പ്രഗത്ഭനായ സംവിധായകനാണ്. അവരെല്ലാം അച്ഛനെ വീണ അവസ്ഥയിൽ നിന്ന് കണ്ടിട്ടാണ് മദ്രാസിലേക്ക് പോകുന്നത്. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചിട്ട് തീരുമാനമെടുത്തു, മാഷോടൊരു കടപ്പാട് എന്നുള്ള രീതിയിൽ മുരളിക്കൊരു ചാൻസ് കൊടുക്കാം എന്നുള്ളതാണ് അവർ ആലോചിച്ചത്. ആദ്യം അവരുടെ മുമ്പിൽ ഞാൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ മദ്രാസിലെത്തിയിട്ട് അവർ വിളിക്കുന്നു. മെഡിക്കൽ കോളേജിലേക്ക് ട്രങ്ക് കോൾ ബുക്ക് ചെയ്തിട്ടാണ്, അന്ന് ഈ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ മറ്റ് എസ് ടി ഡി കോളുകളോ ഒന്നുമില്ല. മെഡിക്കൽ കോളേജിലേക്ക് വിളിക്കുന്നു, അവിടുന്ന് ഒരാൾ വന്നിട്ട് ഞങ്ങളുടെ അച്ഛൻ കിടക്കുന്ന മുറിയിൽ പറയുന്നു, എന്താ പറയേണ്ടത്, നാളെ രാവിലെ, അതായത് അന്ന് വിളിച്ച അന്ന് വൈകുന്നേരത്തെ മെയിലിന് ഞാൻ പുറപ്പെട്ട് പിറ്റേഴ്സും രാവിലെ അവിടെ എത്തണം. ഞാൻ അച്ഛൻ്റെ അടുത്ത് വിട്ടു നിൽക്കാൻ പറ്റുന്ന ഒരു സമയമാണോ എന്നുള്ളത് ഡോക്ടറോട് കൂടി ചോദിച്ചുകൊണ്ടാണ്, ഡോക്ടർ ധൈര്യമായിട്ട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞതുകൊണ്ടാണ് പോകുന്നത്. ഞാൻ മദ്രാസും ആദ്യമായിട്ട് കാണുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ രാഘവ മാഷാണ് സംഗീത സംവിധായകൻ എന്ന് നേരത്തെ അറിയാം എനിക്ക്. കാരണം അദ്ദേഹം ഇവിടെ ഈ പടവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വടകര വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ അച്ഛനും അതിൽ ആ സമയത്ത്

ഇതൊക്കെ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. രാഘവ മാഷ് എന്തു പറയും എന്നുള്ളതാണ് എനിക്ക് വലിയ പ്രശ്നമായിരുന്നു. രാഘവ മാഷ്ക്ക് എന്നെ നേരത്തെ അറിയാം, കോഴിക്കോട് ആകാശവാണിയിലെ അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ ഞാൻ പാടിയിട്ടുണ്ട്, ഒക്കെ അറിയാം. അങ്ങനെ നേരെ രാഘവ മാഷിൻ്റെ വീട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അദ്ദേഹമ്മയുടെ ഒരു വീടിൻ്റെ മുകളിൽ വാടകയ്ക്ക് താമസിക്കുന്നുണ്ടായിരുന്നു. അന്ന് തന്നെ എന്നെ പാട്ടുകളൊക്കെ പഠിപ്പിച്ചു, പിറ്റേ ദിവസം റെക്കോർഡിങ് എന്ന് പറഞ്ഞു. 1978 ഇത്ര വലിയ പ്രായമൊന്നുമില്ല, വേറെ അനുഭവങ്ങളില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ എൻ്റെ പരിഭ്രമം എന്നെ കേട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇപ്പോൾ പോലും നമുക്കൊരു സിനിമയിലേക്ക് പാടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പരിഭ്രമമായി. ഈ പ്രായത്തിൽ പോലും പരിഭ്രമമുണ്ട്. ഒരു വേദിയിൽ പാടുന്ന പോലെയല്ല ഒരു റെക്കോർഡിങ് പാടുക എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പ്രഗത്ഭനായിട്ടുള്ള രാഘവ മാഷ് എന്ന് പറഞ്ഞാൽ ആ മേഖലയിൽ വലിയൊരാളല്ലേ, വലിയ ഗുരുവായിട്ടുള്ള ആളല്ലേ. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു പാട്ട് പഠിച്ച് പാടുക എന്ന് പറയുന്നത് ചില സമയത്ത് എനിക്ക് തോന്നും വേണ്ടിയിരുന്നില്ല, അതിന് വരേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോയിട്ടുണ്ട്. മാഷാണെങ്കിൽ ഭയങ്കര പെർഫെക്ഷൻ്റെ ആളുമാണ്. ഒരു ചെറിയ ഒരു കാര്യം പോലും വളരെ സമയമെടുത്ത് നമുക്ക് പറഞ്ഞു തരുന്നൊരു സ്വഭാവക്കാരനാണ് അദ്ദേഹം. ഞാൻ സ്റ്റുഡിയോയിൽ പോയി, അത് AVMRR തിയേറ്റർ എന്ന് പറഞ്ഞൊരു സ്റ്റുഡിയോ ആയിരുന്നു. അവിടെ ചെന്നപ്പോൾ ആദ്യത്തെ സോങ് പി സുശീലയുടെയാണ്, മോഹം ഇതളിട്ട പൂവ് എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടുണ്ട്. അങ്ങനെ പോപ്പുലർ ആയിട്ടില്ലെങ്കിലും വളരെ പ്രഗത്ഭമായ രീതിയിൽ സംവിധാനം ചെയ്യപ്പെടുകയും പാടപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു പാട്ടാണത്. PT അബ്ദുറഹ്മാന്റെ രചനയും അത്യുഗ്രമാണ്. മോഹം ഇതളിട്ട പൂവ് ദാഹാർത്ഥമാമൊരു നാവ്, പൂവിതളിൽ നിന്നിറ്റി നാവിലെലിയാനാഞ്ഞ തേൻതുള്ളി എന്നിൽ കിനാവ് എന്ന് പറഞ്ഞിട്ട്.

ഇങ്ങനെയായിരുന്നു ആ പാട്ട്. പിന്നീടാണ് ഓത്തുപള്ളി എന്നുള്ള പാട്ട് എടുക്കുന്നത്. ഓത്തുപള്ളിയാണോ അല്ലെങ്കിൽ കാലത്തെ ജയിക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് വേറൊരു പാട്ട്, ഒരു കവിത ഉണ്ട്, പി ടി അബ്ദുറഹിമാൻ തന്നെ എഴുതിയ ഒരു കവിതയുണ്ട്. ആ കവിതയാണോ ആദ്യം എടുത്തത് എനിക്ക് ഓർമ്മയില്ല. അതും ഒരു വേറെ രീതിയിലെ അനുഭവമായിരുന്നു. കാലത്തെ ജയിക്കുക എന്നുള്ളൊരു പാട്ട്, കാലത്തെ ജയിക്കുവാൻ കാളിയനു ഗ്രഹിക്കേ കാവ്യ സൗഭഗം പൂത്ത കാളിദാസൻ എന്നാണ് ആ പാട്ട്. ഈ സുശീലയൊക്കെ കാണുമ്പോൾ അത് തന്നെ ഒരു വലിയൊരു മഹാത്ഭുതമായിട്ടാണ് എനിക്കിതെല്ലാം സാധിച്ചല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം സുശീലയെ പോലെ സൗത്ത് ഇന്ത്യൻ ഫിലിം മ്യൂസിക്കിൽ കംപ്ലീറ്റ് നിറഞ്ഞു തന്ന അതിപ്രഗത്ഭരായ സംഗീത സംവിധായകരെ പാട്ടുകൾ മുഴുവൻ പാടിയിട്ടുള്ള ഒരാളെ ഞാൻ നേരിൽ കാണുകയാണ്. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത്, അതായത് എൻ്റെ ബാല്യ കൗമാര ആ സമയത്തൊക്കെ നമുക്ക് ഒരു പെൺ ശബ്ദം ഉണ്ടാവുമല്ലോ പുരുഷന്മാർക്ക്, കുട്ടികളാകുമ്പോൾ സ്ത്രീ ശബ്ദമായിരിക്കും ഉണ്ടാകുക. ആ സമയത്ത് പാടിയിരുന്ന പാട്ടുകളെല്ലാം എസ് ജാനകിയുടെയും സുശീലയുടെയാണ്. അപ്പം അവരെ ഞാൻ നേരിട്ട് കാണുകയാണ്, ഞാനിങ്ങനെ കണ്ണെടുക്കാതെ അവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരെ സുശീലാമ്മ സുശീലാമ്മ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ബഹുമാനിക്കുന്നു, ആദരിക്കും. അവർ വരുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. അങ്ങനെയെല്ലാം കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ ഞാൻ ഇതുവരെ കേട്ടതിനെ ഞാൻ കാണുകയാണ് എന്നുള്ളൊരു തോന്നലാണ്. അവരുടെ പാട്ട് അതിലൂടെ മുഴങ്ങി കേട്ടപ്പോൾ, അവർ പാടുന്നത് കണ്ടപ്പോൾ ഒക്കെയുള്ള അനുഭവങ്ങൾ ഞാൻ ഒരിക്കലും മറക്കില്ല. അതെനിക്ക് പറയാനോ എഴുതാനോ ഒന്നും പറ്റില്ല, അത് അനുഭവിച്ച് തന്നെ അറിയേണ്ട കാര്യമാണ്. ഞാൻ എങ്ങനെ എഴുതും അതിനെക്കുറിച്ച്, ഞാൻ അന്ന് അനുഭവിച്ച വൈകാരികമായ ഒരവസ്ഥയെക്കുറിച്ച് എങ്ങനെ ഞാൻ എഴുതും എനിക്കറിയില്ല. പിന്നെ ഈ പാട്ട് റെക്കോർഡ് ചെയ്ത് രണ്ട് പ്രാവശ്യമൊക്കെ എടുത്തു കാണാം, കാരണം ഒരുപാട് ടേക്കുകളിലൊന്നും പോയില്ല. മാഷ് തലേസ് തന്നെ പാട്ട് പറഞ്ഞു തന്നിരുന്നതുകൊണ്ട് എൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റുകൾ അധികം വന്നില്ല. പിന്നെ ഓർക്കസ്ട്രക്കാർ അന്നെല്ലാം ഒരുമിച്ചെടുക്കുന്ന രീതിയാണല്ലോ, ഇന്നത്തെ പോലെ ട്രാക്ക് ഏർപ്പാടുകളൊന്നും ഇല്ലല്ലോ. ഓർക്കസ്ട്രയിൽ എന്തെങ്കിലും ചെറിയ വിശക്ക് പറ്റുമ്പോൾ രണ്ടാമത് പാടേണ്ടി വരും, എടുക്കേണ്ടി വരും. അങ്ങനെയല്ലാതെ എൻ്റെ ഭാഗത്ത് നിന്ന് വലിയൊരു തെറ്റൊന്നും വന്നില്ല. പിന്നെ അവിടെ മൊത്തത്തിൽ നല്ല പാട്ട് എന്നുള്ളത് വരികയും ചെയ്തു. പൊട്ടുപള്ളി എന്നുള്ള പാട്ട് 2028 വന്നു കഴിഞ്ഞാൽ 50 വർഷമായി, അര നൂറ്റാണ്ടായി എന്ന് പറയുമ്പോഴാണ് കുറച്ചുകൂടി ശക്തി വർദ്ധിക്കുക. ഈ അരനൂറ്റാണ്ട് കാലം പല തലമുറകളിലൂടെയും ആ പാട്ട് കടന്നുപോയി. ഇന്ന് ഞാൻ സംസാരിക്കുന്ന ദിവസം പോലും ആ പാട്ടിനെ കുറിച്ച് ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഫോണിൽ കേൾപ്പിച്ചു തരും, ഫോണിൽ അവർ പാടുന്ന കേൾപ്പിച്ചു തരും, അല്ലെങ്കിൽ ഫോണിൽ ഞാൻ അങ്ങോട്ട് പാടിക്കൊടുക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെ എല്ലാ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. ആ പാട്ടിൻ്റെ ഒരു ജാതകം അങ്ങനെയായത് അത് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. അങ്ങനെയൊക്കെ പാട്ട് അങ്ങനെ നിലനിന്നിട്ട് പോലും, വരുഞ്ഞാടക എന്ന സിനിമയിലെ മാതളത്തേന്ന പാട്ടും നിലനിന്നു, പൊന്നരളിപ്പൂ എന്ന കത്തിയിലെ പാട്ടും നിലനിന്നു. പക്ഷെ ഞാൻ മദ്രാസിൽ സ്ഥിരമായി നിൽക്കുകയോ ഒന്നും ഉണ്ടായില്ല. ഞാൻ തിരിച്ചിങ്ങോട്ട് തന്നെ നാട്ടിലേക്ക് തന്നെ പോരുന്നു. പിന്നെ പക്ഷെ ഞാൻ പഠിക്കാനായി പോയി മദ്രാസിലെ ഗവൺമെന്റ് മ്യൂസിക് കോളേജിലെ വിദ്വാൻ എന്ന് പറഞ്ഞൊരു കോഴ്സിന് ഞാൻ ചേർന്നു. സിനിമാ സംഗീത മോഹവുമായിട്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. പക്ഷെ അതും എനിക്ക് സക്സസ് ആയില്ല. കാരണം എല്ലാ ദിവസവും ഓരോ സംഗീത സംവിധായകന്മാരെ കാണലും അവരുടെ പിന്നാലെ പോലും അവർക്ക് പാട്ട് പാടി കേൾപ്പിക്കലും അതൊന്നും സാധിച്ചില്ല. അത് എൻ്റെ ഒരു ദോഷമായിരിക്കാം, ഗുണമായിരിക്കാം, അതറിയില്ല. എനിക്ക് അങ്ങനെ കഴിയുമായിരുന്നുള്ളൂ. എൻ്റെ സിനിമ പാട്ട് ബന്ധങ്ങൾ എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെയുള്ളൂ. അതെൻ്റെ ജീവിതവുമായി എൻ്റെ അച്ഛൻ്റെ ജീവിതവുമായി ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇന്നും ആ ഓട്ടുപള്ളി എന്നുള്ളൊരു പാട്ടാണ് എൻ്റെ ആളുകൾ തിരിച്ചറിയുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. വിഷ്വൽ മീഡിയകൾ ഉണ്ടായിരുന്ന കാലത്തല്ലാത്തതുകൊണ്ട് ആ ഓഡിയോയിൽ

0: തന്നെ ആളുകൾ ഓർമ്മിച്ച് ഓർമ്മിച്ച് വരണ്ടേ. ആ സിനിമയുടെ ഒരു ക്ലിപ്പിംഗ് അല്ലെങ്കിൽ വീഡിയോ ക്ലിപ്പിംഗ് അങ്ങനെ ഒന്നും അവശേഷിക്കുന്നില്ല. ആ ഫിലിമിൽ തന്നെ അതിന് നെഗറ്റീവ് പോലും പോയിപ്പോയിരിക്കുന്നു. അപ്പോൾ എന്നെ ഓർമ്മിക്കാൻ ഈ കേൾവിയിലൂടെ മാത്രമേ ഓർമ്മിക്കാൻ കഴിയുന്നുള്ളൂ എന്നൊരവസ്ഥ ഇപ്പോഴുണ്ട്. കേൾവി കൊണ്ട് തന്നെ അത് ഒരു കാലത്തെ അതിജീവിച്ചു എന്ന് പറയുന്നതും ഒരു സത്യം തന്നെയാണ്. ഒരു തുണ്ട് ഫിലിം പോലും കാണിച്ചു കൊടുക്കാനില്ലാതെ അത് ഒരു പരിധിയിരുന്നു. കാരണം ഈ പാട്ടിൻ്റെ 25-ാം വർഷം തൊട്ടൊരു പരിപാടി വടകരയിൽ വലിയ ഗംഭീരമായി നടത്തിയപ്പോൾ ഏഷ്യാനെറ്റിൽ നിന്ന് അവിടെ നിന്നൊക്കെ അവർ വിളിച്ചിട്ട് എന്തെങ്കിലും ഒരു പാട്ടിൻ്റെതോ അല്ലെങ്കിൽ ആ സിനിമയുടെങ്കിലും ഒരു ക്ലിപ്പ് കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ അന്വേഷിച്ച് നോക്കുമ്പോൾ അതിൻ്റെ നെഗറ്റീവ് പോലും നഷ്ടപ്പെട്ടു പോയിരുന്നു. നഷ്ടപ്പെട്ടു വെച്ചാൽ ഒടിഞ്ഞു പോയിരുന്നത്. എന്നിട്ടും ഒരു പാട്ടിലൂടെ എനിക്ക് നിൽക്കാൻ പറ്റുന്നു എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. 78-ലാണ് അച്ഛൻ വീഴുന്നത്. 78 തന്നെയാണ് ഞാൻ ഈ പാട്ട് റെക്കോർഡ് ചെയ്യുന്നത്. മാസങ്ങളൊന്നും കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. പിന്നെ 86-നടക്ക് ഞാൻ ഈ കുറേ സിനിമകളിലൊക്കെ പാടിയിട്ടുണ്ട്. ചിലതെല്ലാം പുറത്തു വരാതെ ആയിപ്പോയിട്ടുണ്ട്. രാഘവ മാഷ് തന്നെ ഒരു പാട്ട് ഞാൻ പാടി, ഞാൻ ഓർക്കുന്നുണ്ട്. അന്നും പുറത്ത് വന്നില്ല. 2 ഫിലിമിൽ പാടിയിട്ടുണ്ടായിരുന്നു രാഘവ മാഷ്, അതൊന്നും പുറത്തു വന്നില്ല. ഒന്നൊരു കൈതപ്രന്താമ്പ്രതം വീരിൻ്റെ ഒരു തോറ്റം പാട്ട് പോലുള്ള ഒരു പാട്ട്, കിഴകിഴക്കി എന്നിട്ടൊരു പാട്ടുണ്ടായിരുന്നു. കാരണം അതൊക്കെ വളരെ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളായിരുന്നു. ഏതായാലും എൻ്റെ എല്ലാ പുരോഗതിയും എൻ്റെ സംഗീത ജീവിതവും ഒക്കെ അച്ഛനുമായും രാഘവ മാഷുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്.
1: ആദ്യമായി എന്ന ഈ പരമ്പരയിൽ തന്റെ ആദ്യ ഗാനത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഗായകനായ വി ടി മുരളി.
2: ആദ്യമായി

0: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.
1: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈ ജിയിലേക്ക് വരൂ.
2: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
1: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
2: മൈ ജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
3: 94,900 രൂപ വിലയുള്ള ജാപ്പനീസ് ബ്രാൻഡ് 55-inch 4K QLED ടിവി ഇപ്പോൾ പാർട്ടി സ്പീക്കറോടുകൂടി 33,900 രൂപയ്ക്ക് കണ്ണങ്കണ്ണിൽ നിന്നും സ്വന്തമാക്കാം.
4: നിങ്ങളുടെ ബിസി മോർണിംഗ്സ് ഇനി ഈസി ആക്കാം.
5: കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസ് ഓഫേഴ്സ് റെഡി.
4: എയർ ഫ്രയർ, പ്രഷർ കുക്കർ, കുക്ക്വെയർ എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ.
5: BLDC ഫാനുകൾ 2,000 രൂപയിൽ താഴെ.
4: ഇന്ന് തന്നെ മൈ ജി ഫ്യൂച്ചർ സന്ദർശിക്കൂ.
5: TNC അപ്ലൈ.
6: ഇപ്പോഴൊരു ചലച്ചിത്രഗാനം കേൾക്കാം. കൈതപ്രം വരികൾ എഴുതി രവീന്ദ്രൻ, ഈണം പകർന്ന് യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം മഴയത്തും മുമ്പേ.

0: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
1: നാടെങ്ങും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
1: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ് മൈ ജി
2: 103.6 റിയൽ FM.

0: വണ്ടികൾ പലതും വന്നു പോവുകയും ചെയ്തു.
1: എന്നിട്ടും അദ്ദേഹം വന്നില്ലല്ലോ.
0: ഏതാണ്ട് രാവിലെ 11:30 എത്തുമെന്നാണല്ലോ വിശ്വനാഥ് സാർ പറഞ്ഞിരുന്നത്.
1: സമയം 12:30 കഴിഞ്ഞു. ഇനിയിപ്പം വരൂല എന്നുണ്ടോ?
0: ഇല്ല, വരാതിരിക്കുകയൊന്നുമില്ല.
1: പണം മുഴുവൻ കൊടുത്തതല്ലേ. വീടും സ്ഥലവും വാങ്ങിയതിൻ്റെ രജിസ്ട്രേഷനും കഴിഞ്ഞതാ. പിന്നെന്താ?
0: അല്ല, വരാതിരിക്കാം പിന്നെന്താ?
1: കുറേ കാലത്തേക്ക് ഇവിടെ താമസിക്കാൻ ആ തീരുമാനമെന്നല്ലേ സാറ് പറഞ്ഞത്?
0: ഒരു കാറ് വരുന്നുണ്ടല്ലോ.
2: ആ മാധവട്ടാ, മാധവട്ടാ കാത്തിരുന്ന് മുഷിഞ്ഞോ?
0: ഏയ്, ഇല്ല ഇല്ല, മുഷിഞ്ഞിട്ടൊന്നുമില്ല. നേരം വൈകിയപ്പോ ചെറിയൊരാശങ്ക, ഒരാദി, അത്രേ ഉള്ളൂ.
2: ആ പവിത്ര,
3: ആ
2: അവരുടെ ലഗേജൊക്കെ ഇറക്കി വെക്കാൻ പറയും.
3: ഓ,
2: ഇനി അങ്ങോട്ട് വാഹനം പോവില്ല.
0: അല്ല, വീട്ടിനടുത്തേക്ക് വാഹനം തീരെ പോകാണ്ടൊന്നുമല്ല, ഏതാണ്ട് കുറച്ചടുത്ത് വരെയൊക്കെ കഷ്ടിച്ച് പോകും.
2: വേണ്ട മാധവട്ടാ, ബുദ്ധിമുട്ടാവും, കുറച്ച് ദൂരല്ലേ ഉള്ളൂ, നമുക്ക് നടക്കാം.
0: ആ എന്നാൽ അങ്ങനെ. വല്ലാണ്ടങ്ങ് വൈകിയപ്പോ സത്യത്തിൽ ഞാൻ ആകെ ഒന്ന് വിഷമിച്ചു പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ.

0: അതെ, വണ്ടി കുറെ ലേറ്റായി, അതാ വൈകിയത്.
1: ആ അതൊന്നും കാര്യാക്കണ്ട, നമുക്ക് പതിയെ അങ്ങ് നടക്കാം.
0: ആയിക്കോട്ടെ,
1: ചുമട്ടുകാർ മുന്നിൽ നടന്നോട്ടെ. നിങ്ങൾ വന്ന കാറ് നമ്മൾ എവിടെയാ നിർത്തുക?
0: അത് സ്റ്റേഷനിൽ നിന്ന് വിളിച്ച ടാക്സിയാ. എന്റെ കാറ് രണ്ടാഴ്ച കഴിഞ്ഞിട്ടേ കൊണ്ടുവരുന്നുള്ളൂ.
1: ഓഹോ,
0: ആഹാ, ഞാട്ടിപ്പാട്ട്, എന്ത് രസമാണ്. പക്ഷേ മനസ്സിലെവിടെയൊക്കെയോ ഓർമ്മകളുടെ കാരമുള്ളകൾ തറയ്ക്കുന്നു.
1: വടക്കം പാട്ടല്ലേ നല്ല രസാത്. തച്ചോളിയോതേനും കണ്ടറമേനോനും ഉണ്ണിയാർത്തിയും ഒക്കെ ഉണ്ടാവും. നിങ്ങളുടെ നാട്ടിൽ ഇതൊന്നുമില്ലേ?
0: എന്റെ നാട്, മനസ്സിൽ ഒരു പിടി മണ്ണ്. മാധവേട്ടാ,
1: ഓ,
0: ഏതോ ജന്മസ്മൃതി, അത്രയേ ഞാൻ പറയുന്നുള്ളൂ.
1: ആ മകരക്കൊയ്ത്ത് ഇപ്പൊ കഴിഞ്ഞിട്ടേ ഉള്ളൂ.
0: പെറ്റൊഴിഞ്ഞ പെണ്ണിനെ പോലെ മഞ്ഞളിച്ചു കിടക്കുന്ന വയൽ, ഒരു ഭാഗത്ത് പശുക്കൾ മേയുന്നു, അത് കാണുമ്പോൾ മനസ്സിലെവിടെയോ സന്തോഷം മുളവൂട്ടുന്നു.

ഒരിക്കൽ മാത്രം നാടകം. രചന രാജൻ തിരുവോത്ത്. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകുന്നവർ രാജഗോപാലൻ കാരപ്പറ്റ, വിനോദ് മേക്കോത്ത്, മുരളി നമ്പ്യാർ, ആയിടത്തിൽ ഗംഗാധരൻ, എൽ സി സുകുമാരൻ, ഉഷാനാരായണൻ. സംവിധാനം സി കൃഷ്ണകുമാർ. സംവിധാന സഹായം പി നിഷ.

0: അതെ, ഒരു ഭാഗത്ത് മൊത്തം പുഞ്ചകൃഷിയാ, പിന്നെ അപ്പുറത്ത് വെള്ളരിപ്പാടം.
1: ആഹാ, വിശ്വേട്ടൻ വീടും സ്ഥലവും വാങ്ങാൻ കണ്ടെത്തിയ പ്രദേശം മനോഹരം തന്നെ. വിശാലമായ നെൽപ്പാടം, ഒത്ത നടുവിലൂടെ വീതിയേറിയ മൺപാത, ഇരുവശത്തും തെങ്ങും കവുങ്ങും. ജീവിക്കുമ്പോ ഇങ്ങനെയുള്ള സ്ഥലത്താവണം.
0: വാസ്തവം
1: വിശ്വേട്ടൻ ഭാഗ്യവാനാണ്. നിങ്ങള് പണ്ട് വലിയൊരു ഗായകനാണെന്നല്ലേ പറഞ്ഞത്? പാടിപ്പാടി ഒരു പ്രണയ ജീവിതം, ഇനിയിപ്പോ എഴുത്തുകാരനും ആവാ അല്ലേ?
2: ഞാൻ ഭാഗ്യവാനാണ് പോലും. എന്ത് ഭാഗ്യം, മഹാപരാധത്തിന്റെ ചിറകിലേറി ദിക്കറ്റ് പോയതാണോ ഭാഗ്യം.
3: മാധവട്ടാ, മാധവട്ടാ, ഒന്ന് നിക്കണേ.
0: അതാരാ?
3: ആ, ഞാനാ, ശേഖരനാ.
0: ആ, സാറ് നടന്നോ?
1: ഓ,
0: ആ ശേഖരൻ എന്തിനാ വിളിച്ചത് എന്ന് നോക്കട്ടെ. അവനാളൊരു നല്ല കൃഷിക്കാരനാ.
3: അതൊക്കെ ശരി, പക്ഷേ മാധവട്ടാ, ദയവായി എന്നെ സാറ് എന്നൊന്നും വിളിക്കരുത്. നിങ്ങൾ എൻ്റെ ബന്ധുവാ, ഏട്ടനാ, അതാണ് സത്യം.
0: എന്നാലും ഇത്രയൊക്കെ കഴിവും പണവും ഒക്കെയുള്ള ഒരാളെ വെറും പേര് വിളിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വിഷമം തന്നെയാ. സാരമില്ല, ഇനി പേര് വിളിക്കാം, നടന്നാട്ടെ.
3: പക്ഷേ മാധവട്ടാ,
0: ആ,
3: മറ്റാര് ചോദിച്ചാലും എൻ്റെ പേര് KPV നായർ എന്നേ പറയാവൂ.
0: എങ്ങനെ?
3: KPV നായർ, അതാണ് എൻ്റെ ഐഡന്റിറ്റി.
0: KPV നായർ. ആ, ശരി ശരി ശരി, ഞാൻ മനപ്പാടാക്കിക്കൊള്ളാം.
4: പിന്നെ മാധവട്ടാ, ഞാനിത്തിരി തിരക്കിലാണ്. അഞ്ചു പത്ത് പണിക്കാരുണ്ട് കൂടെ, പുഞ്ചകൃഷിയാ. എന്നാലും കാര്യങ്ങൾ അറിയണല്ലോ. അല്ല, മാധവേട്ടന്റെ കൂടെയുള്ളത് ആരാ?
0: അതെ, കൂടുതലൊന്നും അറിയില്ല. പേര് KPV നായരനാ. നാട് ദൂരെ എവിടെയോവാ, ഗൾഫ് നാട്ടിലാ ജോലി, ബിസിനസ്സാ.
4: അല്ല, കളരിക്കൽ പത്മനാഭൻ നായരുടെ വീടും പറമ്പും ഇയാളാണോ വാങ്ങിയത്?
3: അതെ അതെ.
4: മാധവേട്ടന് നല്ല ബ്രോക്കർ പൈസ കിട്ടിക്കാണു അല്ലേ?
0: ഞാൻ അങ്ങനെ പേശിയിട്ടൊന്നുമില്ല, വലിയ സംഖ്യ ഒന്നുമല്ല. കുറച്ച് പൈസ തന്നു, ഞാനത് വാങ്ങുകയും ചെയ്തു പോരെ.
4: ആയിക്കോട്ടെ ആയിക്കോട്ടെ, എന്നാലും ആ മുടിഞ്ഞ വീടും പറമ്പും വാങ്ങാൻ ഇയാൾക്ക് എങ്ങനെ തോന്നിയാവോ? ആരെങ്കിലും പറഞ്ഞു പറ്റിച്ചതാവും.
0: പറഞ്ഞു പറ്റിക്കൽ, അത് ശേഖര എന്നെയാണ് ഉദ്ദേശിച്ചത്.
4: ഏയ്, അല്ലല്ലല്ല, മാധവേട്ടനെ എനിക്ക് അറിഞ്ഞൂടെ.

0: ആ പത്മനാഭൻ നായരും ഭാര്യയും മരിക്കുന്നത് വരെ ഞാൻ അവിടുത്തെ കാര്യസ്ഥനായിരുന്നു. അതീ നാട്ടുകാർക്കൊക്കെ അറിയുകയും ചെയ്യാം. പിന്നെയല്ലേ ഞാൻ ചിലർക്കൊക്കെ വീടും സ്ഥലവും വാങ്ങിക്കൊടുക്കാനും വിൽക്കാനും ഒക്കെ സഹായിക്കാൻ തുടങ്ങിയത്. പക്ഷെ ശേഖര, നീ പറഞ്ഞ ബ്രോക്കർ എന്ന പേരുണ്ടല്ലോ, അതെനിക്ക് ചേരില്ല കേട്ടോ.
1: ഏയ്, ഞാൻ അതൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. എനിക്കറിഞ്ഞൂടെ മാധവേട്ടൻ പത്മനാഭൻ നായരുടെ സ്വന്തം ആളായിരുന്നു എന്ന്. കഷ്ടം, വലിയ ഉയർച്ചയിൽ നിന്ന് ഒരു വല്ലാത്ത വീഴ്ചയായിരുന്നു പത്മനാഭൻ നായരുടേത്.
0: വളരെ ശരിയാ പറഞ്ഞത്. രാഷ്ട്രീയല്ലേ, ആർക്കും പറ്റാവുന്ന ചില വീഴ്ചകളാണ്. ഏ, അത്ര തന്നെ.
1: സ്ഥാനമാനങ്ങളൊക്കെ പോയി. മൂത്ത മകൻ ഓ കള്ളു കുടിച്ചു കുടിച്ചു മരിച്ചു.
0: ഒന്നും പറയണ്ട.
1: വേറെ ഒരുത്തൻ ചെറിയ ദുഷ്പേരൊക്കെ ഉണ്ടാക്കിയിട്ടാണല്ലോ നാട് വിട്ടത്. അവൻ എവിടെയോ വെച്ചു മരിച്ചു എന്നാണ് പിന്നെ പത്രത്തിൽ കണ്ടത്.
0: അതൊക്കെ കഴിഞ്ഞില്ലേ. കളരിക്കൽ വീടും 8 ഏക്കർ പറമ്പും 20 ഏക്കർ വയലും മകൾക്കുള്ളതായിരുന്നേ. അതാ ഇപ്പോ വിറ്റത്.
1: അല്ല, അവളെ കല്യാണം കഴിച്ചത് പിന്നെ പാലക്കാട്ടേക്കോ മറ്റോ ആയിരുന്നില്ലേ?
0: അതെ അതെ, പാലക്കാട് തൃത്താല. അദ്ദേഹം ഒരു മിലിറ്ററി ഓഫീസറാ.
1: നോക്കി നടത്താനും ആൾക്കാര് വന്നാ വിൽക്കാനും മാധവേട്ടനെ ഏൽപ്പിച്ചതാണല്ലോ.
0: അതെ അതെ, സ്ഥലത്തിനും വീടിനും ഒരാവശ്യക്കാരൻ വന്നു, പറഞ്ഞ വില തരികയും ചെയ്തു. ആ വിലപേശലോ ചോദ്യോത്തരങ്ങളോ ഒന്നുമില്ല. ആ വീടും പറമ്പും അയാൾക്ക് വലിയ ഇഷ്ടാവുകയും ചെയ്തു. അതാ കാര്യം.
1: അല്ല, ഒരുപാട് കാലായില്ലേ ഈ വീടിങ്ങനെ അനാഥായി കാടും മൂടിക്കിടക്കുന്നത്.
0: ഇവിടെ സ്ഥിര താമസാക്കാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം. ഇനിയുള്ള കാലം കൃഷിയും മറ്റുമായി അങ്ങനെ ജീവിക്കാന്നാ പറഞ്ഞത്.
1: ആ നടക്കോ അതൊക്കെ. ഇവരൊക്കെ കച്ചവടക്കാരാണ് മാധവട്ടാ. ചുളു വിലക്ക് വാങ്ങും, കുറച്ചൊക്കെ മോടി കൂട്ടും, വലിയ വിലക്ക് മറിച്ചു വെക്കും.
0: എന്നാലേ ഇത് അങ്ങനെയൊന്നും അല്ല എന്നാ എന്റെ ഒരു തോന്നല്.
1: എന്നാ നന്ന്.
0: അപ്പൊ പിന്നെ ഞാൻ നടക്കട്ടെ ശേഖര. അവരെന്നെ കാത്തിരിക്കുന്നുണ്ടാവേ. വീടിന്റെ താക്കോൽ എന്റെ കയ്യിലല്ലേ ഉള്ളത്.
1: ആ എന്നാ മാധവട്ടൻ ചെല്ല്. അയാള് കൃഷി ചെയ്യാൻ പോവുകയാണ് പോലും. എനിക്ക് പോലും പറ്റുന്നില്ല. എന്നിട്ട് ആ ഒരു ഗൾഫുകാരൻ ഈ മാധവേട്ടനെ ലോകം തിരിഞ്ഞിട്ടില്ല.
0: ഞാൻ അധികം വൈകിയിട്ടൊന്നുമില്ലല്ലോ.
2: ഏയ്, അത് സാരല്ല. അല്ല, എന്തായിരുന്നു അയാളുമായി ഇത്രയും നേരത്തെ സംസാരം?
0: അതൊന്നും പറയണ്ട. അവന് ഒരുപാട് സംശയങ്ങൾ. ആരാണ്, എന്താണ്, വിശ്വനാഥ ഇവിടെ താമസിക്കുവോ, ഇനി വില കൂട്ടി വിൽക്കുവോ അല്ല പോകുവോ, ഇനി ആരൊക്കെ വരും, സ്ത്രീകൾ ഉണ്ടാവോ എന്നൊക്കെ.
2: കുറെ കഴിയുമ്പോൾ സംശയങ്ങളൊക്കെ മാറിക്കൊള്ളും. ഇല്ലെങ്കിൽ ഞാൻ മാറ്റിക്കൊടുക്കും. പവിത്ര, ഓ ചുമട്ടുകാർക്ക് പണം കൊടുത്ത് അവരെ വിട്ടേക്ക്.
3: കൊടുത്തു വിശ്വട്ട.
2: ആ സാധനങ്ങളൊക്കെ അകത്ത് എടുത്തു വെക്കാൻ പറയും.
3: ഓ ആ മാധവട്ടന്റെ കയ്യിലാ താക്കോല്.
0: ഞാൻ അത് മറന്നുപോയി കേട്ടോ. ആ തുറക്കാം. ആകെ മാറാലയും പൊടിയൊക്കെ ആയിരിക്കുന്നേ. എല്ലാം ഒന്നും വൃത്തിയാക്കാണ്ട് ഇവിടെ താമസിക്കാനൊന്നും പറ്റൂല.
2: മാധവട്ട,
0: ഓ
2: ഒരാഴ്ചത്തേക്ക് ടൗണിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. മാധവട്ടൻ ഇരിക്ക്. പെട്ടിയും സാധനങ്ങളും ഒക്കെ അവരെടുത്ത് വെച്ചോളൂ.
0: ഓ
2: മാധവട്ട, പറമ്പ് മുഴുവനും കാട് വെട്ടി വൃത്തിയാക്കണം. വീടിനാവശ്യമുള്ള റിപ്പയർ ചെയ്യിക്കണം, പെയിന്റ് ചെയ്യിക്കണം.
0: ആയിക്കോട്ടെ, അതൊക്കെ ചെയ്യിക്കാം, വേണ്ട പോലെ ചെയ്യിക്കാം. അല്ല, താമസം തുടങ്ങിയാൽ നമുക്ക് ഭക്ഷണം പാകം ചെയ്യാനൊക്കെ ആരെങ്കിലും വേണ്ടേ?
2: എല്ലാം മാധവേട്ടനെ ഏൽപ്പിച്ചിരിക്കുക. പണം എത്ര വേണമെന്ന് പറഞ്ഞാൽ മതി.
0: ഓ ആയിക്കോട്ടെ. ഭാര്യയും മക്കളും ഒക്കെ വരുമ്പോഴേക്കും ഇവിടെ ആകെ ഒന്ന് ഭംഗിയാക്കണം നമുക്ക്. ഹേ, എന്താ വിശ്വനാഥൻ ചിരിച്ചത്?
2: മാധവട്ടാ, ഭാര്യ മക്കൾ അങ്ങനെ ആരും എൻ്റെതായി വരാനില്ല.
0: ആരും ഇല്ല എന്നോ? എന്തായി പറയുന്നത്?
2: ഞാൻ ഒറ്റയ്ക്കാ മാധവട്ട.
0: ആഹാ, പിന്നെ എന്തിനാ ഇത്ര വലിയ വീട്?
2: അതെനിക്ക് താമസിക്കാൻ.
0: ആഹാ,
2: ഞാൻ കുറേ പുസ്തകങ്ങൾ, കുറേ ഗ്രാമഫോൺ റെക്കോർഡുകൾ, സ്വസ്ഥം. മാധവട്ടൻ കൈ നീട്ട്.
0: എന്താ
2: ഇത്? കുറച്ച് പൈസയാണ്, 10,000 ഉണ്ട്. ഇത് മാധവട്ടന് സ്വന്തമാണ്, വെച്ചോളൂ. പണികൾ നടക്കട്ടെ, അതിന് വേറെ.
0: എന്തിന്? എനിക്ക് തരാനുള്ളതൊക്കെ തന്നതല്ലേ വിശ്വാ.
2: മാധവട്ട, എന്റെ കണക്ക് പണത്തിൻ്റെതല്ല, മനസ്സിൻ്റെതാണ്. അത്രയേ എനിക്കിപ്പോ പറയാൻ കഴിയൂ.
0: ആ എന്നാ എനിക്കൊന്നും പറയാനില്ല. പിന്നെ വിശ്വനാഥന്റെ ഈ വാക്കിലും

0: നോക്കിലുമൊക്കെ ഞാൻ ആരെയൊക്കെയോ കാണുന്നുണ്ട് കേട്ടോ.
1: ആ അത് പോട്ടെ മാധവട്ടാ, നമുക്ക് നെൽകൃഷിക്ക് വേണ്ടത് ഉടനെ ചെയ്യണം.
0: ആയിക്കോട്ടെ.
1: എൻ്റെ ഒരു ആഗ്രഹമാണത്. വിളഞ്ഞ നെൽവയലിൻ്റെ നടുവരമ്പിലൂടെ പൊൻകതിരുകളെ തലോടിക്കൊണ്ടൊരു നടത്തും. കരയോടടുത്ത പാടത്തിൽ വെള്ളരി കൃഷി, കരയിൽ വെള്ളരിപ്പന്തൽ, വെള്ളരിപ്പന്തലിൽ പാട്ടും നാടകവും.
0: ആ ഇതൊക്കെ മുമ്പ് ആരുടെയെങ്കിലും അനുഭവങ്ങൾ കണ്ടറിഞ്ഞതിൽ നിന്ന് തോന്നിയതാണോ?
1: കഴിഞ്ഞ ജന്മത്തിൽ എപ്പോഴോ എപ്പോഴോ തലച്ചോറിലേക്ക് കയറി വന്ന പുന്നലിൻ്റെ മതിപ്പിക്കുന്ന മണം, അതിൻ്റെ ലഹരി, ഏതോ ചരൽപ്പറമ്പിലൂടെയുള്ള നടത്തം, കീശയിൽ വാരി നിറച്ചിട്ട മഞ്ചാടി മണികൾ, നിലത്ത് വിതറിക്കിടക്കുന്ന ഇലഞ്ഞിപ്പൂക്കൾ, താഴ്ന്ന കൊമ്പിലെ കണിക്കൊന്ന പൂക്കൾ, മഷി എഴുതിയ കണ്ണിലെ ഒഴുകാത്ത കണ്ണീര്.
2: വിശ്വനാഥ, എന്താ ഇത്? ഏ എന്താ കണ്ണു നിറഞ്ഞത്?
1: ഹേയ് ഹേയ്, ഒന്നുമില്ല ഒന്നുമില്ല മാധവട്ടാ, ഞാനൊരു എഴുത്തുകാരൻ കൂടിയാണല്ലോ, അതുകൊണ്ട് അറിയാതെ അറിയാതെ അങ്ങ് തുളുമ്പിപ്പോയി.
3: ഓ ആ വിശ്വട്ടാ, ഓ ചുമട്ടുകാർ പോയി, ആ ഞാൻ കഥ അടച്ചു, താക്കോല് മാധവേട്ടൻ്റെ കയ്യിൽ കൊടുക്കട്ടെ.
1: ആ
3: അല്ല, നമുക്ക് പോയാലോ?
1: ശരി പോകാം. ആ മാധവേട്ടാ,
0: ആ
1: 10 ദിവസം കഴിയുമ്പോൾ ഞങ്ങൾ വരും, പിന്നെ ഇവിടെ ഈ കളരിക്കൽ തറവാട്ടിൽ കുടിപ്പാർപ്പ്.
3: ആ കുറെ കാലത്തേക്കെങ്കിലും ഈ പവിത്രം ഇവിടെ ഉണ്ടാകും മാധവേട്ടാ, നിങ്ങളുടെ കൂടെ.
1: അല്ല മാധവട്ടൻ പോകാൻ തിരക്കുണ്ടോ?
0: ഏയ് എനിക്കൊരു തിരക്കുമില്ല,
1: ഞാനിവിടെ താമസം തുടങ്ങിയ മാധവേട്ടൻ വേണം എൻ്റെ കൂടെ. അതൊരു നിയോഗമാണെന്ന് കരുതിയാൽ മതി. മാധവേട്ട ഒരു കാര്യം കൂടി, ഒരു ദിവസം നമുക്ക് പോകണം, കാണണം.
0: ആരേ?
1: കളരിക്കൽ വീടിൻ്റെ ഉടമയെ. എന്താ അവരുടെ പേര്?
0: ആ കേണൽ ധർമ്മജൻ്റെ ഭാര്യ സുഭദ്രാദേവി.
1: അതെ അതെ, സുഭദ്രാദേവി. ഞാനും പവിത്രനും മാധവേട്ടനും കൂടി 2 ദിവസത്തേക്കൊരു യാത്ര, എന്തു പറയുന്നു?
0: ആയിക്കോട്ടെ, സമ്മതം.
1: പവിത്ര, 10 ദിവസങ്ങൾ എത്ര വേഗം പോയത്! നമ്മൾ പറഞ്ഞേൽപ്പിച്ച എല്ലാ ജോലികളും മാധവേട്ടൻ ചെയ്യിപ്പിച്ചു. പാവം മാധവേട്ടൻ.
3: ആഹാ, ഇപ്പോൾ എന്തൊരു ഭംഗിയും പ്രൗഢിയുമാണ് ഈ വീടിന്. നീണ്ട വലിയ വരാന്ത, ചിത്രത്തൂണുകൾ, നടുമുറ്റം, ആഹാ.
1: പവിത്ര, എനിക്കെന്തോ ഒരു നിധി കിട്ടിയ പോലെയുണ്ട്.
3: ഈശ്വട്ടാ, ഇവിടെ വന്നപ്പോൾ മുതലേ എനിക്കും ഉണ്ട് നല്ലൊരു ഉഷാറ്.
1: പവിത്ര, നിന്നോട് എനിക്കും ചിലത് പറയാനുണ്ട്.
3: പറഞ്ഞോളൂ.
1: 10 വർഷമായി നീ എൻ്റെ സന്തത സഹചാരിയാണ്, എൻ്റെ ബിസിനസ് നോക്കി നടത്തുന്നവൻ. ഞാനിനി വല്ലപ്പോഴും മാത്രമേ ഗൾഫിലേക്ക് പോകുന്നുള്ളൂ.
3: ആ
1: ബിസിനസ് നോക്കാൻ അവിടെ രവിയും മറ്റും ഉണ്ടല്ലോ. വ്യക്തിപരമായ ചില കാര്യങ്ങൾ എനിക്ക് നിന്നോട് പറയാനുണ്ട്.
3: എന്നോട് എന്തും പറയാം വിശ്വേട്ടന്, ഞാനുണ്ടാവും വിശ്വേട്ടൻ്റെ കൂടെ.
1: നീ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല, ഞാൻ ജനിച്ചത് ഈ വീട്ടിലാണ്.
3: ഏ ഈ വീട്ടിലോ?
1: അതെ, എൻ്റെ വിയർപ്പിൻ്റെ ഗന്ധം ഇവിടുത്തെ മച്ചിൻപുറങ്ങളിലും വരാന്തകളിലും തങ്ങി നിൽക്കുന്നുണ്ടാവും. എൻ്റെ ശ്വാസഗതിയുടെ താളമുണ്ടാകും ഈ പറമ്പിലെ മണ്ണിലും വായുവിലും.
3: ഓ
1: വാ, നമുക്ക് 1-ാം നിലയിലേക്ക് നടക്കാം.
3: പറഞ്ഞതൊക്കെ സത്യമാണോ വിശ്വേട്ടാ? ഇത് വിശ്വേട്ടൻ്റെ സ്വന്തം വീടാണോ?
1: അതെ, മാധവേട്ടൻ പണ്ടേ ഇവിടുത്തെ കാര്യസ്ഥനായിരുന്നു, പക്ഷേ രൂപമാറ്റം കൊണ്ടാകാം എന്നെ തിരിച്ചറിയാഞ്ഞത്.
3: അറിയാഞ്ഞിട്ടായിരിക്കില്ല വിശ്വേട്ടാ, അങ്ങനെ നടിക്കുന്നതായിരിക്കും. എവിടെയോ കണ്ട് പരിചയമുള്ള ഒരു മുഖം എന്നോട് പറഞ്ഞിരുന്നു.
1: പവിത്ര, ആ ജനലുകളൊക്കെ ഒന്ന് തുറന്നിട്. 1-ാം നിലയിലെ ഈ മുറിയിലാണ് പണ്ട് ഞാൻ കിടന്നിരുന്നത്. ദശാബ്ദങ്ങൾക്ക് ശേഷം വീണ്ടും ഈ മുറിയിൽ തന്നെ. ജനൽ തുറന്നിട്ടാൽ എനിക്ക് മേലേപ്പറമ്പിലെ മഞ്ചാടി മരം കാണാം, തൊട്ടടുത്ത് ഇലഞ്ഞിയും കണിക്കൊന്നയും കാണാം. അവിടെ വീണുകിടക്കുന്ന മഞ്ചാടി മണികൾ എൻ്റെയും ശ്രീലക്ഷ്മിയുടെയും പ്രണയത്തിൻ്റെ രക്തത്തുള്ളികളാണ്. ഓരോ ഇലഞ്ഞിപ്പൂവും ഓരോ പ്രണയാക്ഷരങ്ങളാണ്.
3: ഓ
1: എത്രയെത്ര ദിനരാത്രങ്ങൾ ഇലഞ്ഞിമരത്തണലിൽ.
3: ഇത്ര കാലമായിട്ടും ഇതൊന്നും ആരോടും പറയാതെ എങ്ങനെ ജീവിച്ചു വിശ്വേട്ടാ?
1: പിന്നോട്ടൊഴുകുന്ന മറവിയുടെ നദിയിൽ എടുത്തെറിയപ്പെട്ട മോഹങ്ങൾ, പോയതൊക്കെയും തിരിച്ചു പിടിക്കാനുള്ള കഴിവില്ലായ്മ, എല്ലാം സ്വയം സഹിച്ചു.
3: അപ്പോൾ ശ്രീലക്ഷ്മി?
1: അറിയില്ല, എനിക്കറിയില്ല പവിത്ര. പക്ഷേ എവിടെ ചെന്നാലും എൻ്റെ കണ്ണുകൾ തിരയുന്നത് അവളുടെ മുഖമാണ്. ഏകാന്തതയിൽ ആ മുഖം ഞാൻ ഓർമ്മയിലേക്ക് വിളിച്ചു.

0: ചടുപ്പിക്കും, പക്ഷേ തെളിയില്ല. കുറേ ശ്രദ്ധ ചിത്രങ്ങൾ മാത്രം, പിന്നെ തിമിരാന്ധകാരം, ബോധനഷ്ടം.
1: നഷ്ടത്തിന്റെ വഴിയിൽ തനിച്ചൊരാൾ അല്ലേ?
0: വേലക്കാരിയുടെ മകളോട് കുടുംബനാഥന്റെ മകന്റെ പ്രണയം, അഭിജാത്യത്തിന്റെ അസ്ഥിവാരം കുലുക്കാൻ പിന്നെന്ത് വേണം?
1: വിശ്വട്ട, ഒരു കണക്കിൽ ഈ കളരിക്കൽ വീട് ഓർമ്മകളുടെ ഒരു ശവപ്പുറമ്പല്ലേ? എന്നിട്ടും എന്തിന് മോഹവില കൊടുത്ത് ഇത് വാങ്ങി?
0: ചങ്ങമ്പുഴ പാടിയതുപോലെ, വേദന വേദന ലഹരി പിടിക്കും വേദന. ആ വേദനയുടെ ലഹരിയിൽ ഒരു ജീവിതം. 22 വയസ്സിൽ നാടുവിട്ടു, 53 ഈ വിശ്വനാഥൻ തിരിച്ചു വന്നത്. ഇനിയുള്ള കാലം വേദനയുടെ ആ ലഹരിയിൽ കഴിയാന.
1: എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല വിശ്വട്ട, പ്രണയിനിയെ ഒരിക്കലും അന്വേഷിക്കാതെ ഇങ്ങനെ.
0: പവിത്ര, അവളെ പുറത്താക്കിയത് മറ്റാരുമല്ല, എൻ്റെ അമ്മയാണ്. ഒരു തരം പടിയടച്ച് പിണ്ടം വെക്കൽ.
1: എതിർക്കാമായിരുന്നില്ലേ? തടയാമായിരുന്നില്ലേ?
0: ഒരു 22-കാരൻ്റെ ഒരു തൊഴിൽ

0: എന്നിട്ടും എന്തിന് മോഹവില കൊടുത്ത് ഇത് വാങ്ങി?
1: ചങ്ങമ്പുഴ പാടിയതുപോലെ, വേദന വേദന ലഹരി പിടിക്കും വേദന. ആ വേദനയുടെ ലഹരിയിൽ ഒരു ജീവിതം. 22 വയസ്സിൽ നാടുവിട്ടു, 53 ഈ വിശ്വനാഥൻ തിരിച്ചു വന്നത്. ഇനിയുള്ള കാലം വേദനയുടെ ആ ലഹരിയിൽ കഴിയാന.
0: എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല വിശ്വട്ടാ, പ്രണയിനിയെ ഒരിക്കലും അന്വേഷിക്കാതെ ഇങ്ങനെ.
1: പവിത്ര, അവളെ പുറത്താക്കിയത് മറ്റാരും അല്ല, എൻ്റെ അമ്മയാണ്. ഒരു തരം പടിയടച്ച് പിണ്ടം വെക്കൽ.
0: എതിർക്കാമായിരുന്നില്ലേ, തടയാമായിരുന്നില്ലേ?
1: ഒരു 22-കാരൻ്റെ, ഒരു തൊഴിൽ രഹിതൻ്റെ ബലഹീനത. നിന്റെ ചോദ്യത്തിന് അതേ മറുപടി പറയാനുള്ളൂ. അവൾ പോകുന്നത് ഞാൻ കണ്ടു. മാളികയുടെ പാതി തുറന്ന ജനലിലൂടെ തോളിൽ മാംസക്കൂന പോലെ ഒരു ഭാണ്ഡം. വേലിക്കപ്പുറം ഇടവഴിയിലേക്ക് തിരിഞ്ഞപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കി. മഷി കലങ്ങിയ കണ്ണും നെറ്റിയിലെ നിറമങ്ങിയ സിന്ദൂരപ്പൊട്ടും ഞാൻ കണ്ടു. പിന്നെ ഞാനും നിന്നില്ല, പാതിരാത്രിയിൽ ഇറങ്ങി നടന്നു. നാടറിയാതെ ദിക്കറിയാതെ എവിടെ എവിടെയായിരിക്കും എൻ്റെ ശ്രീലക്ഷ്മി?
0: മതി മതി.
2: മാധവട്ടാ, ഇത് തന്നെയല്ലേ സുഭദ്രാദേവിയുടെ വീട്? ഗേറ്റ് അടച്ചിട്ടതാണല്ലോ.
3: ആ പട്ടാള ഓഫീസറുടെ വീടല്ലേ, വലിയ ചിട്ടയും കരുതലും ഒക്കെ ആയിരിക്കും. ആ ഞാൻ ഗേറ്റ് തുറക്കാം.
0: ആരെയും കാണുന്നില്ലല്ലോ, കോളിംഗ് ബെൽ അടിച്ചേക്കാം.
4: ഓ, മാധവേട്ടനാണോ?
3: ആ, നമ്മുടെ കളരിക്കൽ വീടും പറമ്പും വാങ്ങിയ ആള് മിസ്റ്റർ KPV നായർ, ഇതാണ് അദ്ദേഹം. മറ്റേത് അദ്ദേഹത്തിന്റെ സെക്രട്ടറി പവിത്ര.
0: നമസ്കാരം.
4: വരൂ, എല്ലാവരും വരൂ, അകത്തിരിക്കാം.
2: എന്താ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത്?
4: ഏയ്, ഒന്നുമില്ല, വെറുതെ. ആ, എന്താണ് മിസ്റ്റർ KPV നായർ ഇരിക്കാത്തത്?
2: ആ, ഞാൻ ഈ ചുമരിലെ ഫോട്ടോകളൊക്കെ ഒന്ന് കാണുകയായിരുന്നു.
4: ഓ, ഇത് എന്റെ അച്ഛൻ കളരിക്കൽ പത്മനാഭൻ നായർ, മുൻ മന്ത്രി. ഇത് എന്റെ അമ്മ ശ്രീദേവി. ഇതൊരു ഏട്ടൻ, നേരത്തെ മരിച്ചു. ഇത് മറ്റൊരേട്ടൻ, ചെറുതായിരുന്നപ്പോൾ എടുത്ത ഫോട്ടോ ആണ്. നാട് വിട്ടുപോയി, എനിക്ക് നേരിയ ഓർമ്മയുള്ളൂ. മരിച്ചു എന്നാണ് പിന്നീട് അറിഞ്ഞത്.
0: എന്താ എന്താ ചിരിച്ചത്?
4: കണ്ടില്ലേ, ആ ഫോട്ടോയിലേക്ക് ഒരു ഗൗളി കയറി വന്ന് കണ്ണുകൾ മറച്ചു. അത് കണ്ടപ്പോ ഞാനങ്ങ് ചിരിച്ചു പോയി. ക്ഷമിക്കണം. എന്താ മിസ്റ്റർ നായർ, ഒരു അസ്വസ്ഥത?
2: നല്ല തലവേദന, വിയർക്കുന്നുണ്ട്, ചിലപ്പോ BP കുറഞ്ഞതായിരിക്കും.
4: ഇരുന്നോളൂ, കുടിക്കാൻ ചായയോ കാപ്പിയോ?
2: ഇവർക്ക് ചായ ആവും, എനിക്ക് കഞ്ഞിവെള്ളം മതി, ഉപ്പ് ചേർത്തിട്ട്.
4: കഞ്ഞിവെള്ളം ഉപ്പ് ചേർത്തത്? ഇങ്ങനെ ഒരാൾ പണ്ട് ആവശ്യപ്പെടുമായിരുന്നു എന്ന് അമ്മ പറഞ്ഞ ഓർമ്മയുണ്ട്. കൊണ്ടുവരാം. മാധവേട്ട, ചായക്ക് മധുരം വേണ്ടല്ലോ.
3: വേണ്ട മോളെ, വേണ്ട.

0: അതേ എനിക്ക് ചായക്ക് മധുരമാകായിരുന്നു കേട്ടോ.
1: ഞാൻ മധുരമുള്ളത് തന്നെ അങ്ങ് കുടിച്ചു.
2: മാറിപ്പോയി, സാരമില്ല.
0: അവിടെ ഔട്ട് ഹൗസിന്റെ വരാന്തയിൽ കുറെ ആൾക്കാർ നിൽക്കുന്നുണ്ടല്ലോ, എന്താ അവിടെ?
1: അത് ഇവിടുത്തെ ഡോക്ടർ പരിശോധിക്കുന്ന മുറിയാ.
0: ഓ,
3: ഡോക്ടർ ആരാണ്? സുഭദ്രയുടെ മകളോ അതോ മകനോ?
2: രണ്ടുമല്ല. എന്റെ മക്കൾ ഒരാൾ യു കെയിലും മറ്റേയാൾ യു എസിലുമാണ്.
3: ഓഹോ,
2: ആൺമക്കളാണ്. ഇത് എന്റെ ഒരു ബന്ധുവിന്റെ മോളാണ്.
3: ഓ, ആരാണ് അപ്പുറത്ത് പാട്ട് പാടുന്നത്?
2: പാട്ട് ക്ലാസ്സാണ്, ടീച്ചറാ പാടുന്നത്. ഡോക്ടറുടെ അമ്മയാണ്, എന്റെ ഒരു ബന്ധുവാണ്. ആ, നമുക്ക് പരിചയപ്പെടാം, അമ്മയെയും മോളെയും.
3: ഓ,
2: ആദ്യം ഞാൻ മോളെ വിളിക്കാം. മോളെ, മോളെ ആതിരാ, ഒന്നിങ്ങ് വന്നേ, വേഗം പോകാം.
4: ഇളയം എന്തിനാ വിളിച്ചത്?
2: ആ, നമ്മുടെ ഗസ്റ്റിനെ ഒന്ന് പരിചയപ്പെടുത്താനാണ്. മോളെ, ഇത് മിസ്റ്റർ കെ പി വി നായർ. കളരിക്കൽ വീടും പറമ്പ് വാങ്ങിയത് ഇവരാണ്.
5: നമസ്കാരം.
2: മാധവേട്ടനെ നിനക്കറിയാലോ, മറ്റേത് പവിത്രൻ, ഇദ്ദേഹത്തിന്റെ സെക്രട്ടറിയാണ്.
4: നമസ്കാരം.
2: മോള് പൊയ്ക്കോ, കുറച്ച് കഴിഞ്ഞ് ഞാൻ വിളിക്കാം.

0: ആവശ്യം വരും. എനിക്കിവിടെ കുറേയേറെ പേഷ്യൻസ് ഉണ്ട്, എന്നാലും ഇളയമ്മ വിളിച്ചോളൂ, ഞാൻ വരാം.
1: അതാണ് ഡോക്ടർ ആതിര വിശ്വനാഥൻ. അവള് എന്നെ ഇളയമ്മയെന്നാ വിളിക്കാറ്. അല്ല, അങ്ങനെയാണ് വിളിക്കേണ്ടത്. അല്ലേ മിസ്റ്റർ കെ പി വി നായർ? അല്ലേ മാധവേട്ട?
2: സുഭദ്രയുടെ സംസാരത്തിൽ എന്തോ ഒരു പരിഹാസം പോലെയുണ്ടല്ലോ.
1: കുറച്ച് പരിഹാസം, അത് നല്ലതല്ലേ. അല്ല, ഡോക്ടർ ആതിരയുടെ മുഴുവൻ പേര് ശ്രദ്ധിച്ചില്ലേ? അവിടെയാണ് പരിഹാസം.
2: മനസ്സിലായില്ല.
1: ആതിര വിശ്വനാഥൻ. ആ വിശ്വനാഥൻ അവളുടെ അച്ഛന്റെ പേരാണ്. അവൾ ഒരിക്കലും കാണാത്ത അച്ഛന്റെ പേര്.
2: എന്നിട്ട് അയാൾ എവിടെ?
1: അയാളോ? അയാളാണ് ഈ ഇരിക്കുന്നത്.
2: ഞാനോ?
1: അതെ, നിങ്ങൾ തന്നെ. സൺ ഓഫ് കളരിക്കൽ പത്മനാഭൻ നായർ, മിസ്റ്റർ കെ പി വി നായർ.
2: സുഭദ്ര എന്തൊക്കെയായി പറയുന്നത്?
1: അതെ വിശ്വേട്ട, നിങ്ങൾക്ക് വയസ്സ് 53. കഷണ്ടി കയറി, നരച്ചു. സംസാരത്തിൽ ചെറിയ വ്യത്യാസം, എന്നാലും നിങ്ങളുടെ അതേ രക്തത്തിൽ പിറന്ന എന്നിൽ നിന്ന് ഒളിക്കാൻ കഴിയോ ഏട്ടന്? കഴിയോ? ചോദിക്കട്ടെ, പുതിയ ഭാര്യയെ കൊണ്ടുവന്നിട്ടുണ്ടോ?
2: പുതിയ ഭാര്യ? അങ്ങനെ ഒരാളില്ല. ഞാൻ ഒരാളെയെ പ്രണയിച്ചിട്ടുള്ളൂ, ഒരാളെയെ ഭാര്യയാക്കിയിട്ടുള്ളൂ.
1: മാധവേട്ടൻ എന്തിനാണ് ഈ ഒളിച്ചു കളിക്ക് കൂട്ടുനിന്നത്?
3: ഇല്ല ഇല്ല മോളെ, എനിക്ക് തീരെ മനസ്സിലായിട്ടില്ല. ഒരു സംശയം തോന്നിയിരുന്നു, പക്ഷെ ചോദിച്ചില്ല. അതെന്റെ തെറ്റ്.
4: അപ്പൊ വിശ്വേട്ട, അപ്പൊ എന്നോട് പറഞ്ഞ മഞ്ചാടിമണിയുടെ കഥ, അതിന്റെ പരിണാമം ഇങ്ങനെയാണോ?
2: കഥയൊക്കെ ശരിയാണ്, പക്ഷേ പവിത്ര, ഒരു മഞ്ചാടിമണി ശ്രീലക്ഷ്മിയിൽ മുളച്ചിരുന്നത് എനിക്കറിയില്ലായിരുന്നു. സത്യം, ഏത് മേഘക്കാട്ടിൽ അവൾ പോയി ഒളിച്ചു, ഏത് തിരമാലക്കൂട്ടിൽ അവളെ തള്ളിവിട്ടു, എനിക്കറിയില്ലായിരുന്നു, എനിക്കറിയില്ലായിരുന്നു.
1: കുറച്ചു മുമ്പ് വിശ്വേട്ടൻ കേട്ടിരുന്ന പാട്ടിന്റെ ഉടമസ്ഥ, പണ്ട് നിങ്ങൾക്കൊപ്പം പാടി നടന്ന് പ്രണയമഴയിൽ കുളിച്ചവൾ, തിരമാലക്കൂട്ടിൽ ഒളിച്ചവൾ ശ്രീലക്ഷ്മി. ഞാൻ വിളിക്കാം.
5: ചേച്ചി, ചേച്ചി, ലക്ഷ്മി ചേച്ചി.
2: സുഭദ്ര എന്നെ കളിയാക്കുകയാണ്.
1: അല്ല, ഞാൻ പറയാം. ചേച്ചി വരുന്നതിന് മുമ്പേ പറയാം, ഏട്ടൻ കാരണം ദുഷ്പേര് വന്ന ശ്രീലക്ഷ്മിയെ വീട്ടിൽ നിന്നും പുറത്താക്കിയത് നമ്മുടെ അമ്മയാണ്.
2: ദുഷ്പേരും? എന്ത് ദുഷ്പേര്? പ്രണയം ഒരു ദുഷ്പേരാണോ?
4: വിശ്വേട്ട, ഞാനെല്ലാം കേൾക്കുകയായിരുന്നു. എന്റെ അഭിപ്രായം ഞാൻ പറയാം. പ്രണയം എന്ന് കേട്ടാൽ ചിലർക്ക് കലി ഇളകും. അത് അന്നും ഇന്നും അങ്ങനെയാണ്.
1: ശ്രീലക്ഷ്മി ഗർഭിണിയാണെന്നറിഞ്ഞപ്പോ അമ്മ തന്നെയാണ് അവരെ കൂട്ടിക്കൊണ്ടുവന്നതും കൂടെ താമസിപ്പിച്ചതും. ചേച്ചി വന്നു.
6: എന്താ സുഭദ്ര വിശേഷിച്ച്? നീ ആകെ സന്തോഷം കൊണ്ടങ്ങ് പൂത്തല്ലോ. ഇതൊക്കെ ആരാണ്?
1: ചേച്ചി വാതിലിനപ്പുറം നിൽക്കാതെ ഇങ്ങടുത്തു വാ. ഇയാളെ അറിയോ? ഇത് കെ പി വി നായർ. എവിടെയെങ്കിലും വെച്ച് കണ്ടുപരിചയമുണ്ടോ?
6: ഇത് ആരാന്ന പറഞ്ഞത്?
1: നോക്ക്, നല്ലോണം നോക്ക്. മിസ്റ്റർ കെ പി വി നായർ.
6: വിശ്വട്ടൻ, എന്റെ വിശ്വട്ടൻ.
1: മരിച്ച ആൾ തിരിച്ചു വന്നിരിക്കുന്നു, പുനർജന്മം. വേണമെങ്കിൽ ഒന്ന് കരഞ്ഞോ രണ്ടാളും, നല്ലൊരു ക്ലൈമാക്സ് ആവും. ഇനി ഞാൻ ആതിരയെ വിളിക്കാം.
6: വേണ്ട, ഞാൻ വിളിക്കാം, ഞാൻ വിളിക്കാം എന്റെ മോളെ.
1: എന്നാ ചെല്ല്. ആ ആതിര, കുറച്ചു മുമ്പ് ഞാൻ നിനക്ക് പരിചയപ്പെടുത്തിയതാണ്, എന്നാലും ഒരിക്കൽ കൂടി ആവാം. ഇത് കളരിക്കൽ പത്മനാഭൻ മകൻ വിശ്വനാഥൻ, നിന്റെ അച്ഛൻ.
6: എന്റെ അച്ഛൻ? അതെ മോളെ, നിന്റെ അച്ഛൻ. എന്റെ വാക്കുകൾ കൂടി മാത്രം നീ അറിഞ്ഞ നിന്റെ അച്ഛൻ.
1: ആതിര ചെല്ല് അച്ഛന്റെ അടുത്തേക്ക്. ചെല്ലു മോളെ. മാധവേട്ട, ഒരു കാലഘട്ടം ഉറങ്ങിക്കിടക്കുന്നുണ്ട് മാധവേട്ടന്റെ മനസ്സിൽ. അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് എല്ലാം വേണ്ടതുപോലെ ചെയ്യണം.
3: എന്താ മോളെ ഞാൻ ചെയ്യേണ്ടത്?
1: വിശ്വേട്ടന് വയസ്സ് 53, ലക്ഷ്മി ചേച്ചിക്ക് 51. വയസ്സുകാലത്തൊരു കല്യാണം, അത് കളരിക്കൽ വീടിന്റെ മുറ്റത്തായിക്കോട്ടെ.
3: നല്ലത്, വളരെ നല്ലത്. നമുക്ക് അത്യാവശ്യം ചിലരെയൊക്കെ അറിയിക്കണ്ടേ?
4: ഒരു കാര്യം പറയട്ടെ, വരണമല്ല എടുത്തു കൊടുക്കുന്നത്?
1: മറ്റാരും അല്ല, ഡോക്ടർ ആതിര വിശ്വനാഥ്.
4: അതെ, ഈ കല്യാണം നമുക്കൊന്ന് അടിച്ചു പൊളിക്കണം, ഒന്ന് ആഘോഷിക്കണം.

ഒരിക്കൽ മാത്രം നാടകം ഇവിടെ പൂർണ്ണമാകുന്നു. രചന രാജൻ തിരുവോത്ത്, സംവിധാനം സി. കൃഷ്ണകുമാർ.

0: കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: മാധവേട്ടൻ രാജഗോപാലൻ കാരപ്പറ്റ, ശേഖരൻ വിനോദ് മേക്കോത്ത്, പവിത്രൻ മുരളി നമ്പ്യാർ, വിശ്വനാഥൻ ആയിടത്തിൽ ഗംഗാധരൻ, സുഭദ്ര എൽ സി സുകുമാരൻ, ശ്രീദേവി ഉഷാ നാരായണൻ. സംവിധാന സഹായം പി. നിഷ.
1: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട്ഫോണും മാത്രം മതിയോ?
2: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
1: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരൂ.
2: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. ടിഎൻസി അപ്ലൈ.
3: സ്കൂളും കോളേജും തുറക്കാൻ പോകുന്നു
4: എങ്കിൽ പുതിയ ലാപ്ടോപ്പ് വാങ്ങാൻ മൈജിയിലേക്ക് വരൂ. മാക്ബുക്ക് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ഗെയിമിംഗ് ലാപ്ടോപ്പുകൾ ബെസ്റ്റ് പ്രൈസിൽ സ്വന്തമാക്കൂ.
3: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരാം. ലാപ്ടോപ്പുകൾ സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
4: മൈജി ബാക്ക് ടു സ്റ്റഡി, ഇപ്പോൾ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
5: റീഗൽ ജുവലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
6: എന്നും രാവിലെ 10:30.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജുവലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
7: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.

ആകാശവാണി 103.6 റിയൽ FM. ഇപ്പോൾ സമയം 10 മണി. FM പ്രധാന വാർത്തകൾ. കേരള മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡ് പിന്നീട് അറിയിക്കുമെന്ന് AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി. തമിഴക വെട്രിക്കഴകം നേതാവ് വിജയ് നാളെ തമിഴ്നാട് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. ചെന്നൈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ രാവിലെ 10 ചടങ്ങ്. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി ചുമതലയേറ്റു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കർണാടക, തെലങ്കാന, ഗുജറാത്ത് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. അഗ്നി മിസൈലിന്റെ അത്യാധുനിക പതിപ്പിന്റെ പരീക്ഷണം ഇന്ത്യ വിജയകരമായി പൂർത്തീകരിച്ചു. ഒഡീഷയിലെ ഡോക്ടർ APJ അബ്ദുൾ കലാം ദ്വീപിൽ നിന്നായിരുന്നു വിക്ഷേപണം. നിരണം, ഒറ്റൂർ, മേലുകാവ് പഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾ. ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് നാളെ തുടക്കമാകും. ഈ മാസം 18 വരെ നീളുന്ന നാടകോത്സവത്തിൽ നടൻ മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ ഭാഗമാകും. ആകാശവാണിയുടെ കേരള നിലയങ്ങൾ രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. കൊല്ലം പരവൂരിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് 10 പേർക്ക് പരിക്ക്. കോട്ടയക്കുന്ന് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന് സമീപമായിരുന്നു അപകടം. കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ രാജസ്ഥാൻ റോയൽസിന് 230 റൺസ് വിജയലക്ഷ്യം. FM പ്രധാന വാർത്തകൾ ഇനി നാളെ രാവിലെ 6:30.

9440. നമ്പർ ഒരിക്കൽ കൂടി, 9400224440. രഞ്ജിനിയിലെ ആദ്യ ഗാനം കേൾക്കാം. വിനായക് ശശികുമാർ വരികൾ എഴുതി, വിഷ്ണു വിജയ് ഈണം പകർന്ന്, സൂരജ് സന്തോഷ് പാടിയത്. ചിത്രം ഗപ്പി.

രഞ്ജിനി. പ്രേക്ഷകരുടെ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളുമായി ഇന്നത്തെ രഞ്ജിനി ആരംഭിക്കുകയാണ്. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് വാട്സപ്പ് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. അയക്കേണ്ട മൊബൈൽ നമ്പർ പറയാം, 9400022

ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളുമായി രഞ്ജിനി തുടരുകയാണ്. രഞ്ജിനിയിൽ ആദ്യമായി കേൾക്കാം സഹോദരി മാളുവിന് വേണ്ടി ചേച്ചി അനുപമ ആവശ്യപ്പെടുന്ന ഗാനം. ചിത്രം കാലാപാനി, പാടിയത് MG ശ്രീകുമാർ, ചിത്ര. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, ഇളയരാജ.

രഞ്ജിനിയിലെ അടുത്ത ഗാനം മദനോത്സവം എന്ന ചിത്രത്തിന് വേണ്ടി ഒ എൻ വി കുറുപ്പ് വരികൾ എഴുതി സലീൽ ചൗധരി ഈണം പകർന്ന് എസ് ജാനകി പാടിയത്. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു മേത്തോട്ട് താഴത്തു നിന്നും ഇന്ദിര ഉണ്ണി.

രഞ്ജിനിയിൽ അടുത്തതായി കേൾക്കാം ദോഹയിൽ നിന്നുള്ള രാജേഷിൻ്റെ ഇഷ്ടഗാനം. പ്രേമാഭിഷേകം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് ആലപിച്ചത്. ഗാനശില്പികൾ പൂവച്ചൽ ഖാദർ, ഗംഗൈ അമരൻ.

രഞ്ജിനി. ഇഷ്ടഗാനങ്ങളുമായി രഞ്ജിനി പരിപാടി തുടരുകയാണ്. ഇഷ്ടഗാനങ്ങൾക്കായി ഞങ്ങൾക്ക് വാട്സാപ്പ് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. അയക്കേണ്ട മൊബൈൽ നമ്പർ പറയാം, 9400224440. ഒരിക്കൽ കൂടി, 9400224440. രഞ്ജിനിയിലെ അടുത്ത ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു പാലയാട് നിന്നും ബാബു. ചന്ദ്രലേഖ എന്ന ചിത്രത്തിനു വേണ്ടി സുജാത പാടിയത്. ഗാനശില്പികൾ ഗിരീഷ് പുത്തൻചേരി, ബേണി ഇഗ്നീഷ്യസ്.

രഞ്ജിനിയിൽ അടുത്തതായി പൊറ്റമലയിൽ നിന്നുള്ള വിഷ്ണു ശങ്കറിൻ്റെ ഇഷ്ടഗാനം കേൾക്കാം. അതിരൻ എന്ന ചിത്രത്തിന് വേണ്ടി കെ എസ് ഹരിശങ്കർ പാടിയത്. ഗാനരചന വിനായക് ശശികുമാർ, സംഗീതം പി എസ് ജയ്ഹരി.

രഞ്ജിനിയിൽ അടുത്തതായി കേൾക്കാം. താമരെ വരികൾ എഴുതി എ ആർ റഹ്മാൻ ഈണം പകർന്ന് ദേവൻ ഏകാംബരവും ചിന്മയും പാടിയത്. ചിത്രം വിനയ് താണ്ടിവരവായ. ഈ ഗാനം ആവശ്യപ്പെടുന്നു കോഴിക്കോട് നിന്നും യശോദ.

രഞ്ജിനിയിൽ അടുത്തതായി കേൾക്കാം കൈതപ്രം വരികൾ എഴുതി രവീന്ദ്രൻ ഈണം പകർന്ന് എം ജി ശ്രീകുമാറും ചിത്രയും സംഘവും ആലപിച്ചത്. ചിത്രം അഭിമന്യു. ഈ ഗാനം ആവശ്യപ്പെടുന്നു കായക്കൊടിയിൽ നിന്നും ധേനുക, ധൻവിക, മയൂഖ.

അടുത്തതായി രഞ്ജിനിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നു, ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന മകൾ വിഷ്ണുപ്രിയയ്ക്ക് വേണ്ടി അച്ഛൻ തിലാനൂരുള്ള ആനന്ദൻ ആവശ്യപ്പെട്ടത് പിൻഗാമി എന്ന ചിത്രത്തിന് വേണ്ടി ചിത്ര പാടിയ ഗാനം. ഗാനരചന കൈത്തപ്രം, സംഗീതം ജോൺസൺ.

രഞ്ജിനി. ഇഷ്ടഗാനങ്ങളുമായി രഞ്ജിനി തുടരുകയാണ്. ബിച്ചു തിരുമല വരികൾ എഴുതി രവീന്ദ്രൻ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം കടിഞ്ഞൂൽ കല്യാണം. ഈ ഗാനം ആവശ്യപ്പെടുന്നു പേരാമ്പ്രയിൽ നിന്നും ഫാത്തിമ.

രഞ്ജിനിയിലെ അടുത്ത ഗാനം കേൾക്കാം. നിത്യാമാമനും ഹരിശങ്കറും പാടിയത്. ഗാനമൊരുക്കിയത് ബി കെ ഹരിനാരായണൻ, കൈലാസ് മേനോൻ. ഈ ഗാനം ആവശ്യപ്പെടുന്നു തലശ്ശേരിയിൽ നിന്നും ഷൈമ.

ഈ ഗാനത്തോടെ ഇന്നത്തെ രഞ്ജിനി ഇവിടെ പൂർണ്ണമാവുകയാണ്. രഞ്ജിനിയിലേക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വാട്സപ്പ് സന്ദേശങ്ങൾ അയച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഒപ്പം ശുഭരാത്രിയും.

രഞ്ജിനി. ആകാശവാണി 103.6 റിയൽ എഫ്എം. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 59:43. ഇനി 5:48 വരെ, ഇനി നാളെ രാവിലെ 5:48 വരെ എഫ് എം ഗോൾഡ് ഡൽഹി പരിപാടികൾ ആസ്വദിക്കാം.

മനോജ് കുമാർ സാഹബ്, നന്ദ, പ്രാൺ, ഹെലൻ, മദൻപുരി, തരുൺ ബോസ്, ധൂമിൽ, മൻമോഹൻ, ലക്ഷ്മി ഛായ, ഹീരാലാൽ ഓർ സബ്സെ മഹത്വപൂർണ്ണ കിർദാർ നിഭാനെ വാലെ മെഹമൂദ് സാഹബ്. അഗല നഗമ ഭി ഉന്നീ പർ ഫിൽമായ ഗയാ ഹൈ ഓർ ഇസ് ഫിൽമ കെ ഗീതോ കോ ലിഖാ ഹൈ ശൈലേന്ദ്ര സാഹബ് നെ ഓർ ബഹുത് ഹി ഖൂബ്സൂരത് സംഗീത സെ സവാരാ ഹൈ ശങ്കർ ജയകിഷൻ സാഹബ് നെ. ആയി സുനതേ ഹൈ ഫിൽമ ഗുംനാം കാ വഹീ ബേഹദ് ഖൂബ്സൂരത് നഗമാ. ആവാസ് ഹൈ മുഹമ്മദ് റഫി സാഹബ് കി ഓർ സാഥ് ഹി സാഥ് മെഹമൂദ് സാഹബ് കി.

ജനജാനി ദുഃഖദാരി രാമുദാരി കേട്ട് ജം തരി

0: गाइए ना।
1: दिल की उमंग है जवान,
0: गाइए ना, क्या मुश्किल है, सरगम बताऊं।